നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: You're listening to Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം ശുഭദിനം സുപ്രഭാതം സബാൽ കെയർ വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ ഇവിടെ ആരംഭിക്കാം. വേക്കപ്പ് കോൾ വിത്ത് ജയ. ഇന്ന് എന്തോ സ്പീഡായി പോയി പറയുന്നതെല്ലാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്നാണ് 2026 ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് നമ്മൾ എത്തിയത് അല്ലേ. സെപ്റ്റംബർ മാസത്തിൽ കണ്ണിച്ചു ജിമ്മി തുറക്കുന്നതിന് മുമ്പ് ഇനി മൂന്ന് മാസം മാത്രമേ ഉള്ളൂ അടുത്ത വർഷത്തിലേക്ക്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയത്. ഈ വർഷം ഒന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതുപോലെ ഒന്നും നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാര്യത്തിൽ നടന്നില്ല, നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? നെല്ലും പുല്ലും പല്ലും പറയാൻ പ്രാസമുണ്ട് അല്ലേ. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് ഈ വാക്കുകൾ കൊണ്ടുവരും. സ്നേഹം എന്നത് നെല്ല് പോലെയാണെന്ന് പറയും. എന്താണ് സ്നേഹവും നെല്ലും തമ്മിൽ? നെല്ല് ഒന്ന് വിതച്ചാൽ മാത്രമാണത് മുളയ്ക്കുക അല്ലെ. നെല്ല് എങ്ങനെയാ മുളയ്ക്കുന്നത്? വിതയ്ക്കണം. അതെ, നിലം സജ്ജമാക്കി വിതച്ച് കാലാവസ്ഥ നോക്കി നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ അത് വിതച്ചാൽ നെല്ല് വിളയുന്നത് കണ്ട് നിൽക്കും നമ്മളല്ലേ. എന്നാൽ വിദ്വേഷമോ? അത് പുല്ലുപോലെയാണ്, അത് വിതയ്ക്കാതെ തന്നെ മുളയ്ക്കും. അതാണ് ആ നെല്ലും പുല്ലും തമ്മിലുള്ള വ്യത്യാസം. അത് സൂക്ഷിച്ച് നമ്മൾ വിതയ്ക്കുക, അതാണ്. മറ്റേത് വിതയ്ക്കാതെ മുള വരും, അപ്പോഴേ പിഴുതു മാറ്റുക. കളയാണത്, മുളയല്ല. ഇതാണ് ഈ രണ്ട് പ്രാസം ഒപ്പിച്ചുള്ള വേർഡിന്റെ ഒരു അർത്ഥാന്തരം. രാവിലെ തന്നെ ഒരു മെസ്സേജായിട്ട് കൊണ്ടുവരാം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി എങ്ങനെ പിന്തുടർന്നു പോകേണ്ട, ഒരു പക്ഷേ ആ ചിന്തയായിരിക്കും നിങ്ങളുടെ വിജയത്തെ ഇല്ലായ്മ ചെയ്യുന്നതെങ്കിലോ. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ, സ്വന്തമായിട്ട് നെല്ല് വിതയ്ക്കണമോ പുല്ല് പറിച്ചു കളയണമോ എന്നുള്ള ചിന്ത കൊണ്ടുവന്ന് നോക്കൂ. കാരണം പലപ്പോഴും നമ്മുടെ വിജ്ഞാനം, അറിവ്, വിവേകം ഇതൊക്കെ തിരിച്ചറിയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളിലാണ്. എന്തു പറയണം എന്നുള്ള അറിവ്, അതാണ് വിജ്ഞാനം. എങ്ങനെ പറയണം എന്നതൊരു കഴിവ് തന്നെയാണ്. അത് എത്രത്തോളം പറയണം എന്നത് പക്വതയാണ്. എന്നാൽ അത് പറയണമോ പറയാതിരിക്കണമോ എന്ന് തിരിച്ചറിയുന്നതാണ് തികച്ചും വിവേകമതിയായ ഒരു വ്യക്തി പാലിക്കുന്നത്. Here we start today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
2: Wake up call with Jaya, brought to you by Green Farm Healthy by Nature Pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
0: Stay connected with Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: പുതിയ വഴിത്താരകളിലൂടെ നടന്നു സഞ്ചരിക്കാൻ ചിലപ്പോൾ നമുക്കൊരു ആശങ്ക തോന്നിയേക്കാം. നമ്മുടെ മുന്നിലേക്ക് പുതിയ പാതകൾ വരുമ്പോ ഇതിലൂടെ നടക്കണമോ വേണ്ടയോ, മടി പിടിച്ചിരിക്കണമോ, ഇവിടെ ഞാൻ കംഫർട്ടാണല്ലോ, ഇതിലൂടെ സഞ്ചരിച്ച പണി കിട്ടുമോ എന്നൊക്കെയുള്ള ചില വേവലാതികൾ, ആശങ്കകൾ എല്ലാവരുടെയും മനസ്സിൽ വരാം. കുട്ടികളും വരാം, മുതിർന്നവർക്കും വരാം. അതുകൊണ്ട് ആ ഒരു ഭയം മാറ്റാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം പഠനത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും പുതിയ വിഷയങ്ങൾ പഠിക്കാനും അതുപോലെ പുതിയ കഴിവുകൾ ആർജിച്ചെടുക്കാനും അതുപോലെ പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ, പാതകൾ എന്നുദ്ദേശിച്ചത് ചില ടാലൻസ് ആവാം, ചില ബന്ധങ്ങളാകാം, അതിലൂടെ സഞ്ചരിക്കാനും ഒക്കെ നമുക്ക് ഭയം തോന്നിയേക്കാം. എന്നാൽ ആ ഭയത്തെ വകഞ്ഞു മാറ്റി ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇത് കൊള്ളാലോ, ഇതൊരു പുതിയ അനുഭവമാണല്ലോ, പുതിയ വാതിൽ തുറന്നു കിട്ടിയല്ലോ എന്നുള്ളൊരു ചിന്ത മുളപൊട്ടുന്നത്. തോൽവികളെ കുറിച്ചുള്ള ആശങ്ക നമുക്ക് വന്നേക്കാം, മറിച്ച് പുതിയ വിജയങ്ങളുടെ സാധ്യത, അത് തരുന്ന സന്തോഷം നമ്മെ കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ ശക്തരാക്കിയേക്കാം. അതുകൊണ്ട് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ഓരോ പുതുമയും നമുക്ക് കൂടുതൽ മിടുക്കരാകാനുള്ള ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ന്യായം, ഒരു ചെറിയ ക്ഷണമാണ് എന്ന് വിചാരിച്ചാലോ, ആ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് ആത്മവിശ്വാസത്തോടെ സ്വീകരിച്ചു നോക്കിയാലോ, ചിലപ്പോൾ തുറന്നു കിട്ടാത്ത സാധ്യതകൾ അവിടെ കണ്ടെത്തിയേക്കാം. പുതിയ സാധ്യതകൾ മനസ്സിന്റെ വാതിലുകളെല്ലാം തന്നെ തുറന്നു തന്നേക്കാം. കാരണം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അവസരങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല. അത് പലപ്പോഴും കൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ ചെണ്ടമേളത്തോടെ ഒന്നും ആയിരിക്കില്ല വരുന്നത്, നിശബ്ദമായിട്ടാണ് വരിക. സാധ്യതകൾ എപ്പോഴും അങ്ങനെയാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്തൂടെ, വൈ കാൻ്റ് യു ട്രൈ ദിസ് ടാലൻറ്റ് ഓർ ന്യൂ ആർട്ട് ഫോം. പണ്ട് ഞാൻ പാട്ട് പഠിച്ചിരുന്നു, പണ്ട് ഞാൻ നൃത്തം പഠിച്ചിരുന്നു, പിന്നെ മറവിയുടെ മാറാലയിൽ അത് കുടുങ്ങിപ്പോയി. ഇപ്പോൾ എനിക്ക് ഫ്രീ ടൈം ഉണ്ട്, പക്ഷേ തുടങ്ങണമോ, ഈ ഏജിൽ ഇനി അത് വേണമോ എന്ന് എത്രയോ പേർ പറയുന്നത് എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്ത് വലയത്തിൽ തന്നെ എനിക്കറിയാം, ചെറുതായിട്ട് എന്തെങ്കിലും നോക്കാം, അവിടെ മതി, ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ. അപ്പോൾ ധൈര്യത്തോടെ പറയാം, ശ്രമിക്കാം, ഞാനൊന്ന് ട്രൈ ചെയ്യാം. ആ ഒരു മറുപടി ഒരു പുതിയ കഴിവിലേക്കായിരിക്കും നിങ്ങളെ നയിക്കുന്നത്, ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു പക്ഷെ വലിയ വിജയമൊന്നും കെട്ടിപ്പടുത്തില്ലെങ്കിലും മനസ്സിനൊരു ചെറിയ സന്തോഷം കണ്ടെത്താൻ അത് സഹായിക്കും. ഇതുവരെ ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റെപ്പായിരിക്കാം ലൈഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വയ്ക്കുന്നത്. ഈ ഒരു പ്രഭാതം അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. പുതിയ വഴികളെ ഭയപ്പെടേണ്ട. ആദ്യത്തെ ചുവട് ചെറുതായിരിക്കാം, പക്ഷേ അതിലൂടെ തുറക്കപ്പെടുന്ന ലോകം വലുതായിരിക്കാം.
1: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: എത്ര സമ്പാദിച്ചിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടോ? 99% ആളുകൾക്കും അങ്ങനെ തോന്നും എന്നാണ് എനിക്കും തോന്നുന്നത്. ശരിയല്ലേ? സാലറി വാങ്ങുന്നു, അതെങ്ങോട്ടോ വാനിഷ് ആയി പോകുന്നു. അങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. കയ്യിൽ നിൽക്കുന്നില്ല, ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ ഈവൻ നമ്മുടെ നിസാരം എസൻഷ്യൽ നീഡ്സിന് പോലുമുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷറിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. എത്രയോ നല്ല മോട്ടിവേഷണൽ ടോക്സ് ഉണ്ട് നമ്മൾ പണം സമ്പാദിക്കേണ്ട സാധ്യതകളെക്കുറിച്ച് പറയുന്നത്. അതെല്ലാം ട്രൈ ചെയ്തെങ്കിലും കയ്യിൽ പണം ഇല്ല. അവസാനം ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. പണ്ടെങ്ങാണ്ടോ ഉള്ള ആ ഒരു ചെറിയ എമൗണ്ട് തന്നെ അതിലേക്ക് വീണ്ടും വീണ്ടും വന്ന് വീഴാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ പേരുണ്ടല്ലേ. ചിലർ ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു, ചിലർ ഇരിക്കുന്ന ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ട്രഗിൾ ചെയ്യുന്നു, ഈ ജോലിയിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷ നേടുമെന്ന് പ്ലാൻ ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എന്നാൽ പുതിയ ജോലി കിട്ടുന്നുണ്ടോ? അതുമില്ല. ഇനി കിട്ടിയാൽ തന്നെ ആ നമ്മുടെ പഠിപ്പും എക്സ്പീരിയൻസും കൊണ്ടുള്ള സാലറിയാണോ ഓഫർ ചെയ്യുന്നത്? അതുമില്ല. നേർപകുതി. അതിന് ജൂനിയേഴ്സ് ആരെങ്കിലും മതിയല്ലോ. എന്റെ എക്സ്പീരിയൻസും ടാലന്റും എന്നെ എവിടെയോ എത്തിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ എത്തുന്നില്ല. എവിടെയാണ് ആ ബ്ലോക്ക്? പണം എന്തുകൊണ്ട് എന്നിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് പണം സമ്പാദിക്കാൻ പറ്റുന്നു? ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് പോയിട്ടുണ്ടാവും. ഇത് ബാക്ക് ടു ബാക്ക് എന്റെ മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പണത്തെക്കുറിച്ച് ആരും നിങ്ങളെ പഠിപ്പിക്കില്ല, അത് സ്വയം പഠിച്ചെടുക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം എക്സ്പീരിയൻസ്, സ്വന്തം അനുഭവം മാത്രമേ ഉള്ളൂ. എന്റെ ഈ ശമ്പളം ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം? ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉപദേശം തരാൻ പറ്റും. വൈഫ് പറയും നമുക്ക് ഈ മാസം ഇങ്ങനെ ചെലവാക്കാം, അല്ലെങ്കിൽ ഭർത്താവ് പറയും ഇപ്രാവശ്യം നീ സൂക്ഷിച്ച് ചെലവാക്കണം എന്നൊക്കെ പറഞ്ഞാലും കയ്യിൽ നിൽക്കാത്തത്ര ചിലവുകൾ വന്നേക്കാം. സമ്പാദ്യം മാത്രം കൊണ്ട് നമ്മൾ ധനികനാകില്ല. അത് നമുക്കറിയാം. ഇൻവെസ്റ്റ്മെന്റ് ഓൺലി വിൽ മേക്ക് യു എ വെൽത്തി പേഴ്സൺ. ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടേ ഒരു ഡൗൺ പേയ്മെന്റ്? പൈസ നമുക്ക് വേണ്ടേ? എന്തമാത്രം പരസ്യങ്ങൾ കാണുന്നു, പക്ഷെ ആ ഒരു ഇനിഷ്യൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് പൈസ വേണ്ടേ? അതിനൊരു ലോൺ എടുക്കാൻ പോവാം, അതിന് വേണ്ടിയിട്ട് കടം വാങ്ങാൻ പോവാന്ന് വെച്ചാൽ ആജീവനാന്തം ആ കടം എങ്ങനെ അടയ്ക്കുമെന്നുള്ള ചിന്തയിലാവും നമ്മൾ. അപ്പോൾ നമ്മുടെ വരുമാനം നമ്മുടെ പഠിപ്പിനെയോ ഡിഗ്രിയോ ആശ്രയിച്ചല്ല, മറ്റ് കഴിവുകൾ നമുക്ക് എന്തൊക്കെയുണ്ട്, ആ ഒരു ടാലന്റ്, ഹൗ ടു മാനേജ് യുവർ മണി. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ഒരുപാട് ത്യാഗങ്ങൾ ആവശ്യമുണ്ട്. ഒരു കംഫർട്ട് സോണിലിരുന്നുകൊണ്ട് നമുക്ക് ഒരുപാട് പണം നേടാൻ പറ്റില്ല. ത്യജിക്കാൻ തയ്യാറാണോ? നമുക്ക് ലക്ഷറി ഫുഡ്സ് ഈ ഒരാഴ്ച കട്ട് ചെയ്യാം. ഈ ഒരാഴ്ച ഹോംലി ഫുഡ് മാത്രം, എന്താണോ വീട്ടിലുള്ളത് അത് മാത്രം നമുക്ക് കഴിക്കാം. ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കില്ല, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ മാസം ഞാനൊരു ഒരു സാരി വാങ്ങില്ല, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ബില്ല് എനിക്ക് ഉണ്ടാകില്ല. ബേസിക് ഗ്രോസറി ബിൽസ് മാത്രം, അല്ലെങ്കിൽ അത്യാവശ്യം മെഡിക്കലിന് വേണ്ടി മാത്രമുള്ള ബിൽസ് മാത്രം പാലിച്ചുകൊണ്ട്, പിന്നെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടോ? വൈകിട്ടാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ക്രേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഈ ഒരു തോട്ട് അവിടെ ആ നിമിഷം ഇല്ലാതാവും. അപ്പോൾ ഈ പണച്ചെലവുകൾ വരുന്ന ചില സന്ദർഭങ്ങളാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു കംഫർട്ട് സോൺ നമ്മൾ കട്ട് ഓഫ് ചെയ്യാൻ റെഡിയായാൽ അവസാനം ഒരു 30th of the month ആവുമ്പോൾ മേ ബി കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ ബാക്കി നിൽക്കും. ഈ ഒരു മാസം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സെപ്റ്റംബർ ഇപ്പൊ തീരാറായി, ആഴ്ച തീരാറായി. എന്നിരുന്നാൽ പോലും ഇനിയുള്ള ബാക്കി വെച്ചിരിക്കുന്ന പൈസ അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ? പണച്ചെലവുകൾ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടാണ് ധനികരായി തുടരുന്നതെന്നും അല്ലാതെ അവർ അമിതമായി പണം ചെലവഴിക്കുന്നില്ല എന്നും ഉള്ളൊരു ബോധ്യം മനസ്സിലാക്കുക. എപ്പോഴും അങ്ങനെയാണ്. ചെറിയ സമ്പാദ്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മെ വലിയ വലിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. നമ്മൾ പറയുമല്ലോ, ഒരു വലിയ വീട്, വീടിനേക്കാൾ ചെറുതാണ് വാതിൽ, വാതിലിനേക്കാൾ ചെറുതാണ് പൂട്ട്, പൂട്ടിനേക്കാൾ ചെറുതാണ് താക്കോൽ. എന്നാൽ ആ ചെറിയ താക്കോൽ മതി വീട് മുഴുവൻ തുറന്നു കിട്ടാൻ. ചെറിയ ചിന്തകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇല്ലേ? വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Wake up, call with Jaya.
3: Wake up call with Jaya, brought to you by Green Farm, healthy by nature pasta, available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: ധാന ധാധീന കത് ധാധിന്നാ ധിന്നാ കത്തിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന്നാ ധിന

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സിഎംആറിൽ എക്സാലോജിക്കിൽ നടപടിയിലേക്ക് കടന്ന അന്വേഷണ സംഘം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. AI എപ്പോഴും മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന ഷീ ജിൻപിങ്. AI മേഖലയിൽ US ചൈനയും തമ്മിൽ സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദുരുപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഷീ. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പൊതുവായ കാര്യങ്ങളിൽ യോജിപ്പ് കണ്ടെത്താനും പരസ്പര വിശ്വാസം വളർത്തിയെടുക്കാനും സാധിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ്. ഇറാൻ സൈന്യത്തെ തകർക്കാനായതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു. ട്രംപിനേക്കാൾ വലിയ ഒരു പങ്കാളി തന്റെ രാജ്യത്തിനില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. യു എൻ പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു നെതന്യാഹു. ഇറാന്റെ വിമാന കമ്പനികൾക്ക് മേൽ ഉപരോധം കനക്കുന്നു. ഇറാന്റെ വിമാന കമ്പനികളുടെ സർവീസ് UAE നിർത്തലാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇറാൻ വിമാന കമ്പനികൾക്ക് US ഏർപ്പെടുത്തിയ വിലക്കിന്റെ പശ്ചാത്തലത്തിലാണ് UAE നടപടി. UAEക്കും ഇറാനും ഇടയിലുള്ള സാധാരണ വ്യോമ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുവരെ നിലവിലെ നിയന്ത്രണം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ വ്യോമയാന മേഖലയ്ക്കെതിരെ US ഉപരോധം കടുപ്പിച്ച സാഹചര്യത്തിലാണ് UAEയുടെ നടപടി. ഈ മാസം 23 മുതൽ ഇറാനിയൻ എയർലൈനുകളുടെ അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സപ്പെടുമെന്ന് നേരത്തെ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസെന്റ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീണ്ടും വായ്പയെടുക്കാനൊരുങ്ങി കേരള സർക്കാർ. 1800 കോടി രൂപ വായ്പയെടുക്കാനാണ് തീരുമാനം. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി പണം സമാഹരിക്കും. കഴിഞ്ഞയാഴ്ചയും 2200 കോടി രൂപ വായ്പയെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് 29 വീണ്ടും വായ്പയെടുക്കാനുള്ള സർക്കാർ തീരുമാനം വന്നിരിക്കുന്നത്. സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് സമരത്തിനിറങ്ങാൻ CPI. ഒക്ടോബർ 14 നിയമസഭ മാർച്ച് നടത്തും. PM ശ്രീ, ലേബർ കോഡ്, വൈദ്യുതി പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് CPIയുടെ സമരം. സിഎംആറിൽ എക്സാലോജിക് കേസ്. ED മൊഴി നൽകിയവരിൽ നിന്ന് SIT വിശദാംശങ്ങൾ തേടും. MRL മുതൽ മുൻ CFO സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് വിവരം തേടുക. CMRL MD ശശിധരൻ കർത്തയുടെ ഡയറി കുറിപ്പിലെ UDF നേതാക്കളുടെ പേരും പുറത്തുവന്നതോടെ സർക്കാരും പ്രതിരോധത്തിൽ. PM മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെയും SIT വിളിപ്പിക്കും. കൂടുതൽ രേഖകളും ED നിന്ന് SIT ആവശ്യപ്പെട്ടേക്കും. ഇതിനുശേഷമാകും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണാട്ടി, മുഹമ്മദ് റിയാസ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തുക. ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണമാണ് SIT നടത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തിയാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. പരിസ്ഥിതി ലോല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ നിർദ്ദേശമറിയിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഇന്നലെ പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയെങ്കിലും പുതുക്കിയ ഭൂപടം ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. 98 വില്ലേജുകളിലെ 8590 ചതുരശ്ര കിലോമീറ്ററായി ESA ചുരുക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും SIT. സർക്കാരിന് SIT ശുപാർശ നൽകും. പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് DGP നൽകും. അഴിമതി കുറ്റം ചുമത്തി നിലവിലെ FIR പുതുക്കാൻ തീരുമാനം. അഴിമതിക്കേസിൽ ആന്റോയും ഉദ്യോഗസ്ഥരും പ്രതികളാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ ചെയ്യും. മൃഗശാല മാറ്റത്തിൽ ഉറച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മൃഗശാലയ്ക്ക് പകരം സ്ഥലത്ത് മാഡിസൺ സ്ക്വയർ മാതൃക വരുമെന്ന് മുഖ്യമന്ത്രി. കേരള ട്രാവൽ മാർട്ട് ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയാണ് ആദ്യമായി തിരുവനന്തപുരം മൃഗശാല മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത്. തിരുവനന്തപുരം മൃഗശാല മാറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മൃഗശാല മാറ്റുന്നതിനെതിരെ പ്രമുഖ വന്യജീവി സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ റോംലസ് വിറ്റേക്കർ വിമർശനവുമായി രംഗത്ത്. സാമ്പത്തിക പാരിസ്ഥിതിക വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സമരം നടത്തുന്നതിനിടെയാണ് വിദഗ്ധരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. മൃഗശാല നെയ്യാറിലേക്ക് മാറ്റുന്നത് നല്ല ആശയമല്ലെന്നും പകരം കൂടുതൽ പണം ചിലവഴിച്ച് നിലവിലെ മൃഗശാലയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടതെന്നുമായിരുന്നു വിറ്റേക്കറിന്റെ പ്രസ്താവന. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷിലും ടേബിൾ ടെന്നീസിലും മെഡൽ ഉറപ്പിച്ച ഇന്ത്യ സെമിഫൈനലിൽ. ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിദ്ലയും മനുഷായും സെമിയിൽ. ഹോങ്കോങ് ജോഡിയെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. മിക്സഡ് ഡബിൾസിലെ മറ്റൊരു ജോഡിയായ ഹർമീത് ദേസായും യശസ്വിനിയും ക്വാർട്ടറിൽ ചൈനയോട് അതിനിടെ പരാജയപ്പെട്ടു. നിലവിൽ ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കല മെഡലുമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ വേഗമേറിയ താരത്തെ ഇന്നറിയാം. പുരുഷ 100 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫൈനൽ വൈകിട്ട്. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Very good morning. Station clock report samayam 7 mani kazhinju 6 minute.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഐവയിലുള്ളത്. ഇപ്പോഴത്തെ ദുബായിലെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 74%.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Afternoons with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM like swagatham. Hey, namaskaram. Akshayana ningalude kooda ullathu. And it's a weekend. 25 September velliyaazhayekkaanu. Actually September maasam da ida kadannu povunu kadiyunu ennulla oru kaaryam. Very good morning, Minimbath. Namaskaram.
2: Very good morning. Angane kanni maasam oru pagadhiyilekku adukkunu 10th theeyathi kadiyunu ennu parayumbo malayala maasam english maasam varshavasanam okke kadiyaarayirikkumbo September 25 2026 maasavasanam varshavasanathine 3 maasam maatram ബാക്കി നിൽക്കുക. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് ലോക ചരിത്രത്തിൽ ആദ്യത്തെ ടെലിവിഷൻ ഡിബേറ്റ് നടന്നത് എന്നാണ് പറയുന്നത്. അതായത് യു എസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന റിച്ചാർഡ് നിക്സണും ജോൺ എഫ് കെന്നഡിയും അവര് മുഖാമുഖം വന്ന ലോകത്തിലെ ആദ്യത്തെ ടെലിവിഷൻ ഡിബേറ്റ് നടന്ന ഒരു ദിവസം. ലോകത്തിന്റെ രാഷ്ട്രീയ പ്രചരണ രംഗത്ത് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു ദിവസം 1960 September 25 ഈ ഒരു ദിവസമായിരുന്നു അന്ന് ലോകം ഈ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആദ്യമായിട്ട് ടെലിവിഷനിലൂടെ കണ്ടത് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഒരു കുഞ്ഞു വാർത്തയുണ്ടെങ്കിൽ വൈകുന്നേരം സന്ധ്യയാകുമ്പോഴും രാവിലെ ആകുമ്പോഴും എല്ലാവരും ടെലിവിഷനിൽ മുന്നിലാണ് ഡിബേറ്റ് ചർച്ചകളെയൊക്കെ തർക്കിക്കാൻ മനുഷ്യർക്ക് ഇഷ്ടമാണ് പലപ്പോഴും. ഞാൻ വൈകിട്ട് ചർച്ച നടത്തുമ്പോ എന്നെ കുറിച്ച് ആൾക്കാർ പറയാറുണ്ട് ഭയങ്കര തീപ്പൊരിയായിട്ട് പോകുന്ന ഭയങ്കര ആവേശം വരുന്ന ചർച്ചകളല്ലേ വരേണ്ടത്, ഈ ചർച്ചയിൽ ഒരു സൗമ്യ മുഖാണല്ലേ. അപ്പോഴാണ് ഇപ്പൊ അക്ഷയ് പറഞ്ഞ പോലെ നമ്മള് മലയാളികൾക്ക് കുറച്ച് ചൂടും കുറച്ച് അടിയും കുറച്ച് ഇടിയും പിടിയൊക്കെ ഉള്ള സംഭവമാണ് ഇഷ്ടം. നമ്മൾ മിണ്ടാതെ അവിടെ ഒരു അടി നടക്കുന്നത് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്തായാലും വാർത്തകളുടെ ലോകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വിമാനയാത്രയായിരുന്നല്ലോ പക്ഷെ വലിയ വിഷയമായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വി കെ ശ്രീരാമൻ നടന എഴുത്തുകാരനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ കാണുകയായിരുന്നു. ആരുടെ വിമാനത്തിലാണ് സി എം പോയത് എന്ന് മാപ്രകൾ അങ്ങനെയാണല്ലോ പൊതുവെ പറയുന്നത്. ഞങ്ങളെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. സി എം മറുപടി പറയുന്നില്ല. വിമാനം കൊടുത്ത മുതലാളിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. ഇതുപോലെ പണ്ട് തൃശ്ശൂരിൽ ഒരു ഗംഭീര സംഗീത പരിപാടി നടന്നിരുന്നു ഇത്ര വർഷങ്ങൾക്ക് മുമ്പ്. യേശുദാസൊക്കെ വന്ന് പാടി. സമാപന യോഗത്തിൽ സംഘാടകർ പറഞ്ഞു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്തത്, അത് പറഞ്ഞാൽ പറ്റില്ല, പേര് പറയണം. സദസ്സിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു, അത് ശില്പി രാജനായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും പറയില്ല എന്നായി സംഘാടകർ, സമ്മതിക്കില്ല എന്നായി ശില്പി. ബഹളമായി. രണ്ട് വോളണ്ടിയർമാർ രാജനെ ഹാളിന് പുറത്തേക്ക് കൊണ്ടുപോയി. നീ ആ പേര് കേട്ടേ അടങ്ങുമല്ലേ എന്ന് പറഞ്ഞിട്ട് ശില്പിയുടെ കഴുത്തിൽ പിടിച്ചിട്ട് ഒരാൾ അമർത്തി കൊല്ലാൻ ഇങ്ങനെ നോക്കിയപ്പോ കണ്ണ് തുറച്ചിട്ട് ശില്പി പറഞ്ഞു നമ്മക്കും പൈസയ്ക്ക് ആവശ്യം വന്നാൽ പോയി ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേര് ആ മുതലാളി പറയാൻ പറഞ്ഞത്. വേറെ ഒന്നുമില്ല, നിങ്ങളെ കഴുത്തിൽ കൈ എടുക്കോ എന്ന്. അതുപോലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ആരാണ് ആ യാത്ര സ്പോൺസർ ചെയ്തത്, ആ കമ്പനി, ആ കമ്പനിയുടെ പശ്ചാത്തലം, അവര് നമ്മുടെ പിന്നെ കേരളത്തിന്റെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് അവരുടെ ചരിത്രം, കേരള ചന്ദ്ര ഗ്രൂപ്പും ചിപ്സൺ ഏവിയേഷനും ഒക്കെ ഇപ്പൊ പകൽ പോലെ വ്യക്തം. അപ്പൊ അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും നാട്ടിലെ വാർത്തകളൊക്കെ തന്നെ അങ്ങനെ നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വലിയ വാർത്ത കേട്ടായിരുന്നു, ദുബായ് മോളിന്റെ ഫൗണ്ടൻ നിർത്തിവെച്ചു എന്നുള്ളൊരു വാർത്ത. അത് ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ നീണ്ട കാലത്തിന് ശേഷമാണ് ഫൗണ്ടൻ തുറന്നത്. അപ്പൊ അനിശ്ചിതകാലത്തേക്കാണ് നിർത്തിവെച്ചതെന്ന് പറയാം. പക്ഷെ സത്യത്തിൽ ഈ ഒരു മോർണിംഗ് പീരീഡിനെ തുടർന്നായിരുന്നു അത് നിർത്തി വെച്ച്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി വോളിയം കുറച്ചിട്ടാണ് അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്.
2: തീർച്ചയായിട്ടും ആദരസൂചകമായിട്ട് ഷെയ്ഖ് അഹമ്മദിനോടുള്ള ആദരസൂചകമായിട്ട് മാത്രമാണ് എല്ലാ ആക്ടിവിറ്റീസും കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയിൽ 4 വർഷത്തിനിടെ പാർട്ടി മാറിയത് 111 സാമാജികർ, 26 ലോക്സഭാംഗങ്ങൾ, 7 രാജ്യസഭാംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. രാജ്യത്ത് കഴിഞ്ഞ 4 വർഷത്തിനിടെ പാർട്ടി മാറിയവരുടെ കണക്ക് 2022 മുതൽ ഈ വർഷം ജൂലൈ 12 വരെയുള്ള കണക്കാണിത്. പാർട്ടി മാറിയവരിൽ 26 പേർ എം പിമാരാണ്, 26 പേർ ലോക്സഭാ എം പി, 7 പേർ രാജ്യസഭാ എം പി, ബാക്കി 78 പേർ വിവിധ സംസ്ഥാനങ്ങളിലെ എം എൽ എ മാരാണ്. ഇതിൽ നമുക്ക് സന്തോഷം, കേരളത്തിൽ നിന്ന് ആരുമില്ല എന്നതാണ്. പാർട്ടി വിട്ട് പുതിയതിൽ ചേർന്നവർ, പാർട്ടികളുടെ ലയനം, രാജിവെച്ച് പുതിയ പാർട്ടിയിൽ മത്സരിച്ച് ജയിക്കൽ, കൂറുമാറ്റത്തെ തുടർന്ന് അയോഗ്യത വന്നതോടെ അതേ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കൽ എന്നീ വിഭാഗങ്ങളിലായാണ് 111 പേരുള്ളതെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ പാർട്ടി മാറിയതിൽ മുന്നിലുള്ളത് എൻ ഡി പി പി, അതായത് നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി പാർട്ടി അംഗങ്ങളാണ്. ഈ പാർട്ടി 2025 ഒക്ടോബറിൽ NPF പാർട്ടിയിൽ ലയിക്കുകയായിരുന്നു. നാഗാലാൻഡിലെ NCPയിൽ നിന്ന് 7 MLA കൂടി എത്തിയതോടെ ഏറ്റവും കൂടുതൽ സാമാജികരെത്തിയ പാർട്ടിയായിട്ട് NPF മാറി എന്നാണ് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ്, 20 ലോക്സഭാ അംഗങ്ങളാണ് പാർട്ടി വിട്ടിട്ട് നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നത്. തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതാകുന്നു എന്ന ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം. അതുപോലെ കോൺഗ്രസിന്റെ 19 MLA പാർട്ടി വിട്ടിട്ടുണ്ട്. അതിൽ 2 ഗോവ, ഗുജറാത്ത് ഉണ്ട്, മേഘാലയ, ഹിമാചലുണ്ട്, മധ്യപ്രദേശ്. അങ്ങനെ എല്ലാ MLA MPമാര്, രാജ്യസഭാംഗങ്ങൾ ഇവരൊക്കെ പാർട്ടി മാറിയിട്ട് മറ്റു മുന്നണിയിലേക്ക് പോയി എന്ന വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിരിക്കുന്നത്.
1: മെസ്സി തട്ടിപ്പ്, അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കുമെന്ന് ശുപാർശ ആന്റോ അഗസ്റ്റിൻ പ്രതിയാകുമെന്നുള്ള ഒരു വാർത്ത തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ടിൽ മരമുറി കേസ്, ആവശ്യമായ രേഖകളില്ല, വനം വകുപ്പ് നൽകിയ കുറ്റപത്രം മടക്കി കോടതി എന്ന് പറയുന്നൊരു വാർത്തയാണ്.
2: യെസ്, അപ്പൊ മുട്ടിൽ മരമുറി രണ്ടും കൂടി ചേർത്തിട്ട് സുപ്രീംകോടതി ഒറ്റ ഇതായിട്ട് കേൾക്കണം. കാരണം രണ്ട് ഭാഗത്തായിട്ടാണ് ആ കേസ് നടക്കുന്നത്. അത് ഒന്നായിട്ട് വേണമെന്ന് പറഞ്ഞ് നേരത്തെ സുപ്രീം കോടതി അനുമതി കൊടുത്തിരുന്നു. അപ്പൊ ബത്തേരി കോടതിയിൽ അത് കിട്ടിയിട്ടില്ല ഇതുവരെ എന്നുള്ള വാർത്തകൾ വരുന്നു. അതുപോലെ CMR എക്സാലോജി കേസിൽ ഇന്നു മുതൽ കൂടുതൽ ചർച്ചയും അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ ശുപാർശ ചെയ്തേക്കും. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മെസ്സിയുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ കൂടുതൽ അന്വേഷണം വന്നേക്കുമെന്ന വാർത്തയും കൂടി വരുന്നുണ്ട്.
1: തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം റൊണാൾഡീഞ്ഞോ ഇങ്ങനെ വന്നപ്പോൾ വിചാരിച്ച്
2: ഇത് ഓർമ്മിപ്പിച്ച നന്നായി. അത് ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു റൊണാൾഡീഞ്ഞോയുടെ നെറ്റിയിൽ IM വിജയൻ കൊടുക്കുന്ന ഒരു ഉമ്മ കൊടുത്തായിരുന്നു, ഒരു മുത്തം കൊടുത്തായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ, ഇന്ത്യയുടെ മുഴുവൻ ഒരു സ്നേഹാദരമായിട്ടാണ് അതിനെ കാണുന്നത്. രണ്ട് ലോകം കണ്ട ഏറ്റവും നല്ല ഫുട്ബോളർ, കേരളത്തിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്ത്യയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ലോകം കൊണ്ടാടുമായിരുന്ന IM വിജയൻ എന്ന നമ്മുടെ സ്വന്തം വിജയേട്ടൻ, പോലീസ് സേനയുടെ തന്നെ അഭിമാനമായിട്ട് പിന്നീട് മാറിയ ഒരു വ്യക്തി. അദ്ദേഹം ലോകത്തിൽ ഏറ്റവും ആരാധകരുള്ള ഒരു വലിയ രാജ്യത്തിന്റെ, വലിയ ടീമിന്റെ ഏറ്റവും മികച്ച ഒരു കളിക്കാരന്റെ നെറ്റിയിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതിന് നമ്മുടെ കേരളം സാക്ഷിയാവുമെന്ന് പറഞ്ഞാൽ ആ ചിത്രം എനിക്ക് ഒരുപാട് കാലം അത് കൊണ്ടാടും. ഒരു കുഞ്ഞിനെപ്പോലെ ഒരു നാണം കുണിങ്ങിയായിട്ട് റൊണാൾഡീഞ്ഞോ ആ സ്നേഹം ഏറ്റുവാകുന്ന ഒരു ചിത്രം.
1: അത് മാത്രമല്ല, റൊണാൾഡീഞ്ഞോ കഴിഞ്ഞ ദിവസം തിരിച്ച് മടങ്ങി പോകാൻ നേരത്ത് എയർപോർട്ടിൽ ഇങ്ങനെ പോലീസ് സന്നാഹമായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കണ്ടിട്ട് അവിടെ നിന്ന് ആ സുഹൃത്തിനെ പോയി കെട്ടിപ്പിടിച്ച് വിൽ സീ യു മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പോയ ഒരു കാഴ്ച ഭയങ്കര വൈറലായിരുന്നു.
2: ചിത്രങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലിയിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രൂപപ്പെട്ട ആഭ്യന്തര കലഹത്തിന്റെ മൂലകാരണം കമ്മീഷൻ ആസ്ഥാനത്തെ ITSL അമിത അധികാരങ്ങൾ എന്നാണ് പറയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ തീരുമാനങ്ങളോട് കമ്മീഷണർമാരായിട്ടുള്ള സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും വിയോജനം രേഖപ്പെടുത്തിയതിന്റെ പ്രധാന കാരണം ഈ IT വിഭാഗം ഡയറക്ടർ ജനറൽ സീമ ഖന്നയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. കമ്മീഷണർമാരുടെ വിയോജന കുറിപ്പുകളിലൊന്നിൽ ഗോവയിലെ 97 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട ഉദാഹരണം പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ പുകയുന്ന വിഷയമായിട്ട് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള രണ്ടുപേരുടെ വിയോജന കുറിപ്പും, ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നതും, കോക്രോച്ച് ജനതാ പാർട്ടി സമരം പ്രഖ്യാപിച്ചതും എല്ലാം കൂടി ആകുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഇന്ത്യ പോലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും മുഖ്യ ഇതിലിരിക്കുന്ന വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പം, SIRനെ ചൊല്ലിയിട്ട് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വോട്ടിംഗ്, നമ്മുടെ ഈ ഇലക്ഷനൊക്കെ എത്ര സുതാര്യമാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്.
1: തീർച്ചയായും ഈ വോട്ടിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നത് പക്ഷെ എന്നൊരു ഇത് കാണുന്നില്ല എന്നുള്ളതാണ്, അറുത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ.
2: കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ BJPയിൽ പ്രഭാരിമാരെ നിയമിച്ച കാര്യം, അത് നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നമാകുന്നു എന്നാണ് പറയുന്നത്. പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ചുമതലയേറ്റ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പുനഃസംഘടനയുടെ ഭാഗമായിട്ട് നടത്തിയ പ്രഭാരി നിയമനത്തിൽ കേരള BJPയിൽ അസ്വസ്ഥത പുകയുന്നു. കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ തീരെ പ്രാധാന്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പ്രഭാരിയാക്കുകയും V.മുരളീധരൻ, PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും തഴയുകയും ചെയ്തതിൽ വലിയ അമർഷമുണ്ട്. മുൻ ഗവർണർ കുമ്മനം രാജശേഖരനെ എവിടെയും പരിഗണിച്ചിട്ടില്ല എന്നതും BJPയിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. മുൻ കേന്ദ്രമന്ത്രി, മുൻ സംസ്ഥാന അധ്യക്ഷനുമായ V.മുരളീധരന് ദേശീയ തലത്തിൽ അർഹമായ പ്രാതിനിധ്യം കിട്ടുമെന്ന് കണക്കുകൂട്ടലുണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ ആന്ധ്രയുടെ പ്രഭാരിയായിരുന്നു അദ്ദേഹം, ഇത്തവണ എവിടെയുമില്ല. അതുപോലെ മുൻ സംസ്ഥാന അധ്യക്ഷനും തെലങ്കാനയുടെ പ്രഭാരിയുമായിരുന്ന PK കൃഷ്ണദാസിനെ തടഞ്ഞു. അടുത്തിടെ ദേശീയ സെക്രട്ടറിയായ മുൻ സംസ്ഥാന അധ്യക്ഷന് അത്ര പ്രാധാന്യമില്ലാതെ പുതുച്ചേരിയുടെ സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. സുരേന്ദ്രന് ദേശീയ തലത്തിൽ കുറെ കൂടി ഉയർന്ന പദവി കിട്ടുമെന്നായിരുന്നു കരുതിയത്, പക്ഷേ അതൊന്നും കിട്ടിയില്ല. കേരളത്തെ മൊത്തമായിട്ടൊരു തഴഞ്ഞു എന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലാതായ ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ പ്രഭാരി സ്ഥാനം കൊടുത്തതാണ്. ഇവിടെ ഒന്നും ഈ നേതാക്കൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നതാണ് സത്യം. എന്നാൽ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ നാഗാലാന്റിന്റെ പ്രഭാരിയും ഗോവയുടെ സഹപ്രഭാരിയുമാക്കിയിട്ടുണ്ട്. അതൊരു മികച്ച സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ട്രക്കിംഗ് തുടങ്ങിയവ നിർത്തിവെക്കാൻ ഉത്തരവ്.
2: വലിയ മഴയാണ് വരാൻ പോകുന്നത്. യെസ്, മാസം. എന്തായാലും കന്നിമാസം ഒരു പകുതിയിലേക്ക് അടുക്കുന്നു. തുലാവർഷം വരുമ്പോഴുള്ള മഴയുടെ ഒരു കാര്യം മാത്രമല്ല, എല്ലിനോ പ്രതിഭാസം വലിയ രീതിയിൽ വരാൻ വേണ്ടി പോകണല്ലോ. നമ്മൾ മഴ പ്രതീക്ഷിച്ചെടുത്ത് വലിയ വരൾച്ച വരും, വരൾച്ച പ്രതീക്ഷിച്ചെടുത്ത് അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യും. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും. മഴയാണല്ലേ നല്ല
1: നല്ല മഴയാണെന്നുള്ള കാര്യമാണ്. കാരണം അത്രയും ശക്തമായിട്ടുണ്ടെങ്കിലാണല്ലോ ഇതൊക്കെ നിർത്തിവെക്കാനായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ എന്തായാലും നാട്ടിലുള്ളവരെ കൂടെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ചിലപ്പോൾ അവർ ഇത്ര രാവിലെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വാർത്തകളൊക്കെ തന്നെ. നമ്മുടെ വെള്ളിത്തിളക്കം തന്നെയാണ് ഇന്ത്യക്ക് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ എന്നുള്ള കാര്യം തന്നെ വീണ്ടും പത്രങ്ങളിലും ഒക്കെ തന്നെ നിറഞ്ഞിരിക്കുന്നത്.
2: 100 മീറ്ററിലെ ഏറ്റവും അതിവേഗ ഓട്ടക്കാരനെ ഇന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എപ്പോഴും അങ്ങനെയല്ലേ, നമുക്ക് സ്കൂളിലായാലും കോളേജിലായാലും നമ്മുടെ സ്റ്റേറ്റ് ലെവലിലായാലും ഏത് ലെവലിലായാലും നമ്മുടെ ആകാംക്ഷ എപ്പോഴും ഒരു ഗ്ലാമർ പോരാട്ടം എന്ന് പറയുന്നത് 100 മീറ്ററാണ്. അതിവേഗ ഓട്ടക്കാരൻ ആരാണെന്ന് അറിയാനുള്ളത്. എന്തായാലും ഏഷ്യൻ ഗെയിംസിൽ അതിവേഗ ഓട്ടക്കാരനെ ഇന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിയും.
1: അടുത്ത കേസ് നമ്മുടെ നാട്ടിൽ വന്നേക്കുന്ന തൊഴിൽ തട്ടിപ്പ്. ആ ഒരു യുവതി എയർപോർട്ടിൽ അറസ്റ്റ് ആയേക്കുന്ന ഒരു വാർത്ത.
2: യൂഷ്വലി
1: എന്താ നമ്മളിപ്പോ, ഞാനൊക്കെ ആണെങ്കിലും നേരത്തെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഈ ജോബ് വേക്കൻസി ഇടുന്നുണ്ട്. നമ്മൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ജോബ് വേക്കൻസി ഇടുന്നത്. ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് അറിയാന്നോ അറിയാത്തതോ പിന്നാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ കിട്ടിയെന്ന്. പക്ഷെ അത് പിന്നീട് മറ്റേ അതിനെ വേറെ രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് പോലും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ നമുക്കിപ്പോ ജോബ് വേക്കൻസി ഇടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് പലരുടെയും എത്രയോ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ജോലികള്, പക്ഷെ അത് ഈ ഫേക്ക് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് കൊടുത്ത് തട്ടിപ്പിനിരയായതുകൊണ്ടാണ് മെറ്റ പോലും അങ്ങനത്തെ ഒരു സംഭവം നിർത്തേണ്ടി.
2: സത്യമല്ല, ഒരു പരിധിവരെ നല്ലതാണ്. ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ടോ പല രീതിയിൽ ചെയ്യുമ്പോൾ ഒരുപാട് പേര് രക്ഷപ്പെട്ടിരുന്നു. പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ. പക്ഷെ എന്ത് ധൈര്യത്തിലാണ് നമ്മളിത് പറയാം. നമ്മൾ എത്ര ക്രോസ് ചെക്ക് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു തട്ടിപ്പുകാരന് ഏതെങ്കിലും ഒരു കണ്ണിയിലുണ്ടെങ്കിൽ തീർന്നില്ല അവിടെയെല്ലാം
1: 100%. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇതാണ് ഈ ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ
2: അവർ പറയുന്നുണ്ട്. ചോദ്യം ചെയ്യാൻ പോകുമ്പോ അങ്ങോട്ട് പോയത് എടുത്തില്ല, തിരിച്ചു വരുമ്പോ എനിക്ക് പറയാനുള്ളത് വളരെ ബോൾഡായിട്ട്
1: ഓർമ്മയില്ല.
2: അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോ കണ്ടത്, സാധാരണഗതിയിൽ നമ്മൾ UAE ആ ഒരു കൊറോണ ടൈമിലൊക്കെ നമ്മൾ കൂടുതൽ മാസ്ക് ഇട്ടിരുന്നു. ഇത്തവണ നമ്മൾ ഇത് സർക്കാർ ഓഫീസിൽ പോയി കിട്ടിയെങ്കിൽ എല്ലാവരും മാസ്ക് ഇട്ടേക്കുന്നു. അപ്പൊ എനിക്ക് അത്ഭുതമായി, നമ്മളവിടെ ഒരു അത്ഭുത ജീവിനെ പോലെയാണ്. ഒരുവിധം എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട്, ഓഫീസുകളിലായിക്കോട്ടെ അതല്ലാത്ത സ്ഥലത്തായിക്കോട്ടെ, പിന്നെ ഇപ്പം കച്ചവട സ്ഥലങ്ങളായിക്കോട്ടെ എല്ലാവരും. എനിക്കൊന്ന് ഒന്നുകിൽ പൊടിയുടെ ചൂടിന്റെ പ്രശ്നമായിരിക്കും, പിന്നെ നാട്ടിലിടയ്ക്ക് ഒരു പനിക്കോളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാസ്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചിതമായിട്ടുണ്ട്, ആർക്കൊരു ബുദ്ധിമുട്ട് അതിനെ കൊണ്ടില്ല.
1: ശരി, എന്തായാലും നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെ.
2: ചിലരെന്ന് വെച്ചാൽ ബനിയനൊക്കെ തൂക്കിയിടുന്ന പോലെ വീടിന്റെ സൈഡിൽ മാസ്ക് തൂക്കിയിടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സങ്കടം. അത് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ ഡിസ്ക്ലോസ് ചെയ്യുന്ന സംഭവമല്ലേ.
1: മാസ്ക് യൂസ് ചെയ്യാം, പക്ഷെ പ്രോപ്പർ ഡിസ്മാൻഡിലും അത് എത്ര മണിക്കൂറാണ് അതിന്റെ യൂസേജ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും ഒരു ഷോർട്ട് ബ്രേക്ക്, അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വാർത്തകളുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
3: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
4: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
5: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
7: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
8: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
7: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
8: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
9: അമ്മാണ്, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കാണ്ടാ
9: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
15: You are listening to Home

0: അങ്ങനെ വീണ്ടും നമ്മുടെ പത്രങ്ങളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്താണ് മിനി പത്വ ബാക്കിയുള്ള വാർത്തകൾ?
1: പത്രങ്ങളിലേക്ക് ഇന്ന് പോകുമ്പോ പഴയ ഒരു കാര്യം ഓർത്തു, മുടി കെട്ടില്ല എന്ന് പാഞ്ചാലി പറഞ്ഞൊരു കാര്യം. അവരെ അങ്ങനെ മുടി കെട്ടില്ല എന്ന് പറയാൻ കാരണം, കൗരവ സഭയിൽ വെച്ചിട്ട് ദുശാസനൻ അവരുടെ മുടിയിൽ പിടിച്ചു വലിച്ച് അപമാനിച്ചപ്പോൾ ദുശാസനന്റെ ചോര പുരട്ടാതെ ഇനി താൻ മുടി കെട്ടി വെക്കില്ല എന്നാണ് അന്ന് പാഞ്ചാലി ശബ്ദം ചെയ്തത്. ഇനി വാർത്ത പറയാൻ കാരണം ഭർത്താവിന്റെ ദുരൂഹ മരണം, ഉത്തരം തേടി 45 കൊല്ലം. അവരെ അങ്ങനെ മുടി കെട്ടില്ല എന്ന് പറയാൻ കാരണം, കൗരവ സഭയിൽ വെച്ചിട്ട് ദുശാസനൻ അവരുടെ മുടിയിൽ പിടിച്ചു വലിച്ച് അപമാനിച്ചപ്പോൾ ദുശാസനന്റെ ചോര പുരട്ടാതെ ഇനി താൻ മുടി കെട്ടി വെക്കില്ല എന്നാണ് അന്ന് പാഞ്ചാലി ശബ്ദം ചെയ്തത്. ഇനി വാർത്ത പറയാം.

0: ചോദിച്ചത്. അവർ നീതിക്കായിട്ട് മുട്ടാത്ത വാതിലില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ ആ അമ്മ മക്കളുമായിട്ട് നിരാഹാരം ഇരുന്നു. പഞ്ചായത്ത് ക്ലർക്കായിട്ട് സർവീസ് തുടങ്ങിയിട്ട് സൂപ്രണ്ടായിട്ട് വിരമിക്കുന്നത് വരെ അവർ മുടി കെട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്റെ ഭർത്താവ് എങ്ങനെ മരിച്ചു എന്ന് എനിക്കറിയണം, നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട്. 6 വർഷം മുമ്പ് അവർക്ക് ഓർമ്മകൾ നഷ്ടമായി തുടങ്ങി. അത് നഷ്ടമായി തുടങ്ങുന്നതിന് മുൻപ് വരെയും അവരുടെ മനസ്സിലുള്ള ഒരേ ഒരു ചോദ്യം, ഒരേ ഒരു ആവശ്യവും, എന്റെ ഭർത്താവിന് നീതി കിട്ടണം, എനിക്ക് നീതി കിട്ടണം, എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത് എന്നാണ്. അപ്പോൾ പഴയ ആ ഒരു നമ്മുടെ ചരിത്ര സന്ദർഭവും അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിലെ സന്ദർഭവും ഒക്കെ ആയിട്ട് ചേർത്ത് വായിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. കാരണം അവരുടെ ഒരു ശബ്ദമായിരുന്നു, അവർക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പിന്നെ ദുഷ്കരമായിട്ടുള്ളതും അവർക്ക് അവരോട് തന്നെ ചോദ്യം ഒരു ഒരു മനസാക്ഷിക്ക് നിരക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവർ ഞാൻ മുടി കെട്ടില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അവരാണ് 90 വയസ്സിൽ യാത്ര. സങ്കടമാണ്, കാരണം സ്വന്തം ഭർത്താവിന് അവർക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ നഷ്ടമാകുന്നു, കുഞ്ഞുങ്ങളുണ്ട്, അവരെ വളർത്തിയെടുക്കണം, എന്തുകൊണ്ട് മരിച്ചു. ഒരു നമ്മൾക്ക് വരുമ്പോഴേ ആ ബുദ്ധിമുട്ട് അറിയില്ലോ. നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ നമുക്ക് ആ സങ്കടം വരും. എന്താണെന്ന് അറിയണ്ടേ, വീണതാണോ, അപകടത്തിലാണോ, ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ, എന്താ അതിന് പിന്നിലെന്ന് ഇതുവരെ അറിയാതെ ആ അമ്മ യാത്രയെ.
1: അല്ല, ഇതുപോലെയുള്ള വാർത്തകൾ എന്ന് പറയുന്നത് അത് നമുക്ക് കേവലം ഒരു വാർത്തകൾ മാത്രമായിരിക്കും, പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ശരീരത്തിൽ ഒരു അവയവം പോകുന്ന പോലെയാണ് ഒരാൾ പോകുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം ഒന്ന് ആലോചിക്കുക, ഒരു സഹായവും ഇല്ലാതെ 45 വർഷം ആ ഒരു പ്രതിജ്ഞ എടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആഴം ഭയങ്കരമാണ് അല്ലേ.
0: ആ സങ്കടത്തോട് കൂടിയിട്ട് അവർ പോയി, എന്തായാലും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്.
1: തീർച്ചയായും നമ്മുടെ നാട്ടില് ഈ പോക്കുവരവ് ഇത് ചെയ്തു കൊടുക്കുന്നതിന് കൈക്കൂലി മേടിച്ച വില്ലേജ് ഓഫീസർ പിടിയില്ലെന്നുള്ള ഒരു കാര്യമാണ്. 5000 രൂപയാണ് അദ്ദേഹം കടം മേടിച്ച അല്ല കൈക്കൂലി മേടിച്ചത്, വിജിലൻസ് ആണ് അദ്ദേഹത്തെ പൊക്കിയത്. ഞാൻ ഇപ്പോഴും നമ്മുടെ നാട്ടില് ചില കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത് ഇമ്മീഡിയറ്റ്ലി തന്നെ അപ്രൂവൽ കിട്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യം, എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല. അതില് നമ്മുടെ RTO വിഭാഗങ്ങളൊക്കെ തന്നെ, മോട്ടോർ വെഹിക്കിൾ വിഭാഗം, നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആണ് RTOയുടെ, മോട്ടോർ വെഹിക്കിൾ വിഭാഗങ്ങളൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. പല ആപ്ലിക്കേഷനിലും ജസ്റ്റ് ഓൺലൈനിൽ കൊടുത്ത് കിട്ടും. പക്ഷെ ഇതുപോലെയുള്ളിടത്തും നമുക്ക് അതാ സേവനങ്ങൾ വന്നിരുന്ന എത്ര നന്നായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക്.
0: പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് പണ്ടേ ഉള്ളൊരു തോന്നൽ, ഇപ്പോഴുള്ളൊരു തോന്നലും എല്ലാം ചെയ്ത് ഇവർക്ക് എന്തോ കൊടുക്കണം എന്നുള്ളത് നമ്മൾ ജനങ്ങൾക്കും അറിയാതെ. ഇപ്പോൾ ഒരു പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ടെലിഫോൺ ലൈൻ വരുന്ന സമയത്ത് അത് അവരുടെ ജോലിയാണ്, അവർ വരിക, അത് കണക്ഷൻ തരിക, പോവാ, ഉടനെ ആ കയ്യിലേക്ക് മടക്കി ചുരുട്ടി ഒരു 500 നോട്ട്. നമ്മളേക്ക് എന്തിന്, അത് അവരുടെ ജോലി, അതിന് അവർക്ക് സർക്കാർ പിന്നെ ശമ്പളം കൊടുക്കുന്നത്. ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് പോലീസുകാരുടെ കയ്യിൽ പണം വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് തോന്നുമ്പോഴല്ലേ നമ്മൾ ആ മാർഗത്തിലേക്ക് പോകേണ്ട. അതുപോലെ ശരിയല്ല, അതിന് പോലീസുകാർ കൂട്ടു നിൽക്കും, ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്ന വില്ലേജ് ഓഫീസിൽ, താലൂക്ക് ഓഫീസിൽ, തഹസിൽ, ഈ ഒരു വിഭാഗങ്ങളിലേക്ക് കൂടുതലായിട്ട് നടക്കും. കാരണം ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ അതിർത്തി തർക്കങ്ങൾ, ഭൂമി പിന്നെ ഇത് പോക്കുവരവ്, പട്ടയം, വ്യാജ പട്ടയം, ആധാരം ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇവിടെയാണ് അവർ പറയുന്നതാണ് ന്യായം. അവരെഴുതി കൊടുത്താൽ അത് നിയമമായി, അത് രേഖയായിട്ട് നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ അവരെത്ര ചോദിക്കുന്നു അത്ര വാങ്ങും. പക്ഷേ ഇവർക്ക് മനസ്സിലാവുന്നില്ലേ, പുതിയ കാലമാണ്, ഏത് നിമിഷം വേണമെങ്കിലും ഈ വിജിലൻസും മറ്റ് സംഘങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരും വരും. അഴിക്കുള്ളിൽ എത്രയോ ഉദ്യോഗസ്ഥരായ വാർത്തകൾ കണ്ടിട്ട് പിന്നെയും പിന്നെയും എന്തിനാണ് വാങ്ങുന്നത്.
1: സത്യം അല്ലേ, നമ്മുടെ ഈ നമുക്ക് ചിലപ്പോൾ ഈ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ അവിടെ അമ്മച്ചിയുടെ മിക്സി ഊട്ട എടുത്ത്
0: പുള്ളി താങ്ക്സ്, അല്ലാതെ പിന്നെ എന്ത് ചെയ്യേ ഇവരോടെ. അതുപോലെ അതെ, സാറിനെ കണ്ടില്ലേ എന്ന് ചോദിക്കാനൊരു പ്യൂണ് ഒരു ക്ലർക്കും ഉണ്ടാവും എല്ലാ സ്ഥലത്തും. പക്ഷെ ഇപ്പൊ പുതിയ കാലത്തിന്റെ കുറേ ചെറുപ്പക്കാര് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വളരെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ബാങ്കിന്റെ കാര്യത്തിനൊക്കെ ഞാൻ പലതവണ നമ്മുടെ നാട്ടിൽ പോയപ്പോ വളരെ നല്ല രീതിയിൽ അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും അടച്ചാക്ഷിക്കുക, നല്ലവരുണ്ട്, കെട്ടവരുണ്ട്, പുതിയ കാലത്തിൽ മോശം ആൾക്കാരുണ്ട്, പഴയ കാലത്തിൽ എത്തിക്സ് പാലിച്ച് ജീവിക്കുന്നവരും ഉണ്ട്.
1: തീർച്ചയായിട്ടും
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സദ്ദാം ഹുസൈനോടും കിം ജോങ് ഉന്നിനോടും ഉപമിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും പ്രധാനമന്ത്രി മോദിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഭരണവിരുദ്ധ വികാരം ബാധകമല്ലെന്ന് കാണിക്കുന്നതായിരുന്നുവെന്നും സദ്ദാം ഹുസൈന്റെ ഇറാഖിലും കിം ജോങ് ഉന്നിന്റെ ഉത്തരകൊറിയയിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാറില്ല എന്നും മോദിയെ പരിഹസിച്ചുകൊണ്ട് രാഹുൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഭിന്നതകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബ് കി ബാർ 400 ബാർ എന്ന മുദ്രാവാക്യം വിളിക്കുന്ന പഴയ വീഡിയോയും രാഹുൽ ഗാന്ധി പ്രദർശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആ വിവാദത്തെ തുടർന്ന് ശക്തമായിട്ട് വരുന്നു. അവർക്കൊപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയും ചേരുന്നു എന്നതാണ് ദേശീയ തലത്തിലെ വാർത്ത.
1: തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാർത്തകളായിട്ട് നിറഞ്ഞിരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ?
0: നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, 22 കുറ്റകൃത്യങ്ങൾ ജീവപര്യന്തം ശിക്ഷ വരെ, ദുർമന്ത്രവാദ നിരോധന ബിൽ തയ്യാറാവുന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അതിൽ 22 കുറ്റകൃത്യങ്ങളാണ് ആ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവപര്യന്തം വരെയാണ് ശിക്ഷ. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ശിക്ഷയ്ക്ക് പുറമെയാണിത്. 19 തിരുവനന്തപുരത്ത് നടന്ന

0: ബലിയുടെ പശ്ചാത്തലത്തിൽ കേരള യുക്തിവാദി സംഘം നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. നിയമപരിഷ്കരണ കമ്മീഷൻ ഉപാധ്യക്ഷനൊക്കെ ഇതിലെ അംഗങ്ങളാണ്. കുറ്റകൃത്യം മൂന്ന് വിധമായിട്ടാണ് കേട്ടോ അക്ഷയ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, കുറ്റം നരബലി, ജീവനോടെ സംസ്കരിക്കൽ, മരണകാരണമായ മറ്റ് പ്രവൃത്തികൾ, ശിക്ഷ കിട്ടുന്നത് ജീവപര്യന്തം. രണ്ടാമത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ മാരകമായിട്ട് ഈ പരിക്കേൽപ്പിക്കുക, അംഗഭംഗം വരുത്തുക, ആഭിചാര ക്രിയകളുടെ ഭാഗമെന്ന പേരിൽ നടത്തുന്ന ലൈംഗിക അതിക്രമം, ബലാത്സംഗം, ജീവന് ഹാനികരമായ പദാർത്ഥങ്ങൾ കഴിപ്പിക്കുക, ശിക്ഷ 10 വർഷം വരെ തടവും പിഴയുമായിരിക്കും. മൂന്നാമത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ ഈ ബാധയൊഴിപ്പിക്കാനായിട്ട് നടത്തുന്ന മർദ്ദനമുണ്ടല്ലോ, അത് ലഹരി പദാർത്ഥങ്ങൾ ഇതിനായിട്ട് നൽകുക, വിസർജ്യം ഉപയോഗിക്കുക, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുക, പണവും ആഭരണങ്ങളും കൈക്കലാക്കുക, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ നിഷേധിക്കുക, ഗർഭചിത്രം നടത്തുക, അതീന്ദ്രിയ ശക്തികളുടെ പേരിൽ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ 7 വർഷം വരെ തടവും പിഴയും. ഇനി പ്രചരിക്കുന്നതും കുറ്റം, അതായത് ജില്ലകളിൽ അന്വേഷണ സംഘങ്ങൾ ദുർമന്ത്രവാദം, ആഭിചാര ക്രിയകൾ ചെയ്യാനുള്ള അമാനുഷിക ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരെ ഡിജിറ്റൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നതും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതും 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമാണ്. എത്രയും പെട്ടെന്ന് കേരള സർക്കാർ ഈ നിയമം പാസ്സാക്കിയെടുത്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിന്റെ പേരിൽ നമുക്ക് അറിയാത്തതാണ്, നമ്മുടെ നാട്ടും പുറങ്ങളിലെ മാത്രം ഇതുണ്ടെന്ന് നമ്മൾ വിചാരിച്ചു, ഒന്നുമല്ല, ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വരെ ഇങ്ങനെ ആഭിചാര ദുർമന്ത്രവാദ പിന്നെ പരിപാടികൾ നടക്കുന്നു എന്നതാണ് കേരളത്തിൽ നിന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത.
1: നമ്മുടെ നാട്ടില് ഓഹരി വിപണിയിൽ കനത്ത തകർച്ച എന്നുള്ള ഒരു വാർത്തയുണ്ട്. സെൻസെക്സ് 1200 പോയിന്റിലധികം ഇടിഞ്ഞു. നിഫ്റ്റ് ആണെങ്കിൽ 23100 താഴെയാണ് എന്നുള്ള ഒരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്.
0: അതുപോലെ ഈ പുരപ്പുര സോളാർ ഉണ്ടല്ലോ, അതിന്റെ സബ്സിഡി ഇരട്ടിയാക്കിയിട്ടുണ്ട്. 2.25 ലക്ഷം കുടുംബങ്ങൾക്ക്, ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് സോളാർ പാനലും സൗജന്യം എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത. അതിനിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു. നിലവിൽ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പ്രകാരം 3 വിഭാഗങ്ങളിലായിട്ടാണ് സബ്സിഡി വരിക. 1 കിലോവാട്ട് സോളാർ സിസ്റ്റം വയ്ക്കുന്നവർക്ക് 30,000 രൂപ വരെ, 2-ന് 60,000 വരെ, 3 കിലോവാട്ടിന് ഏതാണ്ട് 3,500,000 രൂപ വരെ. ഇന്ത്യയിൽ 58 ലക്ഷം വീടുകളിൽ പദ്ധതി പ്രകാരം സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ് സോളാർ എനർജി,
1: നല്ല കാര്യമാണ്. കാരണം നമ്മുടെ ഇപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ ക്ഷാമം, ഈ കറണ്ട് കട്ട് തുടങ്ങിയതൊക്കെ തന്നെ നമുക്ക് ഒരു ഒരു എന്താ ഒരു എമൗണ്ട് വരെ നമുക്കിത് മാറ്റാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ്. എന്നാണെങ്കിലും നാട്ടിൽ കറണ്ട് കട്ടും വളരെ
0: അതിനൊക്കെ സഹായിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ആവുന്നതാണ് ഈ സോളാർ പാനൽ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ നടക്കുന്ന ഒരു പ്രസംഗവും ഇപ്പൊ വലിയ രീതിയിൽ വൈറലാവുന്നുണ്ട്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN പൊതുസഭയിൽ നടത്തിയ പ്രസംഗം വലിയ നയതന്ത്ര യുദ്ധത്തിന് വഴി തുറന്നേക്കുമെന്നാണ് പറയുന്നത്. ശത്രു രാജ്യങ്ങളെ മാത്രമല്ല പരമ്പരാഗത സഖ്യകക്ഷികളെ പോലും കടുത്ത ഭാഷയിൽ കടന്നാക്രമിച്ച നെതന്യാഹുവിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ലോക രാജ്യങ്ങളിലെ ഭൂരിഭാഗം നയതന്ത്ര പ്രതിനിധികളും പൊതുസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. 27 ഒക്ടോബർ ഇസ്രായേലിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അധികാരത്തിൽ തുടരാൻ കടുത്ത മത്സരം നേരിടുന്ന നെതന്യാഹു രാജ്യാന്തര വേദിയിൽ ഇറാൻ നേതാക്കളെ മുതൽ ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനിയെ വരെ കടന്നാക്രമിച്ച് തുർക്കി, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെയും അദ്ദേഹം വെറുതെ വിട്ടില്ല. നെതന്യാഹു പ്രസംഗിക്കാനായി എത്തിയതോടെ സഭയിൽ കൂവലും ബഹളവും ഉണ്ടായി. എന്നാൽ ഇസ്രായേൽ പ്രതിനിധികൾ എഴുന്നേറ്റ് കൈയടിക്കുകയും ചെയ്തു. ഹാളിൽ ഇനിയും ഏതെങ്കിലും ഭീരുക്കൾ ബാക്കിയുണ്ടെങ്കിൽ അവരും ഇപ്പോൾ തന്നെ പുറത്തു പോകണമെന്ന് നെതന്യാഹു ആക്രോശിക്കുന്നൊക്കെ രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത, തിരിച്ചടി ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഇറാന്റെ ഭീഷണി. 3 കപ്പലുകൾ പിടിച്ചെടുത്തിട്ട് USA എന്ന് പറഞ്ഞ വാർത്തയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്നലെ സൗദിക്ക് നേരെ ഹൂതികളുടെ ആക്രമണ ശ്രമം ഉണ്ടായിരുന്നു. 6 ബലിസ്റ്റിക് മിസൈലുകളാണ് സൗദി സഖ്യസേന തകർത്തത്. അപകട ഭീഷണി ഒഴിഞ്ഞതായി സൗദി അറേബ്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്.
1: നമ്മുടെ ശബരിമലയിലെ ഭക്തർ സമർപ്പിച്ച 55.72 സ്വർണ്ണക്കിരീടം ഭദ്രം എന്ന് പറഞ്ഞിട്ടുള്ള
0: ആദ്യമായി സ്വർണ്ണക്കിരീടം കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത വന്നു. അപ്പൊ നമ്മൾ കൊടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഭക്തൻ 2012 കാണിക്കയായിട്ട് സമർപ്പിച്ചതായിരുന്നു. അത് ഒന്നുകിൽ ശബരിമല തിരുവാഭരണം സൂക്ഷിക്കുന്ന ആ കമ്മീഷണർ അവരാണ് സൂക്ഷിച്ച് വെക്കേണ്ടത്, അല്ലെങ്കിൽ ആറന്മുളയിലാണ് ഇത് വെച്ചിരിക്കേണ്ടത്. ഇവിടെ നടത്തിയ ഇതിൽ ഇത് കണ്ടില്ല എന്നാണ് ആദ്യം വന്നത്.
1: അത് മാത്രമല്ല,
0: മുക്കുപണ്ടമാണ് വെച്ചത് എന്ന വാർത്ത വരെ പുറത്തേക്ക് വന്നു. കുറച്ച് കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് വിശദീകരണം നടത്തി അത് ഭദ്രമായിട്ട് ഉണ്ടെന്ന്. പക്ഷേ അത് പറയുമ്പോഴവർ പറഞ്ഞു അവിടെ വേറെ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ, അതായത് ഭക്തർ കാണിക്കയായിട്ട് നൽകിയ സ്വർണത്തിലോ വെള്ളിയിലോ വജ്രത്തിലോ ഒക്കെ ആയിട്ട് എന്തോ പൊരുത്തക്കേടുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും ശബരിമലയിൽ സ്വർണക്കൊല നടന്നിട്ടുണ്ട്. ദ്വാരപാളികൾ മാത്രമല്ല, ഇപ്പൊ കൊടുത്ത ഈ ഭക്തർ കൊടുത്തതിലും വലിയ കൊള്ള നടന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം. കാരണം അത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിനകത്ത് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണ കിരീടം തൽക്കാലം സേഫ് ആയിട്ടുണ്ട്. 55 പവന്റെ സ്വർണ്ണ കിരീടാന്ന് ഓർക്കുക.
1: എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇത് ആദ്യം തൊട്ടല്ലേ ഞാൻ പറഞ്ഞിട്ട്, സർക്കാർ ആദ്യം തൊട്ടുള്ള മൊത്തം അന്വേഷിക്കണം. കംപ്ലീറ്റ് ഇൻവെന്ററീസ് എടുത്തിട്ട് എന്തൊക്കെയാണ് വരവ്, എന്തൊക്കെയാണ് ഉള്ളത്, കംപ്ലീറ്റ് പ്യൂരിറ്റി ഉൾപ്പെടെ അന്വേഷിക്കണം. അതായത് വർഷങ്ങളിൽ ഇരുന്ന എല്ലാവരും, സത്യം പറഞ്ഞാൽ എല്ലാവരും വരണ്ടിരിക്കും കേട്ടോ. എല്ലാ വർഷങ്ങളിലും ദേവസ്വം ബോർഡിൽ ഇരുന്ന, അല്ലെങ്കിൽ അതിന്റെ ചുമതല,
0: കാരണം അത് മുഴുവൻ വരെയല്ലേ കണക്കുകൾ. കഴിഞ്ഞ 10 വർഷം മാത്രമല്ല, അതിന് മുമ്പിരുന്നവർ, ഇനിയിപ്പോ പുതിയ ആൾക്കാരെല്ലാം തുടങ്ങി അടപടലായിരിക്കും.
1: കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വാർത്ത അവിടെ നിന്ന് വന്നത് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു രീതിയിൽ ഇന്ന് വരുന്നത് വേറൊരു വാർത്തയാണ് വരുന്നത് അല്ലേ?
0: ശരിക്കും ശബരിമലയെ സംബന്ധിച്ചിട്ട് ഇപ്പൊ അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പിന്നെ മന്ത്രിയും തമ്മിലും അത്ര നല്ല ടേംസിലല്ല. പക്ഷേ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇടപെട്ടിട്ട് അതൊരു കോംപ്രമൈസിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഗൾഫ് മേഖലയിൽ വരുന്ന ഒരു തലക്കെട്ട് പെട്ടെന്ന് വായിക്കും. ഇന്നലെ അക്ഷയ് പറഞ്ഞില്ല ഒരു ഹോണ്ടഡ് പാലസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന്. അതിന് 35 ബെഡ്റൂം ആണല്ലേ ഉള്ളത്, ഇത്രയും വലിയൊരു പാലസ് പോലത്തെ ഒരു സംഭവമാണ് അല്ലേ. അതുപോലെ ഹാമിൽട്ടൺ കീൻ ടു കോമ്പീറ്റ് ഇൻ അബുദാബി ഫോർമുല 1 എന്ന് പറഞ്ഞ വാർത്ത ആദ്യ പേജിൽ. പിന്നെ ദുബായ് വെൽ പ്ലേസ്ഡ് ടു ബൗൺസ് ബാക്ക്, മെയിൻറ്റെയിൻ സ്റ്റേറ്റസ് ആസ് ടോപ്പ് ഫൈനാൻഷ്യൽ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ ദുബായ് ഇത് ലോകത്തിന്റെ ഫൈനാൻഷ്യൽ ഹബ്ബായിട്ടുള്ള ആ സ്ഥാനം നിലനിർത്തുന്നു എന്ന് പറഞ്ഞ വാർത്ത. യുഎ സസ്പെൻസ് ഓൾ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റഡ് ബൈ ഇറാനിയൻ എയർലൈൻസ് എന്ന് പറഞ്ഞ വാർത്തയാണ് ഇംഗ്ലീഷ് പത്രങ്ങളുടെ
1: തലക്കെട്ട്. നിറഞ്ഞു നൽകുന്ന ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളെ വരുന്ന മണിക്കൂർ തന്നെ അറിയിക്കുന്നതാണ്. ഹോം 90.2 FM അക്ഷയ് മിനി പദ്മയാണ് പ്രസ് ക്ലബിൽ നിങ്ങളുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത്.
2: You are listening to Home 92.2 FM. Home is a feeling. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
1: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം
3: സംഭവം നടന്നു. ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
1: Supported by akbitravels.com, Al Maraya Car Rentals and Volcano LED Solutions.
12: Emirates Malayali Nurses Family Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
12: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
13: Sand Dunes! Sand Dunes!
1: Sand Dunes with Akshay on Home 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
14: ട്രാഫിക് അപ്ഡേറ്റ്
1: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
15: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ. റോഡുകളിൽ വലിയ പ്രശ്നമില്ല. കഴിഞ്ഞ ഈ വീക്കെൻഡിലെ ആദ്യത്തെ 4 ദിവസം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നല്ല ശാന്തമായിട്ടുള്ള രീതി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ ഉള്ള ഹെങ് മുഹമ്മദ് ബിൻസായ റോഡും അൽഖൈൽ റോഡും, ഈ രണ്ട് റോഡുകളാണ്. ദുബായ് അലൈൻ റോഡൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. എമിറേറ്റ്സ് റോഡ് ഫ്രീ ആണ്, ദേയ്ദ് റോഡ് ഫ്രീ ആണ്, അജ്മാനി എന്നുള്ള ട്രാഫിക് സിറ്റുവേഷനൊക്കെ. അപ്പം ഇത്രയും പേര് ഞാൻ ചോദിക്കട്ടെ, വെള്ളിയാഴ്ച ഓഫാണോ? ഹ്യൂജ് ഡിഫറൻസ് ആണ് വെള്ളിയാഴ്ചയിൽ നമ്മുടെ. എന്നാൽ കഴിഞ്ഞ വട്ടം എൻ്റെ അടുത്ത് ഒരു ലിസണർ പറയുന്നത്, അക്ഷയ് എവിടെയാണ് വെള്ളിയാഴ്ച ഓഫ്, ഷാർജയിലെ ഉള്ളവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് എൻ്റെ അടുത്ത് പറയും. പക്ഷേ റോഡുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കാണുന്ന ട്രാഫിക് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് കേട്ടോ. എന്തായാലും ദുബായ് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് സായ റോഡിലൊക്കെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ പോകുന്നു. ബാക്കി വലിയ കൺജഷനോ കാര്യങ്ങളോ അധികം ഒന്നും എങ്ങനെ തന്നെ കാണുന്നില്ല. ആക്സിഡൻറ്റ് ഒരിടത്ത് നടന്നേക്കുന്നത് എനിക്കൊന്നും, നമ്മുടെ എമിറേറ്റ്സ് റോഡിൽ ടുവേർഡ്സ് ജബലിയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ ഒരു തജ്ദീദിന്റെ ആർ ടി ഐ വെഹിക്കിൾ ടെസ്റ്റിംഗ് സെന്റർ അവിടെ ആ അതിന്റെ ഒരു പാരലായിട്ടുള്ള ഒരു ഏരിയയിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ദുബായ് ഒക്കെ ആ ഒരു ഏരിയയിലായിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നത്. അവിടെ കുറച്ച് കൺജഷൻ കാര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഇതല്ലാതെ വേറെ പ്രത്യേകിച്ച് കൺജഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എവിടെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ അൽബറാറിയുടെ ഒക്കെ പാരലായിട്ട് പോകുന്ന എവറേസ്റ്റ് റോഡ് അവിടെയാണ് കേട്ടോ. വേറെ എവിടെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനാണ്, റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും രാവിലെ നല്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഡ്രൈവ് സേഫ്.
0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
16: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92 Madras Mail. Double hit of the heart. Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: എന്റെ കലണ്ടർ ഫുൾ ആണ്. വർക്ക്, മീറ്റിംഗ്, സ്കൂൾ അപ്പോയിന്റ്മെന്റ്സ്.
4: ഓ, ബിസി ആണല്ലേ. അപ്പോഴേ ഈ ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ?
3: ആഹാ, അതിന് സമയം കിട്ടിയിട്ട് വേണ്ടേ.
4: നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കാറില്ലേ, അതുപോലെ ഹെൽത്തിനും ഒരു കലണ്ടർ അത്യാവശ്യമാണ്. ചെക്കപ്പുകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. പ്രായവും ഹെൽത്ത് ഹിസ്റ്ററിയും ഡോക്ടേഴ്സിന്റെ അഡ്വൈസും ഒക്കെ അനുസരിച്ചാണ് പരിശോധനകൾ നടത്തേണ്ടത്. മാത്രമല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്കായി നമ്മുടെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ഉണ്ടല്ലോ. MRI, CT, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ് എന്നിവയും ഹോൾ ബോഡി MRI സ്ക്രീനിങ്ങും ഏറ്റവും അഫോർഡബിൾ പാക്കേജുകളിൽ ലഭ്യമാണ്.
3: ഓക്കെ, ഹെൽത്ത് ചെക്കപ്പിനും കലണ്ടറിൽ ഒരു ഡേറ്റ് ഇടാം.
5: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അൽഗറൂദ്. കോൾ 04-232-7111.
6: ിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലം. പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCCയിൽ റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ നാടകീയ രംഗങ്ങൾ. സിഎംആർ ലെക്സാലോജിക്കൽ നടപടിയിലേക്ക് കടന്ന അന്വേഷണ സംഘം. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീണ്ടും വായ്പയെടുക്കാനൊരുങ്ങി കേരള സർക്കാർ. 1800 കോടി രൂപ വായ്പയെടുക്കാനാണ് തീരുമാനം. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി പണം സമാഹരിക്കും. കഴിഞ്ഞയാഴ്ചയും 2200 കോടി രൂപ വായ്പയെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ മാസം 29 വീണ്ടും വായ്പയെടുക്കാനുള്ള കേരള സർക്കാർ തീരുമാനം. സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് സമരത്തിനിറങ്ങാൻ CPI. ഒക്ടോബർ 14 നിയമസഭാ മാർച്ച് നടത്താനാണ് തീരുമാനം. PM ശ്രീ, ലേബർ കോഡ്, വൈദ്യുതി പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് CPI ഒറ്റയ്ക്ക് സമരം നടത്തുക. CMR ലെക്സാലോജി കേസ്. ED മൊഴി നൽകിയവരിൽ നിന്ന് SIT വൈകാതെ വിശദാംശങ്ങൾ തേടും. MRL മുൻ CFO പി സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ് വിവരം തേടുക. CMRലിന്റെ മുൻ CFO പി സുരേഷ് കുമാർ അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. CMRL MD ശശിധരൻ കർത്തയുടെ ഡയറി കുറിപ്പിലെ UDF നേതാക്കളുടെ പേര് പുറത്തു വന്നതോടെ സർക്കാരും പ്രതിരോധത്തിലായിട്ടുണ്ട്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെയും SIT വിളിപ്പിക്കും. കൂടുതൽ രേഖകളും ED നിന്ന് SIT ആവശ്യപ്പെട്ടേക്കും. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ T, മുഹമ്മദ് റിയാസ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണമാണ് SIT നടത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തിയാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. മുട്ടിൽ മരമുറിക്കേസിൽ വനംവകുപ്പ് നൽകിയ കുറ്റപത്രം മടക്കി കോടതി. ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റപത്രം മടക്കിയിരിക്കുന്നത്. ആവശ്യമായ രേഖകൾ കുറ്റപത്രത്തോടൊപ്പം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. വനത്തിൽ നിന്നാണോ മരം മുറിച്ചതെന്ന കാര്യത്തിൽ കുറ്റപത്രത്തിൽ വ്യക്തതയില്ല. ഈ മാസം 17 വനംവകുപ്പ് ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പരിസ്ഥിതി ലോല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ നിർദ്ദേശമറിയിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ ഇന്നലെ പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പുതുക്കിയ ഭൂപടം ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. 98 വില്ലേജുകളിലെ 8,590 ചതുരശ്ര കിലോമീറ്ററായി ESA ചുരുക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. മെസ്സി കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും SIT വ്യക്തമാക്കുന്നു. സർക്കാരിന് SIT ശുപാർശ നൽകും. പ്രാഥമിക റിപ്പോർട്ട് DGP കൈമാറും. അഴിമതി കുറ്റം ചുമത്തി നിലവിലെ FIR പുതുക്കാൻ തീരുമാനം. അഴിമതിക്കേസിൽ ആന്റോയും ഉദ്യോഗസ്ഥരും പ്രതികളാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ നൽകും. ED, RBI, കസ്റ്റംസ് അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിലപ്പാളി കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ SIT അന്തിമ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ടെന്നാണ് വിവരം. അടുത്ത മാസം 7 കേസ് ഹൈക്കോടതി പരിഗണിക്കും. മൃഗശാല മാറ്റത്തിൽ ഉറച്ച് മുഖ്യമന്ത്രി VD സതീശൻ. മൃഗശാലയ്ക്ക് പകരം സ്ഥലത്ത് മാഡിസൺ സ്ക്വയർ മാതൃക വരുമെന്ന് മുഖ്യമന്ത്രി. കേരള ട്രാവൽ മാർട്ട് ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രിയാണ് ആദ്യമായി തിരുവനന്തപുരം മൃഗശാല മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത്. തിരുവനന്തപുരം മൃഗശാല മാറ്റത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മൃഗശാല മാറ്റുന്നതിനെ പ്രമുഖ വന്യജീവി സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ റോമുലസ് വിറ്റേക്കർ വിമർശിച്ചു. സാമ്പത്തിക പാരിസ്ഥിതിക വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സമരം നടത്തുന്നതിനിടെയാണ് വിദഗ്ധരും എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. മൃഗശാല നെയ്യാറിലേക്ക് മാറ്റുന്നത് നല്ല ആശയമല്ലെന്നും പകരം കൂടുതൽ പണം ചിലവഴിച്ച് നിലവിലെ മൃഗശാലയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടതെന്നുമായിരുന്നു വിറ്റേക്കറിന്റെ പ്രസ്താവന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. AI എപ്പോഴും മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഷീ ജിൻപിങ്. AI മേഖലയിൽ അമേരിക്കയും ചൈനയും തമ്മിൽ സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദുരുപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഷീ. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പൊതുവായ കാര്യങ്ങളിൽ യോജിപ്പ് കണ്ടെത്താനും പരസ്പര വിശ്വാസം വളർത്തിയെടുക്കാനും സാധിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ്. ഇറാൻ സൈന്യത്തെ തകർക്കാൻ കഴിഞ്ഞതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു. ട്രംപിനേക്കാൾ വലിയ പങ്കാളി തന്റെ രാജ്യത്തിനില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി യു എൻ പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ യു എൻ പൊതുസഭയിൽ നാടകീയ രംഗങ്ങളുണ്ടായി. നെതന്യാഹു പ്രസംഗിക്കാനായി വന്നയുടൻ ഡസൻ കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതോടെ നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തെ അനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കി. ഹാളിൽ നിന്ന് പുറത്തുപോയവർ പ്രതിഷേധിച്ചവരെ ഭീരുക്കളെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇനിയും പുറത്തുപോകാത്ത ഭീരുക്കളുണ്ടെങ്കിൽ അവരും ദയവായി ഇപ്പോൾ തന്നെ പുറത്തുപോകണമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ വിമാന കമ്പനികൾക്ക് മേൽ ഉപരോധം കനക്കുന്നു. ഇറാന്റെ വിമാന കമ്പനികളുടെ സർവീസ് യുഎഇ നിർത്തലാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇറാൻ വിമാന കമ്പനികൾക്ക് യുഎസ് ഏർപ്പെടുത്തിയ വിലക്കിന്റെ പശ്ചാത്തലത്തിലാണ് യുഎഇ നടപടി. യുഎഇക്കും ഇറാനും ഇടയിലുള്ള സാധാരണ വ്യോമ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുവരെ നിലവിലെ നിയന്ത്രണം തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഇറാന്റെ വ്യോമയാന മേഖലയ്ക്കെതിരെ അമേരിക്ക ഉപരോധം കടുപ്പിച്ച സാഹചര്യത്തിലാണ് യുഎഇയുടെ നടപടി. ഈ മാസം 23 മുതൽ ഇറാനിയൻ എയർലൈനുകളുടെ അന്താരാഷ്ട്ര സർവീസുകൾ തടസ്സപ്പെടുമെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 10 മീറ്റർ പിസ്റ്റൾ ഷൂട്ടിംഗിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യ സ്വർണമണിഞ്ഞു. കമൽജിത്ത് സുരുജി സഖ്യമാണ് സ്വർണം നേടിയത്. ഗെയിംസിൽ ഇന്ത്യയുടെ 2nd സ്വർണമാണിത്. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷിലും ടേബിൾ ടെന്നീസിലും മെഡൽ ഉറപ്പിച്ച ഇന്ത്യ സെമി ഫൈനലിൽ. ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിതലയും മനുഷ്യായും സെമി ഫൈനലിലെത്തി. ഹോങ്കോങ് ജോഡിയെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. അതേസമയം മിക്സഡ് ഡബിൾസിലെ മറ്റൊരു ജോഡിയായ ഹർമീത് ദേസായിയും യശസ്വിനിയും ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ടു. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമാണ് ഇന്ത്യയുടെ സമ്പാദ്യം. ഏഷ്യൻ ഗെയിംസിലെ വേഗമേറിയ താരത്തെ ഇന്നറിയാം. പുരുഷ 100 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫൈനൽ വൈകിട്ട്. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. കാംജോങ് ജില്ലയിൽ സായുധ സംഘത്തിന്റെ ആക്രമണത്തിൽ ഇപ്പോൾ 4 പേർ കൊല്ലപ്പെട്ടു. മേഖലയിൽ 24 മണിക്കൂർ ഹർത്താലിന് ആഹ്വാനം ചെയ്തപ്പോൾ നാഗ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അടുത്തകാലത്ത് നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്ര ചിലവാക്കിയെന്ന കണക്ക് പുറത്ത്. പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കാണ് പുറത്തുവന്നത്. 5 സംസ്ഥാനങ്ങളിലെ ആകെ കണക്കെടുത്താൽ ചിലവാക്കലിൽ BJP മുന്നിൽ. 529 കോടി രൂപയാണ് 5 സംസ്ഥാനങ്ങളിലായി BJP ചെലവഴിച്ചത്. പകുതിയോളം ചെലവഴിച്ചത് ബംഗാളിലാണ്. 287 കോടി രൂപ. ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നും ആശ്വാസമായി എന്നും ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ്. അറഫ ഗോൾഡ് സാമ്പത്തിക തട്ടിപ്പ്. 3 ഇടങ്ങളിൽ ഇപ്പോൾ ED പരിശോധന. തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിലാണ് ED പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തുമായാണ് റെയ്ഡ്. റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ED അന്വേഷണം CBI കേസിന്റെ തുടർച്ചയായിട്ടെന്നാണ് അറിയുന്നത്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 64%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു വീക്കെൻഡിലേക്ക് ഇവിടെ നമ്മൾ എത്തിയേക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഐഫോണിന്റെ ലോഞ്ചും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്ന ഒരു വീക്കിവിടെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ ഐഫോണിന്റെ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 25% ഓഫറിലാണ് ഇപ്പോൾ ഐഫോണിന്റെ 18 പ്രോയും 18 പ്രോ മാക്സും കൊടുക്കുന്നതെന്നുള്ളൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അട്ടർ ഫേക്കാണ്. ഇത് കാസ്പർസ്കി കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഫർമേഷൻ പോലെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫേക്ക് വെബ്സൈറ്റുകളിൽ ഇങ്ങനത്തെ ഒരു ഓഫറും കാര്യങ്ങളും പറഞ്ഞ് പോയിട്ടുണ്ട്. ഇത് 3 ലാംഗ്വേജിലാണ് കേട്ടോ, ഇംഗ്ലീഷ്, അറബിക് ആൻഡ് പോർച്ചുഗീസ്. ഇങ്ങനെ 3 ലാംഗ്വേജിലാണ് ഈ സെയിൽ നടക്കുന്നത്. ഒരു കാരണവശാലും അതിനകത്ത് ക്ലിക്ക് പോലും ചെയ്യേണ്ട എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇനിയും ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ പേയ്മെൻറ്റ് പോലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടെയാണ് പറയുന്നത്. അപ്പം കാസ്പർസിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫേക്ക് വെബ്സൈറ്റ് കണ്ടുപിടിക്കുന്നതും അത് വെളിയിലേക്ക് കൊണ്ടുവരുന്നതും എല്ലാം. അപ്പം ഇതിൻ്റെ ഇൻ്റർഫേസ് പോലും ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഈസി ആയിട്ട് നമുക്കൊരു പർച്ചേസ് ചെയ്യാനായി ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഇവർ ഈ ഇൻ്റർഫേസ് ഒക്കെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പക്ക ഫേക്ക് ആയിട്ടുള്ള ഒരു സ്കാമേഴ്സ് ഇപ്പോൾ നമ്മുടെ ഐഫോൺ 18 പ്രോ മാക്സും കൊണ്ട് വന്നിട്ടുണ്ട്. ആൻഡ് അവർ പറയുന്നത് ഇപ്പോൾ ഈ പർച്ചേസ് ക്യാൻസൽ ചെയ്ത ഫുൾ റീഫണ്ടാണ് കാര്യങ്ങളൊക്കെ, അത്രയും ഗ്യാരണ്ടി ആയിട്ടാണ് നമ്മളെ അത് അവർ അതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു എനിക്ക് എന്താ പറയുന്നത് ഒരു ഇമേജും കാര്യങ്ങളും ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്ര നമ്മളൊരു കറക്റ്റ് ആമസോണിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കുമല്ലോ, 256 GB അല്ലെ 128, 512, 1 TB എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കറക്റ്റ് എക്സാക്ട്ലി അതുപോലെ കളറും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമുക്ക് 25% കഴിഞ്ഞിട്ട് നമ്മുടെ സാധനം വീട്ടിലെത്തും. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഒരു പേജൊക്കെ ഞാൻ കാണുമ്പോൾ ഇപ്പോൾ ആപ്പിൾ ഐഫോൺ 18 പ്രോ 25% ഓഫ് വെൻ യു ആർ ഓർഡർ നൗ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റെഡീം ബാറൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ആപ്പിളിൻ്റെ വെബ്സൈറ്റിനകത്തൊക്കെ ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് സ്റ്റോണൊക്കെ, അതുപോലൊക്കെ തന്നെ ഇതാണ്ട് ഇത് ഇങ്ങനെ കൊടുത്തേക്കാണ്. അത് കമ്മിങ് സൂണും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് എനിക്ക് വയ്യ. അപ്പോൾ എന്താണേലും ഈ ഐഫോൺ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നല്ല ഷോപ്പിൽ പോയിട്ട്, നമുക്ക് ഇവിടെ ദേറയിൽ തന്നെ എത്രയോ ഷോപ്പുണ്ട്, ദുബായ് മോളിൽ തന്നെ ഐഫോണിൻ്റെ ഒറിജിനൽ, ദുബായ് മോളിലല്ല, ഐ മീൻ ഞാൻ പറഞ്ഞത് ദുബായിലെ ഷോപ്സ് ദേറയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മോളിലും ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സാധനം തന്നെ നമുക്ക് കിട്ടും. ഇനി അതല്ല ഓൺലൈനിൽ ഷോപ്പ് ചെയ്യണമെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പിളിൽ നിന്ന് തന്നെ മേടിക്കാൻ വെബ്സൈറ്റ് ഉണ്ട്, ആമസോൺ നൂൺ പോലത്തെയുള്ള ട്രസ്റ്റഡ് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ നോക്കുക, എവിടെ നിന്നെങ്കിലും കണ്ടുവരും ഐഫോൺ ഒന്ന് ആര് 25 ഇന്ന വരെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് 25% നമുക്ക് കിട്ടുമെന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ബൈബാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഫോൺ കൊടുത്തിട്ട് അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവരൊരു വില ഇട്ട് തരുന്ന പുതിയ ഫോൺ നമുക്ക് തരും. അതല്ലാതെ വേണ്ടാത്ത പരിപാടിക്ക് നമ്മൾ പോയി പെട്ടുപോരുത്. 10,000-5,000 ദിറംസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3,000-3,500 ദിറംസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും ഈ 25% ഓഫ് എന്ന് പോയി കഴിഞ്ഞാൽ കേട്ടോ. അത് അപ്പാടി അതുപോലെ അങ്ങ് പോകും. അപ്പോൾ വേണ്ടാതെ ഒന്ന് പോയി പെടാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. വൺസ് അഗെയിൻ ഹാവ് എ ഗ്രേറ്റ് ഡേ. ഒരു അടിപൊളി സോങ് കിട്ടുന്നത് നമുക്ക് ഓടി തിരിച്ചൊരു ഒരുപാട് പരിപാടികളുള്ള വീക്കെൻഡാണ്. അപ്പോൾ നമ്മുടെ കോൺടസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ നമ്മൾ സൂൺ ഞാൻ പറയാം. നമുക്ക് വേണ്ടേ ഗോൾഡ്? വേണ്ടേ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ്സ്, അതുപോലെ തന്നെ 1 month ഫ്രീ കാർ സബ്സ്ക്രിപ്ഷൻ, റെൻ്റൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തന്നെ നമ്മൾ തരുന്നതാണ്. പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഓടി വരുമ്പോൾ ഒരു കോൺടസ്റ്റ് നിങ്ങൾക്ക് തരാം.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. Trending song of the hour
2: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്,
5: 50 മില്യണിലധികം
4: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
8: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
12: Joy Alucas, world's favorite jeweler.
11: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
13: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
14: ശ്രദ്ധിക്കണ്ടാ
13: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
15: അണ്ണം പേടിക്കണ്ട,
16: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
13: അമ്മാണെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണെ.
17: അണ്ണ ശ്രദ്ധിക്ക,
18: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: 2 to Madras Mail. Double hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ചെറിയ രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ കൂടുന്നു. അൽഖേൽ റോഡിലും ദാ ട്രാഫിക് സിറ്റുവേഷൻ കൂടുന്നൊരു സ്ഥിതി കാണുന്നുണ്ട്. അജ്മാനിൽ നിന്നുള്ള കഞ്ചഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഷാർജ ദുബായ് റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ രീതിയിലുള്ള കഞ്ചഷൻ കാണുന്നത് കേട്ടോ. ബാക്കി റോഡുകൾ നോക്കുകയാണെങ്കിൽ ഫ്രം ടുവേർഡ്സ് അബുദാബി, ജബൽ അലി എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. എമിറേറ്റ്സ് റോഡിൽ ഭാഗത്ത് എമിറേറ്റ്സ് റോഡ് കണ്ടിന്യൂസ്ലി നമുക്ക് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ, എമിറേറ്റ്സ് അതുപോലെ തന്നെ ഷെയ്ഖ് സയ്യിദ് റോഡും ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദുബായ് സൗത്തിൽ ഒരു ചെറിയൊരു കഞ്ചഷൻ ആ റൗണ്ട് അബൌട്ട്, അത് എനിക്കൊന്നും എല്ലാ ദിവസവും അവിടെ ഉണ്ട് ഉള്ളൊരു ചെറിയൊരു കഞ്ചഷൻ ആണ്. അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ വേറെ ഉള്ളത് അല്ലി തിയേറ്റോൾ റോഡ് തന്നെയാണ് കേട്ടോ. അവിടെയും കഞ്ചഷൻ ഉണ്ട് ആ ഷാർജ കണക്ട് ചെയ്യുന്ന ഏരിയയിൽ. വേറെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എവിടെയെങ്കിലും കഞ്ചഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാം.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM. ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
4: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.

0: കുറഞ്ഞ റേറ്റ്സ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 0500000218. വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
1: പാസ്തയോ?
2: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
0: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
1: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
2: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
0: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത. ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand Dunes with Akshay on Home 92.2 FM.
2: കോണസിലേക്ക് തന്നെ പോവാം. ജസ്റ്റ് നിങ്ങൾ ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് മാത്രം തരിക. ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കുന്നതാണ്. വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ എടുക്കണം. ഒരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആ കോളറിനെ അല്ലെങ്കിൽ ആ ഒരു ലിസണറിനെ ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യും. നേടാൻ പോകുന്ന അറിയാലോ, ഒരു മാസത്തേക്കുള്ള ഫ്രീ സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണേലും അതിന് ഭാഗ്യശാലിയായിട്ടുള്ള ഇപ്പോൾ എല്ലാവർക്കും കോൺടസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് എല്ലാവരും അതിനുവേണ്ടി പഠിച്ച ഒക്കെയാണ് വരുന്നത് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. കാരണം പടപടയെന്നാണ് ഉത്തരങ്ങൾ പറയുന്നത്. ആദ്യമൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. എന്താണേലും ലെറ്റ് സീ ഇന്ന് ആരാണ് ഷോർട്ട് ലിസ്റ്റ് ആവാൻ പോകുന്നത് നോക്കാം. അപ്പോൾ വേഗം മെസ്സേജ് അയച്ചോ. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേരോടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കാം.
0: You're listening to Home 92.2 FM. Home is a feeling.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
5: You are listening to

0: Afternoons with Akshay on Home 92.2 FM.
1: Once again, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ എന്റെ കൂടെ ഒരാൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്.
1: പേര് കവി എന്നാണ് കൊടുത്തിരിക്കുന്നത്, എന്താണ് ശരിക്കുള്ള പേര്? കവിത എന്നാണ് വിളിക്കുന്നത്. ഓൾറൈറ്റ്, നമ്മുടെ ഇന്നത്തെ കോൺടെസ്റ്റില് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഡ്രോയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റിലേക്ക് ആയിരിക്കും പോകുന്നത്.
2: ഞാൻ
1: പടയതൊക്കെ അടിച്ചല്ലേ മെസ്സേജ്. എങ്ങനെയുണ്ടായിരുന്നു നാട്ടിലേക്ക് വെക്കേഷനൊക്കെ? അടിപൊളിയായിരുന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മുടെ കോണ്ടസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ മൂന്ന് പാട്ട് കേൾപ്പിക്കും. ഒരു പക്ഷെ എന്റെ ബിജിഎം ആയിരിക്കാം, വോട്ടവർ ഒരു ചെറിയൊരു പോർഷൻ ആയിരിക്കും കേൾപ്പിക്കുന്നേ. ആ പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്താൽ മതി. ഏത് സിനിമയിലാണെന്ന് ഗസ് ചെയ്താൽ മതി. ഫിലിമാണ് പറയേണ്ടത്.
2: പക്ഷെ
1: സമയം ഉണ്ടാവും. കവിത പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സിന് ഇവിടെ പറയാനുള്ള സമയം ഉണ്ടാവും. അവര് പറഞ്ഞാൽ അവരിലേക്ക് പോകും. റെഡിയല്ലേ?
2: ഓക്കെ,
1: നമുക്ക് ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ തന്നെ എടുക്കാം. അപ്പൊ ആദ്യത്തെ സോങ് ഇതാ കവിതയ്ക്ക് വേണ്ടി. കിട്ടിയോ? ഏത് ഏത് ജയിലർ?
2: ജയിലർ രജനീകാന്തിന്റെ.
1: ഏതാണ് ഇത്?
2: അതല്ലേ,
1: അതാണ്. പക്ഷെ ഏത് ജയിലർ?
2: ജയിലർ 22 അതല്ലേ?
1: അതാണ് ഞാൻ ചെയ്യുന്ന ജയിലറാണ്. ശരി, അപ്പൊ ആദ്യത്തേത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത പോവാം. മൂന്ന് സോങ് ഉണ്ട്, മൂന്ന് രണ്ടെണ്ണം പറയണം.
2: ഓക്കെ,
1: അടുത്ത കേട്ടോളൂ. ഏതാണ്? പറ എനിക്ക് വയ്യ. ഒരു രക്ഷയില്ല. നാട്ടിൽ പോയിട്ട് സിനിമ എല്ലാം കണ്ടിട്ട് വരികയാണോ?
2: കൊറേ സിനിമയൊക്കെ കണ്ടു, പക്ഷെ ചില പാട്ടൊക്കെ ഓർമ്മയുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്.
1: ആണല്ലേ.
2: ആക്ച്വലി ഞാനൊരു കാര്യം പറയാം, ഞാനിത് എന്താ പ്രോഗ്രാം അറിയാന്നാണ് അയച്ചത് കേട്ടോ.
1: കുഴപ്പമില്ല, എന്താണേലും നല്ല പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയാം, പുതിയ പാട്ടുകൾ എല്ലാവർക്കും ഏത് സിനിമയാണെന്ന് അറിയില്ല. നമ്മൾ പാട്ട് നമുക്ക് മനസ്സിലുണ്ടാവും, പക്ഷെ ഏത് മൂവി അത് വളരെ വ്യക്തമായിട്ട് ഗസ് ചെയ്യുന്നതിനകത്ത് കൺഗ്രാചുലേഷൻ. അപ്പൊ എന്താണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റില് ഒന്നുകൂടെ കേട്ടു, ഇത് ഏതാണെന്ന് കൂടെ ഗസ് ചെയ്തോളൂ കേട്ടോ.
2: ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്.
1: പറഞ്ഞോ.
2: ഇത് ദുപ്പട്ട ഒരു ഓടും കുതിര ചാടും.
1: എനിക്ക് വയ്യ. അങ്ങനെ മൂന്നെണ്ണം അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണേലും ഇത് അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് പോകുന്നത്.
2: ആക്ച്വലി ഞാനിത് അയച്ചത് എന്താന്ന് അറിയാണ്ട് തന്നെയാണ് അയച്ചത്. അപ്പൊ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞപ്പോ അതെ ചോദിച്ചത് എന്താണെന്നുള്ളത്.
1: കുഴപ്പമില്ല, അപ്പൊ എന്നാലും ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വിജയിച്ചാൽ ഒരു മാസത്തേക്കുള്ള ഫ്രീ കാർ റെന്റൽ സബ്സ്ക്രിപ്ഷൻ ആണ് അൽമര കാർസ് ആൻഡ് റെന്റൽസ് ഇന്ന് കിട്ടാനായിട്ട് പോകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? പിന്നല്ല, ഇത് ഇത് എങ്ങനാണ് ഇങ്ങനെ? ഞാൻ ചുമ്മാ അറിയില്ല, ആദ്യം തൊട്ടുണ്ടല്ലോ പുതിയ ആൾക്കാർക്കാണ് ഇങ്ങനെ വരുന്നത്. എന്താണേലും അടിപൊളി കിട്ടട്ടെ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യാനായിട്ട് എനിക്ക് നല്ലൊരു അവസരമാണ്. അപ്പൊ എന്തായാലും ഹോം ഓഫ് ഹോം കേക്ക് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. ഹാപ്പി വീക്കെൻഡ് കേട്ടോ. വിദ്യയല്ലേ? വിദ്യ യു കെയിലാണ്. ശരി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു കവിത. അപ്പൊ എന്തായാലും കവിതയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ബ്യൂട്ടിഫുള്ളി പ്ലേഡ് അല്ലേ, എത്ര മനോഹരമായിട്ട് പ്ലേ ചെയ്തു. കാരണം ഞാൻ വിചാരിച്ച ഇച്ചിരി കൺഫ്യൂഷൻ ആകുമായിരിക്കും എന്നുള്ളത്. ഈ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ സിനിമ ഏതാണെന്നുള്ള ചിലപ്പോൾ കൺഫ്യൂഷൻ ആയത്. എന്തായാലും ഗംഭീരം. ലെറ്റ്സ് ഗോ ടു അനദർ സോങ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 എഫ്എം. നാളെയും ഈ കോൺടെസ്റ്റ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഹോൾഡ് ചെയ്തു.
3: You're tuned into Home 92.2 FM. Home is a feeling.
4: നട നടന്നാൽ പുലരി മഴ, കടമിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ആന്റോയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സി എം ആർ ലെക്സാലോജി കേസ് ഇഡിക്ക് മൊഴി നൽകിയവരിൽ നിന്ന് SIT വിശദാംശങ്ങൾ തേടും. കെ എം ആറിൽ മുൻ CFO പി സുരേഷ് കുമാർ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് വിവരം തേടും. സി എം ആർ എൽ MD ശശിധരൻ കർത്തയുടെ ഡയറി കുറിപ്പിലെ UDF നേതാക്കളുടെ പേരും പുറത്തു വന്നതോടെ സർക്കാരും പ്രതിരോധത്തിലാണ്. മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെയും SIT വിളിപ്പിക്കും. കൂടുതൽ രേഖകളും ഇഡിയിൽ നിന്ന് SIT ആവശ്യപ്പെട്ടേക്കുമെന്നാണ് അറിയുന്നത്. ഇതിനുശേഷമാകും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മുഹമ്മദ് റിയാസ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തുക. ഇടപാടുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണമാണ് SIT നടത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തിയാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി പോലീസ്. തിങ്കളാഴ്ച കളമശ്ശേരി സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കേസിൽ ഒന്നാം പ്രതിയാണ് ആന്റോ. കോൺഗ്രസ് നേതാവ് രാജു പി നായർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര ACP മേൽനോട്ടത്തിലാണ് അന്വേഷണം. കേസിൽ ആന്റോ അഗസ്റ്റിൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് ഇത് കളമശ്ശേരിയിലേക്ക് കൈമാറുകയായിരുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും SIT. സർക്കാരിന് SIT ശുപാർശ നൽകും. അഴിമതിക്കുറ്റം ചുമത്തി നിലവിലെ FIR പുതുക്കാനാണ് തീരുമാനം. അഴിമതിക്കേസിൽ ആന്റോയും ഉദ്യോഗസ്ഥരും പ്രതികളാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ. ED, RBI, കസ്റ്റംസ് അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നുണ്ട്. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പ് നൽകിയ കുറ്റപത്രം മടക്കി കോടതി. ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റപത്രം മടക്കിയിരിക്കുന്നത്. ആവശ്യമായ രേഖകൾ കുറ്റപത്രത്തോടൊപ്പം ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. വനത്തിൽ നിന്നാണോ മരം മുറിച്ചതെന്ന കാര്യത്തിൽ കുറ്റപത്രത്തിൽ വ്യക്തതയില്ല. ഈ മാസം 17 വനം വകുപ്പ് ബത്തേരി കോടതിയിൽ കുറ്റപത്രം നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ SIT അന്തിമ റിപ്പോർട്ട് തയ്യാറായില്ല. ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ടെന്ന് വിവരം. അടുത്ത മാസം 7 കേസ് ഹൈക്കോടതി പരിഗണിക്കും. ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നുവെന്ന EP ജയരാജൻ, മുതിർന്ന CPN നേതാവ്. പണപ്പിരിവിന് പോകുന്ന പാർട്ടി ആകരുത് തന്റെ പാർട്ടിയെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. രൂക്ഷ വിമർശനമാണ് സ്വന്തം പാർട്ടിക്കെതിരെ ഇപ്പോൾ മുതിർന്ന നേതാവ് EP ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടി നേതാക്കളുടെ മുഖം വികൃതമാകരുത്. ചിലരുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കും. ജനങ്ങളിൽ നിന്ന് പാർട്ടിയാകുന്നുവെന്ന കണ്ടെത്തലും നടത്തിയിരിക്കുകയാണ് EP ജയരാജൻ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീണ്ടും വായ്പയെടുക്കാനൊരുങ്ങി കേരള സർക്കാർ. 1,800 കോടി രൂപ വായ്പയെടുക്കാൻ തീരുമാനം. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി പണം സമാഹരിക്കും. കഴിഞ്ഞയാഴ്ചയും 2,200 കോടി രൂപ വായ്പയെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വരുന്ന 29 വീണ്ടും വായ്പയെടുക്കാനുള്ള സർക്കാർ തീരുമാനം. സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് സമരത്തിനിറങ്ങാൻ CPI. അടുത്ത മാസം നിയമസഭാ മാർച്ച് നടത്തും 14th. PM ശ്രീ, ലേബർ കോഡ്, വൈദ്യുതി പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാകും CPI ഒറ്റയ്ക്ക് സമരം നടത്തുക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. AI എപ്പോഴും മനുഷ്യന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന് ഷീ ജിൻപിങ്. AI മേഖലയിൽ US ചൈനയും തമ്മിൽ സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ട്. AIയുടെ ദുരുപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഷീ. ഇറാന്റെ സൈന്യത്തെ തകർക്കാനായതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു. ട്രംപിനേക്കാൾ വലിയൊരു പങ്കാളി തന്റെ രാജ്യത്തിനില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. UN പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിലും ഗസയിലുമടക്കം നടത്തുന്ന സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ന്യായീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പ്രതിരോധിച്ചും എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയും നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. ന്യൂയോർക്ക് മേയർ സൊറാൻ മംതാനി മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും നെതന്യാഹു തിരിഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാനായി വന്നയുടൻ ഡസൻ കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ വേദിയിൽ നിന്ന് പുറത്തുപോയി. ഇതോടെ നെതന്യാഹുവിനെ അനുകൂലിക്കുന്നവർ അദ്ദേഹത്തെ അനുകൂലിച്ച് മുദ്രാവാക്യം മുഴക്കി. ഹാളിൽ നിന്ന് പുറത്തുപോയി പ്രതിഷേധിച്ചവരെ ഭീരുക്കളെന്നാണ് നെതന്യാഹു വിളിച്ചത്. യു എൻ പൊതുസഭയിൽ റഷ്യക്കെതിരെ രൂക്ഷ വിമർശനവും ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യ 47 രാജ്യങ്ങളിലെ പൌരന്മാരെ ഉപയോഗിച്ചുവെന്ന് സെലൻസ്കി. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യവെയാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ ആരോപണം. രാജ്യങ്ങളിലെ പൌരന്മാരെ യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യ ഉപയോഗിക്കുകയാണെന്നും നിങ്ങളെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചയക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ അനുവദിക്കരുതെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് സെലൻസ്കി ആവശ്യപ്പെട്ടു. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാനായി കൊണ്ടുവന്ന പ്രമേയം യു എസ് സെനറ്റിൽ ഒറ്റ വോട്ടിന് പരാജയപ്പെട്ടു. ഇതോടെ യുദ്ധം തുടരുമെന്ന് ഉറപ്പായി. ആണവ ബോംബ് നിർമ്മാണം ഇറാന്റെ ലക്ഷ്യമല്ലെന്നും വെടിനിർത്തലിനും ചർച്ചയ്ക്കും തയ്യാറാണെന്നും ഫോക്സ് ന്യൂസ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ആണവ പദ്ധതിക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ 60% വിട്ടുകൊടുക്കാൻ ഇറാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ പെസഷ്കിയാൻ യുദ്ധം തുടരണോ എന്ന് യു എസിന് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ വിമാന കമ്പനികളുടെ സർവീസ് യു എ നിർത്തലാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഇറാൻ വിമാന കമ്പനികൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കിന്റെ പശ്ചാത്തലത്തിലാണ് യു എ നടപടി. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 10 മീറ്റർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. കമൽജിത് സുരുജി സഖ്യമാണ് സ്വർണം നേടിയത്. ഗെയിംസിൽ ഇന്ത്യയുടെ 2nd സ്വർണമാണ് ഇത്. ഷൂട്ടിംഗിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളിയും നേടി. ഐശ്വര്യ പ്രതാപ് സിംഗ് ടോമർ, നീരജ് കുമാർ, രുദ്രാക്ഷ് പാട്ടീൽ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി മെഡൽ നേടിയത്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് മോർണിംഗ്. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Good morning. Dubai-le ippozhathe taapanila 33 degree Celsius. Antariksha eerpam 60%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Good morning, welcome back. Home 92.2 FM. Swagatham. Hey, namaskaram. Akshayyaan, ningalude kude ullathu. Brand new day. And it's a weekend too. Adinte oru santhosham ellarum mukhathundu. Vaivnerathe traffic maatrame ullu. Nammal orkkunna samayathu ichiri oru prasham. Baaki ellam gambheeramayittu thanneyanu pokkondirikkunnathu. Njan aalukayirunnu ee nammal ee content creationilekku nammal aadi kaalagattathil. Njanokke start cheyyunna oru 2018-19 ആ ഒരു കാലഘട്ടത്തിലാണ്. അന്ന് അത്രയും ഈ കോണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ഈ ഇന്നത്തെ പോലെ ഐഫോൺ ഇത്ര വ്യാപകമായിട്ട് നമ്മൾ മേടിക്കലോ എഡിറ്റിംഗ് ആപ്സോ ഒന്നുമില്ല. അപ്പോൾ അന്നൊക്കെ നമ്മളെ ഈ ആദ്യ കാലഘട്ടത്തിൽ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വീഡിയോ എടുത്ത് വ്ളോഗ് ചെയ്യുന്ന സമയത്തൊക്കെ പലരും നമ്മളെ കളിയാക്കും. അതായത് എന്താ പറയുന്നത്, എന്ത് ഇത് ചെയ്തിട്ടൊക്കെ എന്ത് നേടാനാണ്. എന്നെ സംബന്ധിച്ച് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. എൻ്റെ പാഷനെ എനിക്ക് ഫോളോ ചെയ്യുക, എനിക്ക് അതായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ മോട്ടിവ് ചെയ്ത്. എവിടെ എന്തെങ്കിലുമൊക്കെ എത്തുമെന്ന് നമുക്കറിയാം, പക്ഷെ അന്നേരം ഒന്നും അറിയില്ല ഏതാണ് പാത്ത്. ഏതാ നമുക്ക് മനസ്സിലുള്ള ഒരു ആഗ്രഹം, അത് ചിലർക്ക് ബിസിനസ് ആവാം, ചിലർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ആവാം. അത് എന്താണേലും നമുക്ക് അതിനകത്ത് ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് സക്സസ്സിലെത്തും, അത് 100% ഉറപ്പാണ്. ഞാൻ ഇത് പറയാൻ കാരണം, ഇന്ന് സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര മേലെയാണ്. കാരണം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഒരു 2018 അല്ലെ ആ ഒരു കാലഘട്ടത്തിൽ 16 കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് വെറും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ആ ഒരു നമുക്ക് ഇൻസ്റ്റൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ആ ഇൻസ്റ്റാഗ്രാമാണ് ഇന്ന് ഏറ്റവും വലിയ റവന്യൂ സോഴ്സായി, ഏറ്റവും വലിയ ബിസിനസ് പ്ലാറ്റ്ഫോമായി മാറി. ഇപ്പോൾ തന്നെ മെറ്റ പോലും നമുക്ക് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുമായിരുന്നു, പാകിസ്ഥാനിൽ ആക്ച്വലി ഓവർസീസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് പാകിസ്ഥാൻ യൂസേഴ്സിനെ വെച്ച്, അതായത് അവരുടെ കോണ്ടന്റ് പാകിസ്ഥാൻ യൂസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പേ ടാക്സ് എന്നുള്ള ഒരു പുതിയ നിയമം അവർ കൊണ്ടുവരികയാണ്. ഇത്ര വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക, ഇത്ര ഏണിങ്സ് ഒക്കെ നേടുന്നതിന് കുറേ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് അവർ യു എയിലൊക്കെ ഉള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയാണ് പറയുന്നത്, നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള പാകിസ്ഥാനി ആ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്നത്, അവർ ടാക്സ് പേ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം. വിച്ച് മീൻസ് നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് കാറ്റഗറിയെ പോലെ തന്നെ ആയിക്കഴിഞ്ഞു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പല കമ്പനികളുടെയും മാനേജേഴ്സ് ഏൺ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിന് ഉപരി പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇന്ന് നമ്മുടെ എന്താ പറയുന്നത് സൊസൈറ്റിയിൽ നമ്മൾ നല്ല പോലെ ഏൺ ചെയ്യുന്നുണ്ട്. എത്രയോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കോണ്ടന്റ് ക്രിയേഷൻസ് വെച്ച് മാത്രം അവരുടെ എന്തെല്ലാം, നമുക്കിപ്പം മലയാളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേരുണ്ട് ഓൺലി കോണ്ടന്റ് ക്രിയേഷൻ, സിനിമയോ കാര്യങ്ങളോ ഒന്നുമില്ല, കോണ്ടന്റ് ക്രിയേഷൻ മാത്രമായിട്ട് ചെയ്തു പോകുന്നത്. ഒരു വലിയൊരു ഇൻഡസ്ട്രിയായി മാറുകയാണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് ഇറങ്ങുക, അതിനൊരു പാഷൻ വേണം. നമ്മൾ വിചാരിക്കുന്ന ഈസി അല്ല ഒരു വീഡിയോ എടുക്കലും അതിൻ്റെ എഡിറ്റിങ്ങും അതിൽ ഡബിങ്ങും അതിൽ വോയിസ് കൊടുക്കലും ഒക്കെ എന്ന് പറയുന്നത്. അതിനോടൊരു ഏത് ജോലിയാണേലും നിങ്ങൾക്ക് പാഷനുണ്ടോ, ഇന്നാൾ ഇപ്പോൾ നമ്മൾ പണ്ട് പാരൻസ് പറയുമല്ലോ, ആ നമ്മുടെ ചേട്ടൻ്റെ മോൻ ഡോക്ടറായി, ലക്ഷങ്ങൾ മേടിക്കുന്നു എൻ്റെ മോൻ ഡോക്ടർ. എൻ്റെ മോനും ഡോക്ടർ ആവാനായിട്ട് ചിലപ്പോൾ അവർക്ക് ആഗ്രഹമില്ലായിരിക്കും. അങ്ങനെ ഡോക്ടറായിട്ട് വിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് പാഷനുള്ളത് എന്താണോ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ചിലവരിൽ ബിസിനസ് ചെയ്യാനായിട്ട് ഭയങ്കര പാഷൻ ഉണ്ടാവും, ബിസിനസ്സിന് നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ ആവശ്യമാണെങ്കിൽ അതെടുക്കുക, അല്ലാതെ കോണ്ടന്റ് ക്രിയേറ്റർ ആയി പോയി ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ബിസിനസ് അല്ല, നിങ്ങൾക്ക് ചിലപ്പം വേറെ പല ടീച്ചിങ് ആയിരിക്കാം, എന്തായിക്കോട്ടെ, നിങ്ങളുടെ പാഷൻ എന്താണോ അത് മുറുകെ പിടിച്ചുകൊണ്ട്. ഞാൻ ഇപ്പം ജസ്റ്റ് കോണ്ടന്റ് ക്രിയേഷൻ ഇത്രയും വലിയ മാർക്കറ്റായി, ഇന്ന് പല രാജ്യങ്ങളും അതിൽ നിന്ന് വരുന്ന വരുമാനത്തിന് പോലും ടാക്സ് കൊണ്ടുവരുന്നു എന്ന് കേൾക്കുമ്പോൾ സംതിങ് അതിൻ്റെ ഒരു മാർക്കറ്റ് ഭയങ്കരമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും വാട്ട് എവർ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡ്രീംസ്, അതിനെ പിന്തുടരുക, ശക്തമായിട്ട് വർക്ക് ചെയ്യുക, വൺ ഡേ ഇറ്റ് വിൽ ഫ്ലറിഷ്.
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ 365 ദിവസങ്ങൾ. ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, ആൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
7: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
8: ശ്രദ്ധിക്കണ്ട.
7: എടാ മോനെ, പോടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
8: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് MEVHICLES.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 ന് അല്ലേ പരിപാടി?
3: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: EMNF അവതരിപ്പിക്കുന്ന ഒരുമിച്ച് ഓണം സീസൺ 2 ആണ്. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ന്യൂ ഡോൺ പബ്ലിക് സ്കൂളിൽ വെച്ച് മുഹേസിനയിൽ നടക്കാനായിട്ട് പോകുന്നത് ഒരു ഗംഭീര ഓണാഘോഷം. എമിറേറ്റ്സിലെ നേഴ്സുമാരുടെ അസോസിയേഷനായ EMNF രണ്ടാമത്തെ പതിപ്പ് വളരെ ഗംഭീരമായിട്ടാണ് അതിൻ്റെ എന്താ പറയുന്ന ആഘോഷങ്ങളെല്ലാം അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യ ഡയാലിൻ്റെ കോൺസേർട്ട് ഒപ്പം ഗംഭീരമായിട്ടൊരു സദ്യ, ഇന്ന ടിക്കറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മേടിക്കാനും പറ്റുന്നതാണ്. ആൻഡ് എന്താ പറയുന്നത്, ഒരുപാട് പേര് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, പല അസോസിയേഷൻസ് അവരുടെ ഓണപരിപാടി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും EMNF ഞാൻ പേഴ്സണലി നോക്കുന്ന സമയത്ത് കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് അവരുടെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ഗംഭീര ഓണപരിപാടിയായിട്ടാണ് അവർ ആഘോഷിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച, അതായത് മറ്റന്നാൾ, ഒരു ഗംഭീര ഓണപരിപാടി ആയിരിക്കാം EMNF ഭാഗത്തു നിന്ന് ന്യൂ ഡോൺ പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കാൻ പോകുന്ന എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ആശംസകളോട് നേരുന്നു ഫ്രം ഹോം ആൻഡ് എൻ്റെ ഭാഗത്തു നിന്ന്. ഒരു ഗംഭീര പരിപാടിയാക്കുക, എന്നിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും വിശേഷം ഒക്കെ തന്നെ നമുക്ക് ഓണയർ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണേലും ഓൾ ദ വെരി ബെസ്റ്റ്. ആര്യ ഡയാലിൻ്റെ കോൺസേർട്ടൊക്കെ എല്ലാം ഗംഭീരമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ്സ് വേണ്ടവർക്കാണെങ്കിൽ EMNF നേരിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നതാണ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, traffic in the situation. Sheikh Mohammed bin Zayed Road. ഇന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ മണിക്കൂറിലെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യം എൻ്റെ കണ്ണു പോകുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ അപ്ഡേറ്റ് നോക്കാനായിട്ടോ. ഒരു ആക്സിഡന്റ് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും റോഡ് അത്യാവശ്യം ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. അല്ലിത്തേറ്റ് ഓൾഡ് റോഡിലും കഴിഞ്ഞ മണിക്കൂറിലെ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്. ദുബായ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ള ഒരു ട്രാഫിക് കുറഞ്ഞായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. എനിക്ക് അങ്ങനെ ട്രാഫിക് അപ്ഡേറ്റ് കാര്യങ്ങളുമായിട്ടൊന്നും യൂഷ്വലി ഗുരുതരമായിട്ട് എവിടെയെങ്കിലും ഉണ്ടപ്പോൾ നമുക്ക് വരുന്നതാണ്, അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC-ൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും

0: സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ഹോം 92.2 FM, ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: മമ്മി വിശക്കുന്നു.
4: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
3: ആഹാ, പാസ്തയോ?
5: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
4: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
3: വൗ, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
5: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
4: ഇതോ, ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
1: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
6: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
6: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
6: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
6: An event by WR Events in association with EMMF UAE. Energized by Home 92.2 FM.
7: You are listening to Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Mid Morning with Nithya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: You are listening to Home 92.2 FM. Home is a feeling.
2: Alright, 9 gram gold. ജോയല കസേരുന്ന 22 കാരറ്റ്സിന്റെ ലഭിക്കാനായിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഇപ്പൊ കാത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് 922 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. പിന്നെ ഞങ്ങളുടെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിൽ ജോയിൻ ആയ എമിറേറ്റ്സ് ഏതാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഫോം ആയ സമയത്ത് ഏറ്റവും ലാസ്റ്റിൽ ജോയിൻ ആയ എമിറേറ്റ്സ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വേഗം തന്നെ മെസ്സേജ് അയക്കുക. ഒരുപക്ഷെ നിങ്ങളാവാം ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവപ്പെടുന്നത്. ലെറ്റ്സ് സീ, വീക്കെൻഡ് ആണ്, നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി യു വിൽ ബി ദ വിന്നർ. നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് ഷോർട്ട് ലിസ്റ്റ് ആവും. വേഗം തന്നെ അയക്കുക. ഒരാളെ ആയിരിക്കും റാൻഡമൈസർ ഇന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ഹർജി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പൊതുപരിപാടികൾ റദ്ദാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടിയാണ് റദ്ദാക്കിയത്. യുവാക്കളും ബിഎൽഒമാരും പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ച വാരണാസിയിൽ നടക്കാനിരുന്ന സമാന സ്വഭാവമുള്ള മറ്റൊരു പരിപാടിയും റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രിമാർക്കും എംഎൽഎമാർക്കും എംപിമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. സിപിഎമ്മിനെ കടന്നാക്രമണം നടത്തുന്നത് മോദി ഇഡി വിഡി കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്ന SIT വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. CMR ലെക്സാലോജി കേസ്. ഇഡിക്ക് മൊഴി നൽകിയവരിൽ നിന്ന് SIT വൈകാതെ വിശദാംശങ്ങൾ തേടും. CMRL മുൻ CFO പി സുരേഷ് കുമാർ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്നാണ് വിവരം തേടുക. ശശിധരൻ കർത്തിയുടെ ഡയറിക്കുറിപ്പിലെ UDF നേതാക്കളുടെ പേരും പുറത്തുവന്നതോടെ സർക്കാരും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെയും SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കൂടുതൽ രേഖകളും ഇഡിയിൽ നിന്ന് SIT ആവശ്യപ്പെട്ടേക്കും. ഇതിനുശേഷമാകും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ വീണ, മുഹമ്മദ് റിയാസ് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തുക. ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണമാണ് SIT നടത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തിയാൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള തുടർ നടപടിയിലേക്ക് കടക്കാനാണ് തീരുമാനം. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി പോലീസ്. തിങ്കളാഴ്ച കളമശ്ശേരി സ്റ്റേഷനിൽ ഹാജരാക്കണം. കേസിൽ ഒന്നാം പ്രതിയാണ് ആന്റോ. കോൺഗ്രസ് നേതാവ് രാജു പി നായർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. തൃക്കാക്കര ACP മേൽനോട്ടത്തിലാണ് അന്വേഷണം. കേസിൽ ആന്റോ അഗസ്റ്റിൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും SIT വ്യക്തമാക്കുന്നു. സർക്കാരിന് SIT ശുപാർശ നൽകും. അഴിമതി കുറ്റം ചുമത്തി നിലവിലെ FIR പുതുക്കാനാണ് തീരുമാനം. ശബരിമല സ്വർണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ SIT അന്തിമ റിപ്പോർട്ട് തയ്യാറായില്ല. ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ടെന്നാണ് വിവരം. അടുത്ത മാസം 7 കേസ് ഹൈക്കോടതി പരിഗണിക്കും. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വീണ്ടും വായ്പയെടുക്കാനൊരുങ്ങി. കേരള സർക്കാർ 1,800 കോടി രൂപയാണ് വായ്പയെടുക്കുന്നത്. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴി പണം സമാഹരിക്കും. കഴിഞ്ഞയാഴ്ചയും 2,200 കോടി രൂപ വായ്പ എടുത്തിരുന്നു. സർക്കാരിനെതിരെ ഒറ്റയ്ക്ക് സമരത്തിനിറങ്ങാൻ CPI. അടുത്ത മാസം 14 നിയമസഭാ മാർച്ച്. PM ശ്രീ, ലേബർ കോഡ്, വൈദ്യുതി പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. AI എപ്പോഴും മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഷീ ജിൻപിങ്. AI മേഖലയിൽ അമേരിക്കയും ചൈനയും തമ്മിൽ സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ടെന്നും ചൈനീസ് പ്രസിഡന്റ്. ഇറാൻ സൈന്യത്തെ തകർക്കാൻ കഴിഞ്ഞതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു. യു എൻ പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിലും ഗസയിലുമടക്കം നടത്തുന്ന സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ന്യായീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പ്രതിരോധിച്ചും എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയും നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. ന്യൂയോർക്ക് മേയർ ജിറാൻ മംതാനി മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും നെതന്യാഹു തിരിഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാനായി വന്നയുടൻ ഡസൻ കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ വേദിയിൽ നിന്ന് പുറത്തുപോയി. ഇതോടെ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ മുദ്രാവാക്യം മുഴക്കി. ഹാളിൽ നിന്ന് പുറത്തുപോയി പ്രതിഷേധിച്ചവരെ ഭീരുക്കളെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. യു എൻ പൊതുസഭയിൽ റഷ്യക്കെതിരെ രൂക്ഷ വിമർശനവും ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യ 47 രാജ്യങ്ങളിലെ പൌരന്മാരെ ഉപയോഗിച്ചെന്ന് സെലൻസ്കി. ഇറാന്റെ വിമാന കമ്പനികൾക്ക് മേൽ ഉപരോധം കനക്കുന്നു. ഇറാന്റെ വിമാന കമ്പനികളുടെ സർവീസ് UAE നിർത്തലാക്കി. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ പിസ്റ്റൾ മിക്സ്ഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. കമൽജിത്ത് സുരുജി സഖ്യമാണ് സ്വർണം നേടിയത്. ഗെയിംസിൽ ഇന്ത്യയുടെ 2nd സ്വർണമാണ് ഇത്. ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളിയും നേടി. ഐശ്വര്യ പ്രതാപ് സിംഗ് ടോമർ, നീരജ് കുമാർ, രുദ്രാംഗ് പാട്ടീൽ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി മെഡൽ നേടിയത്. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷിലും ടേബിൾ ടെന്നീസിലും മെഡൽ ഉറപ്പിച്ച് ഇന്ത്യൻ ടീം സെമി ഫൈനലിൽ കടന്നു. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. Dubai ലിപ്പ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
7: ഗുഡ് മോർണിംഗ്. ദുബായ് ലിപ്പ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
7: ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
5: You are listening

0: Cartoons with Akshay on Home 92.2 FM.
1: വെൽക്കം ബാക്ക് ഹോം 92.2 FM ലേക്ക് സ്വാഗതം. എന്റെ കൂടെ നിത്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിത്യ.
2: വെരി വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. അപ്പൊ നമ്മൾ എന്തായാലും ഇനി ഓ വാവിലേക്ക് എത്തുമ്പോ ഒത്തിരി കാര്യങ്ങളും വിശേഷങ്ങളും പറയേണ്ട, അതോടെ നിൽക്കട്ടെ. അതല്ലാതെ ഇന്നത്തെ ഈ ഒരു മണിക്കൂർ 10 to 11 എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസസ് ആണ് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ള ഓരോ ഈച്ച് 30 minutes കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഒരു 10 മണിക്ക് ഞങ്ങൾ എത്തുമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കഥയോ വിശേഷമോ ഒക്കെ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പം ഇന്ന് ഷെയർ ചെയ്യുന്ന വിശേഷം എന്താണെന്നുള്ളൊരു ഒരു ഒരു കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്തായാലും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, നമ്മുടെ റേഡിയോ വിശേഷങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു.
1: സത്യം പറഞ്ഞാൽ യു എയിൽ തന്നെ സംതിങ് ന്യൂ ആയിട്ട് ചെയ്തേക്കുന്ന
2: ഒരു സംഭവത്തെ കുറിച്ചാണ്.
1: അതില് ഹോം ഓഫിന് ഒരു പാട്ടുണ്ട്, അത് ഞാൻ പറയാം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്താണെങ്കിലും നമ്മള് ഇന്നത്തെ ഒരു ടോപ്പിക് കൂടെ ആക്ച്വലി വെറൈറ്റി ആണ്. നമ്മൾ ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പല പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന ഒക്കെ തന്നെ വൈറലായിക്കുന്ന ഒരുപാട് പാട്ട്. നമ്മൾ ഈയിടെ വളരെ അടുത്ത് തന്നെ ഒരു പാട്ട് ഏതായിരുന്നു നമ്മൾ എടുത്തിരുന്നത്?
2: ശരി ശരി ലേഡി. ആ അതൊരു കാര്യമുണ്ട്, പക്ഷേ ഇതാ ഇപ്പൊ നമ്മൾ ആ പാട്ട് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ.
1: അതെ, ആ പാട്ട് നിങ്ങൾക്ക് ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനാണ്. പക്ഷേ റാസ്പുട്ടിൻ എന്ന് പറയുന്ന സോങ് ഭയങ്കര വൈറലായിരുന്നു ഒരു ഇടയ്ക്ക്, അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസ് രണ്ടുപേര് ചെയ്തിരുന്ന വൈറലായി. അതിന്റെ പുറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് ആ സോങ്ങിന്റെ പുറകിൽ.
2: എന്താണ് ആ ഒരു ഹിസ്റ്റോറിക്കൽ എവർ ഗ്രീൻ ഹിറ്റ് എന്ന് പറയുമ്പോൾ ബോണി എമ്മിന്റെ റാസ്പുട്ടിൻ.
1: ബോണി, യെസ്,
2: അടിപൊളി. അപ്പൊ ഇത്രയും എനർജറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പാട്ട്, അല്ലെങ്കിൽ ചുവട് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ പാട്ടിന് പിന്നിൽ റഷ്യൻ സാമ്രാജ്യത്തെ പോലും വിറപ്പിച്ച ഒരു ഡാർക്ക് ഹിസ്റ്ററി ഉണ്ട്.
1: ഓ ശരി,
2: യെസ്. അതായത് 1978 ഈ പാട്ട് പുറത്തിറങ്ങുന്നത്, അല്ലേ? അപ്പൊ അന്നത്തെ റഷ്യൻ രാജാവായിരുന്നിട്ടുള്ള സാർ നിക്കോളാസ് II അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ വളരെ വിശ്വസ്തനായിട്ടിരുന്ന ഗ്രിഗോറി റാസ്പുട്ടിൻ എന്ന മന്ത്രവാദിയുടെ കഥയാണ് ഈ പാട്ടിലുടനീളം രചിച്ചിരിക്കുന്ന വരികൾ പറയുന്നത്.
1: ഓക്കെ,
2: പാട്ടിലെ സത്യം പറഞ്ഞാൽ ഈ വരികളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഇദ്ദേഹം ഏതോ ഒരു ഭയങ്കര പവർഫുൾ ക്യാരക്ടറൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ രാജാവിന്റെ കുട്ടിയെ പരിചരിക്കാനായിട്ട് എത്തിയ ഒരു എന്താ പറയാ ട്രീറ്റ് ചെയ്യാൻ വന്ന ഒരാളായിട്ടാണ് റിയൽ സ്റ്റോറി പറയുന്നത്, അല്ലേ? ഓക്കെ. എന്തായാലും രാജകുടുംബത്തിൽ ഇയാൾക്ക് ഉണ്ടായിരുന്ന സ്വാധീനവും അനാവശ്യമായിട്ടുള്ള ഈ റൂളിംഗ് കാര്യങ്ങളിലൊക്കെ അനാവശ്യമായിട്ട് ഇടപെടുന്നതും കൊണ്ടും അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടായി ഈ റാസ്പുട്ടിന്. ഓക്കെ, അത് മാത്രമല്ല അന്നത്തെ പ്രഭുക്കന്മാരും എല്ലാം കൂടെ ചേർന്ന് ഇയാളെ കൊല്ലാൻ പ്ലാനിട്ടു. ഷൂട്ട് ചെയ്തു, വിഷം കൊടുത്തു, എന്നിട്ടും ചത്തില്ല. എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ നേവ എന്ന് പറഞ്ഞ ഈ തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു നദിയുണ്ട്, അതിലെറിഞ്ഞാണ് ഇയാളെ കൊല്ലുന്നത്. അതാണ് ഈ റാസ്പുട്ടിൻ, റാസ്പുട്ടിൻ എന്ന് പറഞ്ഞ ആ റാസ്പുട്ടിൻ ഇതാണ്. ഓക്കെ, ഇനി ഇതിന് എന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് ബോണി എം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബോണി എം ഒരു സിംഗറാണ്, അദ്ദേഹം പാടിയ പാട്ട് ഇതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല, ഇതൊരു വ്യക്തിയല്ല, ഇതൊരു മ്യൂസിക് ബാൻഡാണ് ബോണി പക്ഷെ നമുക്കറിയാം, നമ്മൾ വേറിട്ട് ചിന്തിച്ചാൽ ഓക്കെ നമുക്കറിയാം ബോണി ബോണി മ്യൂസിക്സ് ആണ്. ചിലരെങ്കിലും പറഞ്ഞത് ഓ അദ്ദേഹത്തിന്റെ പേരാണതല്ലേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തിരുത്തി കൊടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പോ 100-ൽ 2 പേരെ കാണുള്ളൂ, നമ്മൾ എല്ലാരെയും അല്ല പറഞ്ഞത്. എനിവേ, എന്തായാലും ഇതിന്റെ ഈ പാട്ട് ഈ ബാൻഡ് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഫ്രാങ്ക് ഫാരിയൻ ആണ് സ്റ്റുഡിയോയിലിരുന്ന് ഈ റാസ്പുട്ടിൻ എന്ന് പറയുന്ന മെയിൽ വേർഷൻ റെക്കോർഡ് ചെയ്തത്. ഇനി ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ബോണി എം ബാൻഡിലെ ഡാൻസറിന്റെ പേര് ബോബി ഫാരൽ.
1: ഓക്കെ,
2: അദ്ദേഹമാണ് ഈ പാട്ട് രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേക ഡാൻസ് ഉണ്ടല്ലോ, കൊസാക് ഡാൻസ്. ഒരു കാല് മാത്രം ഇങ്ങനെ പൊക്കി ചവിട്ടി ചവിട്ടി നിൽക്കുന്ന ഒരു ഡാൻസ്, അതിന്റെ സ്പെഷ്യൽ അതിന്റെ പേരാണ് കൊസാക് ഡാൻസ് എന്ന്. ഈ ഡാൻസ് ചെയ്ത് ഈ പാട്ടിന് ഈ മെയിൽ വേർഷന് ലിപ്പ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ശരിക്കും അദ്ദേഹമല്ല പാടുന്നത്, നമുക്ക് ആർക്കും അറിയില്ല അദ്ദേഹമല്ല പാടുന്നത് എന്നുള്ളത്. അപ്പൊ അതിനകത്തുള്ള ഈ രണ്ടു പേരാണ്.
1: ശരി, ആക്ച്വലി ഇതൊരു പോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സോങ് കൂടെയാണ്. 1978 ആണ് ഇത് വരുന്നത്. നൈറ്റ് ഫ്ലൈറ്റ് ടു വീനസ് എന്ന് പറയുന്ന ആൽബത്തിലെ സോങ് ആണ്.
2: കറക്റ്റ്, കറക്റ്റ്. ഇനി 1978 റിലീസ് ആയപ്പോ അതേ വർഷം ലാസ്റ്റ് വർഷം വർഷത്തിന്റെ ലാസ്റ്റ് ആയപ്പോ ഇവര് ബോണി എം റഷ്യയിൽ ഷോ നടത്തി. ഓക്കെ, അപ്പൊ മോസ്കോയിലെ ഐക്കണിക് ലൊക്കേഷൻ ആയിട്ടുള്ള റെഡ് സ്ക്വയറിൽ ഈ പാട്ട് അവതരിപ്പിക്കാനായിട്ട് ചെന്നപ്പോ അവിടെ തടസ്സപ്പെട്ടു, അത് അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. സി, കാലങ്ങൾക്ക് പിന്നിലാണ്, ചെറിയായിട്ടുള്ള അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളുണ്ട്. എന്തായാലും വിപ്ലവ സോങ് അല്ലേ, യെസ്. എന്തായാലും അന്ന് ബാൻ ചെയ്താൽ എന്താ, ഇന്ന് ആ 1978 നമ്മൾ നിൽക്കുന്നത് 2026 ഇപ്പോഴും എന്തെങ്കിലും അതിനൊരു കുറവ്
1: വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് റാസ്പുട്ടിൻ സോങ്ങിന്റെ ഹിസ്റ്ററി ഞാൻ നോക്കുന്നത് കേട്ടോ. നിത്യ പറയുമ്പോഴാണ് അത് ഞാൻ നോക്കുമ്പോ അതിന് വിക്കിപീഡിയയിൽ ഒരു സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ കുറേയധികം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഗൂഗിളിലും കൊടുത്തിട്ടുണ്ട്.
2: വലിയൊരു ചരിത്രമുണ്ട് ഈ പാട്ടിന്.
1: തീർച്ചയായിട്ടും.
0: You are listening to Home 92.2 FM.
3: Home is a feeling. Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
0: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
0: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: September 26 എന്താ പരിപാടി?
2: September 26 പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
5: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
5: UAE-യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് platinumlist.ae. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Sand Dunes with Akshay on Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Double hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ റോഡ് ഒരുപാട് ശാന്തമായിട്ടുണ്ട്. സ്പെഷ്യലി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ട്രാഫിക് ഒന്നും ഇല്ലാതെ ട്രാഫിക് ഉണ്ട്, സ്ലോ മൂവിംഗ് ഉണ്ട്. പക്ഷേ നമ്മുടെ അല്ലിത്തേറ്റ് ഓൾ റോഡേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ട്രാഫിക് കുറഞ്ഞൊരു സിറ്റുവേഷൻ ആണ് ഈ സമയത്ത് കാണുന്നത് കേട്ടോ. എവിടെയെങ്കിലും അന്വേഷണൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829920 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
5: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
0: Joy Alukas, world's favorite jeweler.
2: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: Emirates Malayali Nurses Family bought him Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണം.

0: സദീം ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
1: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് ആൻഡ് മാർക്ക് ആൻഡ് സേവ് ഹൈപ്പർ മാർക്കറ്റ്
1: ആൻഡ് ഇവന്റ് ബൈ WR ഇവന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് EMNF UAE energized by home 92.2 fm
2: good morning welcome back home 92.2 fm like swagatham and ningade kude akshayana ullad and it's a friday and ippo nammade kude vette rendu peru aanu endode join cheynathu and nithya endode undu very good morning nithya once
3: again adalle njan aadyam parney 10 manikku venna innu njan povunnilla 11 mani ayalum povilla nu
2: pakshe innu nammade kude mattoru vyakti kude ivide join cheynundu adayide adeham oru endha parayana oru author aanu oru audiologist aanu oru social worker aanu angane okke nammade kude ennallathu doctor Tahira, welcome to home 92.2 FM. Like a swagatham.
4: Thank you.
2: താഹിറ അലീന്നാണ് വരുന്നത് അല്ലേ? താഹിറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡോക്ടറാണ്, അതുപോലെ നമ്മൾ ഒരു ഓത്തറാണ്, സോഷ്യൽ വർക്കറാണ്, ഓഡിയോളജിസ്റ്റ് ആണ്. അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ എന്ന് പറയാൻ എല്ലാം പാരലലി നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഡോക്ടർ ഇന്ന് ഇവിടെ എത്തിയേക്കുന്നത് എന്ന് പറയുന്ന ഒരു ബുക്ക് എനിക്ക് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ദധാർ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്, അതിൽ എഴുതിയേക്കുന്നത് കാത്തിരിപ്പിന്റെ സൗന്ദര്യം. ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോ?
3: ഈ ബുക്ക് വായിച്ചിട്ട് ആൾക്കാർ കാത്തിരിപ്പ്
2: തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, സി അതെന്ന് പറയുന്നത് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നതിനകത്ത് വേറൊരു ഹോപ്പാണ് അല്ലെ? എല്ലാത്തിനോടും നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട് ലഭിക്കാനിരിക്കുന്ന ഒരു സാധനം കാത്തിരിപ്പാണ്. ജോലിക്ക് പോയിട്ട് അച്ഛൻ മടങ്ങി വരുന്നത് ഒരു കാത്തിരിപ്പാണ്. പ്രവാസികളെ സംബന്ധിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഒരു കാത്തിരിപ്പാണ്. കാത്തിരിപ്പിന് വലിയൊരു സൗന്ദര്യം തന്നെയുണ്ട്. അതാണ് ഓരോ കാത്തിരിപ്പും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാളെയിലേക്ക് നടത്താൻ നമ്മളെ പ്രചോദനം ചെയ്യുന്ന ഓരോ ഫ്യുവലാണ് കാത്തിരിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് എന്താ നിത്യ പറയാൻ വന്നില്ല,
3: ഇതൊരു പ്രണയത്തിന്റെ കാത്തിരിപ്പാണ്.
2: എന്തിനും കാത്തിരിക്കാം, എന്തിനും നമുക്ക് കാത്തിരിക്കാലോ. അത് പ്രണയത്തിന്റെ കാത്തിരിപ്പാന്ന് ആ രണ്ട് ഇത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. പക്ഷെ അത് മരുഭൂമിയുമായിട്ട് എന്തോ റിലേറ്റഡ് ഉണ്ട്, കാരണം അവിടെ ഒരു സാൻഡ്യൂൺസ് ഇങ്ങനെ കാണുന്നുണ്ട്
3: അല്ലേ? സാൻഡ്യൂൺസ് എത്തി.
2: അപ്പൊ എന്താണേലും ആ ഒരു ബുക്ക്, സത്യം പറഞ്ഞാൽ ഈ ബുക്കിനെ അല്ല താഹിർ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്.
3: ബുക്കിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മൾ ഒരിക്കൽ ഓണറിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബുക്കിലൂടെ മറ്റൊന്നിലേക്ക് പോവാണ് താഹിറ. വെൽക്കം ടു ആ ഒരു കാര്യം.
2: തീർച്ചയായിട്ടും. അതായത് ഞാൻ അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് UAE തന്നെ ആദ്യത്തെ ഓഡിയോ ബുക്കാണ് താഹിറ ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ ഓഡിയോ ബുക്കിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം നിത്യയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അല്ല, ആ ഒരു ചരിത്രം, ആ ഒരു അച്ചീവ്മെന്റ് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. താഹിറ, ടു യു, എന്തായിരുന്നു ഇങ്ങനെ ഒരു ബുക്ക് എഴുതാനായിട്ട്, അത് പിന്നെ ഓഡിയോ ബുക്കിലേക്ക് വരാനായിട്ട്, വാട്ട് ഇൻസ്പയർ യു?
4: ബുക്ക് എഴുതാൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ഇൻഡോ അറബ് പ്രണയകഥയാണ്. അപ്പം ചില ജീവിതങ്ങളെ ശരിക്കും പച്ചയായി നോക്കിക്കണ്ടപ്പോ തോന്നിയ ഒരു ഇൻസ്പിറേഷൻ, അതിൽ തന്നെയാണ് ആ ബുക്ക്
2: എഴുതാനുണ്ടായത്.
4: അത് റിയൽ ലൈഫ് സ്റ്റോറിയാണ്. പിന്നെ അത് ഓഡിയോ ബുക്ക് ആക്കാനുണ്ടായ കാരണം അറിയാം. ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പരിമിതികളുള്ള ആളുകളാണ് എനിക്ക് രോഗികളായിട്ടുണ്ടാവുക. ഏകദേശം 21 വർഷമായി ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അതിൽ കേൾവിക്കുറവുള്ള ആളുകളുടെ പരിമിതികളൊക്കെ പലതായിട്ട് എനിക്കറിയാം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളും അൽഹംദുലില്ലാ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഓദർ ലൈഫിലോട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഒരുപാട് കണ്ണു കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഓക്കെ, അവരൊക്കെ ഹാപ്പിയാണ്. പക്ഷേ അവിടെ ഏത് ബുക്ക് എന്നുള്ളത് നമ്മളുടെ ചോയ്സ് ആണ്. അല്ലെങ്കിൽ അതിൽ കുറേ ആളുകൾ പറയുന്നത്, മെജോറിറ്റി പറയുന്ന അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ അത് വായിച്ചു കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, സ്വന്തം ഇഷ്ടത്തിനുള്ള എന്തെങ്കിലും ഒന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഓക്കെ, ബ്രെയിൻ ലിപി ഉണ്ടെങ്കിൽ പോലും വേറൊരു പരിമിതികൾ അതിനുണ്ടല്ലോ. അതിനൊരു പരിമിതി ഉണ്ടല്ലോ. എല്ലാ ബുക്കിനും ബ്രെയിൻ ലിപി വഴി നമുക്ക് വായിക്കാനൊന്നുമുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർസും AI ടെക്നോളജിയും അങ്ങനത്തെ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ണിൽ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഒരു ഓഡിയോ ബുക്ക് ആക്കിയാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ബുക്കുകൾ അവർക്ക് വായിച്ചുകൂടാ. ആ ഒരു ആശയം ഞാൻ ആ ഒരു ഗ്രൂപ്പുകളിൽ തന്നെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആ പരിമിതിയുള്ള ആളുകൾക്കാണല്ലോ അവർക്കാണല്ലോ നമുക്ക് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ സന്തോഷം പങ്കുവെക്കാൻ പറ്റുക. അങ്ങനെയാണ് ഞാനൊരു ഓഡിയോ ബുക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടൊക്കെ വന്നത്. അൽഹംദുലില്ല, അതിപ്പോ ഫസ്റ്റ് സക്സസ് ആയി. ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് നമുക്കത് യു എയിലെ ഈ പറഞ്ഞ പോലെ ഒരു ആദ്യ ബുക്ക് എന്നുള്ള ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടി. ഓഡിയോ ബുക്കിൻ്റെ ഒരു ആദ്യ ബുക്ക് എന്നുള്ളൊരു പ്രിവിലേജ് കിട്ടി. പക്ഷെ അതിനോടൊപ്പം എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഡിയോ ബുക്ക് ഇപ്പോൾ റിലീസ് ചെയ്തത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക മന്ത്രി, ടൂറിസം വകുപ്പെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ശ്രീ പി സി വിശ്വനാഥായിരുന്നു സാറ്. ആ ബുക്ക് അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. അതിനെനിക്ക് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം അന്ന് ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരു ബുക്ക് കൊണ്ട് മാത്രം നമുക്കത് എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ നിത്യയോടൊക്കെ സംസാരിച്ചു. എൻ്റെ ഈ പുസ്തകത്തിന്റെ പ്രസാധകർ കൈരളി ബുക്സ് ആണ്. അവരൊരു പ്ലാറ്റ്ഫോം തന്നു, സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും സെലക്റ്റീവായിട്ടുള്ള ലൈബ്രറീസിൽ നിന്ന് ഓരോ 100 ബുക്കുകളും, അതായത് കേരളത്തിലെ തന്നെ ബ്ലൈൻഡ് അസോസിയേഷനുമായിട്ട് ചേർന്നിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള 100 ബുക്കുകൾ ഓരോ ജില്ലയിൽ നിന്നും നമുക്ക് കണ്ണു കാണാത്ത ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വായിക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഹി സെഡ് ഓക്കെ ഫോർ
2: ദാറ്റ്.
4: അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടേക്കുണ്ട്. ഇതാണ് ഒരു ഓഡിയോ ബുക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടേക്ക് എന്നെ ചിന്തിക്കാനും അത് ഫസ്റ്റ് ഒരു ട്രയൽ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പുസ്തകം ഓഡിയോ ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കാനുമുള്ള ഒരു കാരണം.
2: ഓ ഗ്രേറ്റ് അല്ലേ, അത് അത് വലിയൊരു സത്യം പറഞ്ഞാൽ ഈ ഓഡിയോ ബുക്ക് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഇപ്പം വന്ന വിഷുവൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതൊരു പുസ്തകവും വായിച്ചു തരുന്നത് അത് നമുക്കൊരു കഥ കേൾക്കുന്നതിന് തുല്യമാണ്. അതുപോലെ അതൊരു വലിയ ഇമ്പാക്റ്റ് ആണ്, നമ്മൾ വായിക്കുന്നത് നമ്മൾ കേൾക്കുന്നതും തമ്മിൽ.
4: ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാനസിക വളർച്ചയ്ക്ക് ബെഡ് ടൈം സ്റ്റോറീസ് വളരെ ഉപകാരപ്പെടുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരു ട്രാവലിംഗിൽ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന, കഥകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ആളുകൾക്ക് ഇനി ഒരു പാട്ട് കേൾക്കേണ്ടതിന്റെ പകരം ഒരു പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഓഡിയോ ബുക്സുകൾ വരുവാണെങ്കിൽ വായന അല്ലെങ്കിൽ ആ ഒരു ബുക്കുമായിട്ടുള്ള ബന്ധം ആളുകൾക്ക് പിന്നെയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും ഫോണിലല്ലേ, എപ്പോഴും നമ്മൾ ഒരു ടെക്നോളജി യുഗത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്നൊന്ന് വ്യത്യാസമായിട്ട് ഒരു റിലാക്സേഷൻ പോയിന്റിനൊക്കെ വേണ്ടി നമുക്ക് ഈ ഒരു ഓഡിയോകൾ കേൾക്കുമ്പോൾ ഒരു വേറൊരു ലോകത്തിലോട്ടൊക്കെ നമ്മളെന്നെ എത്തിക്കാൻ പറ്റും. അതില് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ളത് എന്റെ പ്രിയ സുഹൃത്ത് ആർജ നിത്യയോടാണ്.
2: ബിക്കോസ്
4: സി, ഞാൻ എഴുതുമ്പോ എനിക്കൊരു ഇമോഷനും ഒരു ഫീലിങ്സ് ഒക്കെ ഓരോ ചാപ്റ്ററിലും ഓരോ കഥാപാത്രത്തിനോടൊക്കെ ഉണ്ടെങ്കിലും അതിന് ശരിക്കൊരു ജീവൻ കൊടുത്ത പോലെ അതിന്റെ വോയിസ് മോഡുലേഷൻസ് ഒക്കെ ചെയ്ത് അതിന്റെ ഇമോഷൻസ് കറക്റ്റായിട്ട് അതിൽ കൊണ്ടുവന്നിട്ടാണ് നിത്യ അതിനെ പ്രസന്റ് ചെയ്തത്.
2: എഴുതുന്ന സമയത്ത് നിത്യയുടെ വോയിസ് പറയുന്നതായിട്ടാണോ വിഷ്വലൈസ് ചെയ്തത്?
4: അങ്ങനെയല്ല, നിത്യയുടെ വോയിസ് എനിക്ക് പിന്നീടൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഈ പുസ്തകത്തിന്റെ റിലീസിന്റെ സമയത്ത് ഇതിലെ കുറച്ച് ഇഷ്ടപ്പെട്ട വേർഡിങ്സ് എടുത്തിട്ട് നിത്യ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നല്ല ആക്സെപ്റ്റൻസ് ആയിരുന്നു. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നല്ല രസമുണ്ട് അവരുടെ വോയിസ് കേൾക്കാൻ തന്നെ. ആ വോയിസ് കേട്ടിട്ട് പുസ്തകം മേടിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതിനോട് നിത്യക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ തന്നെ ലെറ്റ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ഇൻ ദിസ് വേ.
2: ശരി, എന്താണ് നിത്യ ഈ ഒരു പ്രൊജക്ട് ചെയ്ത സമയത്ത് നിത്യക്ക് എന്തായിരുന്നു ആ ഒരു ഫീല്? ഒരു പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ യു എയിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരു ഓഡിയോ ബുക്കിൽ ശബ്ദം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും ഫസ്റ്റ് ടൈം ഇൻ ആസ് എൻ ആജെ അല്ലേ, റേഡിയോ പ്രസന്റേഴ്സിൽ തന്നെ ആദ്യമായിട്ട്.
3: അതെ, തീർച്ചയായിട്ടും. അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ ഹിസ്റ്ററി എന്റെ പിന്നിലുണ്ട്. കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിന്റെ, എന്റെ സ്വന്തമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 10 കൊല്ലത്തെ ഒരു ഒരു ചെറിയ ഹിസ്റ്ററി ഉണ്ട് അതിന്. അതൊരു നറേറ്ററാണ് ഞാൻ എന്റെ ഇഷ്ടത്തോടെ ചെയ്യുന്നത്. പക്ഷേ യു എയിൽ ആദ്യത്തെ ഓഡിയോ ബുക്കായിട്ട് അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഡോക്ടർ താഹിറയുടെ ബുക്ക് ഇറക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് അത് ഞങ്ങളുടെ സൗഹൃദത്തിനും ഉപരി അവർ ചെയ്യുന്ന ആ നല്ല കാര്യം, കണ്ണു കാണാത്ത കുട്ടികളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ശബ്ദം ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ ബുക്ക് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ പ്രകാശന ചടങ്ങിലും ദേവാധീനം കൊണ്ട് ഞാൻ തന്നെയായിരുന്നു അതിന്റെ ആങ്കറിംഗ് ഒക്കെ ചെയ്തത്. ആ സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് കേരളി ബുക്സുമായിട്ട് ഇത് നമുക്കൊരു ഓഡിയോ ആക്കണം എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് താഹിറ എന്നോട് പറഞ്ഞു ഈ ബുക്ക് ഒന്ന് നിത്യ വായിക്കണം കേട്ടോ, പലതവണ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു താഹിറ എന്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ ഓഡിയോ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഓരോ അക്ഷരങ്ങളും പുതിയതായിട്ട് കണ്ടുകൊണ്ട് പോകുന്നത്, എന്റെ ഇമോഷൻസ് അവിടെ ആയിരിക്കും എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ആ അവസാന 2 ദിവസങ്ങൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കരയായിരുന്നു. ബിക്കോസ് ലാസ്റ്റ് പോർഷൻ ഒക്കെ എടുത്തത് എനിക്ക് ആ ഒരു ഇമോഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ അധികം ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ കഥയിൽ ഞാൻ ഇൻവോൾവ് ആവുകയും ആ കഥാപാത്രമായിട്ട് മാറുകയും ചെയ്തു. അപ്പോ കിട്ടിയ ഒരു ഫീൽ അതായിരുന്നു താഹിറ 2 വർഷമായിട്ട് എന്നോട് പറഞ്ഞു നീ ഒന്ന് വായിച്ചു നോക്കൂ.
2: ശരി,
3: എന്തായാലും യു എയിലെ ആദ്യത്തെ ഓഡിയോ ബുക്ക് നമുക്ക് ഇറക്കാൻ സാധിച്ചിരിക്കുന്നു. അതും നല്ലൊരു നിമിഷത്തിൽ നമ്മൾ നമ്മുടെ ഹോം 92.2 അത് പറഞ്ഞിരിക്കുന്നു.
2: ഈ ബുക്കിന്റെ അതേപോലെ തന്നെയല്ലേ ഓഡിയോ ബുക്ക് ആയിരിക്കുക അല്ലേ? അത് എനിക്ക് നമുക്ക് കുറച്ചൊന്ന് നിത്യമൊന്ന് വായിച്ചു കേട്ടാലോ, അതിന്റെ ആ വായിച്ച രീതിയിൽ നിത്യം നല്ലതായിരിക്കും. പക്ഷെ അതിന് മുന്നേ എനിക്ക് ചോദിക്കാനുള്ള, താഹിറോട് ഒരു കാര്യം ചോദിക്കാനുള്ള, താഹിറയുടെ മനസ്സിൽ എന്താണ് പ്രണയത്തിനോടുള്ള ഡെഫിനിഷൻ എന്താണ്?
4: എനിക്ക് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നും ഒരു കാത്തിരിപ്പോടെ ഇരിക്കുന്നതാണ് ഇഷ്ടം.
2: നമ്മൾ ഈ വീഡിയോ ഇറങ്ങുമ്പോണ്ടല്ലോ പ്രേമിക്കുമ്പോൾ എന്ന് പറഞ്ഞ സോങ് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഓക്കെ, അതിലൊന്ന് പറഞ്ഞോ.
4: പ്രണയം എപ്പോഴും ഒരു കാത്തിരിപ്പാണ്. അതിനെ ഒരു ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അതൊരു ചിലപ്പം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 10 വർഷം കഴിഞ്ഞിട്ട് പ്രേമിച്ച രണ്ട് കപ്പിൾസിൻ്റെ അടുത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രണയിച്ചു, നിങ്ങൾ കല്യാണം കഴിച്ചു, ഭാഗ്യവാന്മാരാണല്ലേ, നിങ്ങൾക്ക് ആ പ്രണയം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും മുഖത്തോട്ട് മുഖം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നും അപൂർണതയിലിരിക്കുന്ന ഏതോ ഒരു അദൃശ്യ നൂലിനാൽ ബന്ധിക്കപ്പെട്ട ഒന്നാണ് പ്രണയം.
3: ഓ മൈ ഗോഡ്,
2: ഭയങ്കര ഫീൽ കേട്ടോ ആ പാട്ടോട്.
3: സത്യം
4: സത്യം
2: അല്ല, സി ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോന്നാണ് പ്രണയം.
3: തീർച്ചയായും
2: അല്ലെ, നമുക്ക് ഒരു ജീവിത പങ്കാളിയോട് തോന്നുന്ന പ്രണയം ഉണ്ടാവും, അമ്മയോട് തോന്നുന്ന പ്രണയം ഉണ്ടാവും. പ്രണയത്തിനെന്ന് പറയുന്നത് ഒരു പല ഫോംസ് ഉള്ള ഒരു വാക്കാണ്.
3: മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് പോലെ ഓരോരുത്തരുടെ പ്രണയവും വ്യത്യസ്ത.
2: താഹിർ ഈ പറഞ്ഞൊരു കാര്യം ഭയങ്കര വാലിഡ് ആയിട്ടുള്ള അല്ലേ.
3: പ്രണയം താഹിർക്ക് കാത്തിരിപ്പാണ്, ആ സൗന്ദര്യമാണ് നമ്മൾ ബുക്കിലൂടെ വായിച്ചറിഞ്ഞത്.
2: ബാക്കി പറയാം, അവിടെ വെച്ച് നിർത്തണ്ട, നല്ല
4: രസമുണ്ടായിരുന്നു. അങ്ങനെയല്ല, സെയിം എല്ലാ പ്രണയത്തിനും നമ്മളൊരു ഒരു കാമം അല്ലെങ്കിൽ ഒരു ലെസ്റ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ശരീരത്തിന് കൂടി ബയോളജിക്കലി പറയുകയാണെങ്കിൽ ആ ഡോപ്പമിൻ ബൂസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അത് മനുഷ്യ മനസ്സിൻ്റെ കണക്ഷൻസിൻ്റെ നമ്മൾ ബ്രെയിൻ നമ്മളുമായിട്ട് ഉള്ളൊരു ഒരു ഫിനോമിനയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രേമിച്ചപ്പോൾ ഇങ്ങനെയല്ലല്ലോ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ നിങ്ങളെങ്ങനെ കാണുന്നതെന്ന്, അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ രണ്ട് മനുഷ്യർ രണ്ട് സ്ഥലത്തിരുന്ന് നമ്മളുടെ പഴയ കാലങ്ങളും നമ്മളുടെ അന്നുണ്ടായിരുന്ന ഫീലിങ്സ് ഒക്കെ ഓർക്കുമ്പോൾ അതൊരിക്കലും മരിച്ചു പോകുന്നില്ല, അതിനൊരിക്കലും ഒരു അവസാനം വരുന്നില്ല ആ ഒരു ഫീലിങ്സിന്.
2: പക്ഷേ കാലം ഒരുപാട് കഴിഞ്ഞ് ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോൾ ലോകത്തിൽ ഇനി എനിക്ക് അവളും അവളും എനിക്കും മാത്രം ഉള്ളതാണെന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റ് അവിടെയും വീണ്ടും ഒരു പ്രണയം ജനിക്കുകയാണ്.
4: അതായത് അത് ലൈഫ് സൈക്കിൾ ആണ് അക്ഷയ്. കാരണം നമ്മൾ പറയുമല്ലോ, ഒരിക്കൽ പോലും കാണാത്ത എൻ്റെ കുഞ്ഞിനെ പ്രണയിക്കാൻ തുടങ്ങുന്ന ഒരു അമ്മയുണ്ട് ഗർഭസ്ഥാവശയിൽ, അവസ്ഥയിൽ. അതായത് നമ്മൾ നമ്മുടെ കുട്ടിയോട് തോന്നുന്ന ഒരു ഇഷ്ടം, ഒരു സ്നേഹം, അത് ആ കുട്ടിയുടെ മുഖം എന്താണെന്നോ ആ കുട്ടി എന്താണെന്ന് പോലും അറിയാണ്ട് ഒരു അമ്മയ്ക്ക് തോന്നുന്ന ഇഷ്ടമാണ്. അതേ അമ്മയെയും അച്ഛനെയും തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് കൗമാര പ്രായത്തിലാവുമ്പോൾ എവിടുന്നോ വന്നൊരു വ്യക്തിയെ നമ്മൾ നമ്മുടെ എല്ലാം ആക്കിയിട്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൗമാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വിവാഹത്തിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അദൃശ്യമായിട്ടുള്ള, ചിലപ്പം ഈ പ്രണയിച്ച നമുക്ക് ആദ്യത്തെ തോന്നിയ പ്രണയത്തിലൊന്നും ആയിരിക്കില്ല നമ്മൾ നമ്മുടെ ഭർത്താവിനോട് തോന്നുന്ന പ്രണയം. ഈ ഭർത്താവിനോട് തോന്നുന്ന പ്രണയമൊക്കെ കഴിഞ്ഞ് ഒരു പോയിന്റ് നമ്മൾ എത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പ്രണയിക്കാൻ തുടങ്ങുന്നു. പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ കെട്ടുപാടുകളും എന്താ പറയുക, പരിമിതികളും ഒന്നുമില്ലാണ്ട്, അല്ലെങ്കിൽ ഒരു പരിമിതികളല്ല എന്താ പറയുക, കമ്മിറ്റ്മെൻസുകളൊന്നും ഇല്ലാത്ത ഒരു നമ്മൾ നമ്മളെ പ്രണയിക്കാൻ തുടങ്ങുന്നുണ്ട്. അതും മനുഷ്യൻ്റെ ഒരു വേറെ തരത്തിലുള്ളൊരു പ്രണയമാണ്. അത് കഴിഞ്ഞപ്പോൾ നേരത്തെ അക്ഷയ് പറഞ്ഞ പോലെ ഒരു 10-60 വയസ്സൊക്കെ ആവുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്കിടയിൽ ഒരുപാട് ബന്ധങ്ങൾ കൂട്ടിയണക്കപ്പെട്ട വ്യക്തികളോട് ഒരു ഇണയോട് നമുക്ക് തോന്നുന്ന ഒരു പ്രണയമുണ്ട്. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് തോന്നുന്ന പ്രണയം, അത് ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലൂടെ പല സമയങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. സോ പ്രണയം എന്ന് പറയുന്നത് ഒരു കാമുകി കാമുകൻ മാത്രമല്ല എന്ന് എനിക്ക്
2: തോന്നിയിട്ടുണ്ട്.
3: സത്യത്തില് നമ്മുടെ താഹിറ എഴുതിയ കുറച്ച് വാചകങ്ങൾ ഞാൻ ഒരിക്കലത് പ്രമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ഒരു ബുക്കിന്റെ പ്രൊമോഷന് വേണ്ടിട്ട്
2: ചെയ്യാറുണ്ട്.
3: ചെറിയ പോർഷൻ
2: തീർച്ചയായിട്ടും
3: അതൊന്ന് കേൾപ്പിക്കട്ടോ.
2: നിത്യ ആദ്യം ഓഡിയോ ബുക്ക് ഒന്ന് വായിക്കാം, എനിക്കത് ഫോർവേഡ് ചെയ്തോ.
3: ഞാൻ ഒന്ന് തരാം
2: തീർച്ചയായിട്ടും. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ്. എങ്ങനെയാണ് നിത്യ അതിനകത്ത് വായിക്കുന്നത്? ഇത് രണ്ടുപേരുടെയും നടന്ന പ്രണയകഥയാണോ നടക്കാത്ത
3: പ്രണയകഥയാണോ?
2: തീർച്ചയായിട്ടും ആദ്യം ആ നിത്യ എങ്ങനെയാണോ ആ സത്ത് മനസ്സിലാക്കി വായിച്ചത് അതുപോലെ തന്നെ വായിച്ചോളൂ കേട്ടോ.
3: എന്നും രാത്രിയായി നിനക്ക് എന്താ എത്ര കുത്തിക്കുറിക്കാൻ ലൈല എന്ന ചോദ്യത്തിന് ഒരു പുഞ്ചിരിയോടെ ഉമ്മയൊന്ന് പാളി നോക്കിയിട്ട് അവള് പറഞ്ഞു, ഓരോ ദിവസവും അനുഗ്രഹമാണ് ഉമ്മ. ആ അനുഗ്രഹത്തിന്റെ ഓർമ്മകളിലാ നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടത്. അപ്പൊ ഏറ്റവും നല്ല ഓർമ്മകളെ ഇങ്ങനെ കുത്തിക്കുറിച്ചിടുന്നത് ഒരു സന്തോഷമല്ലേ. ഇതും പറഞ്ഞ് ലൈല അവളുടെ ഡയറി അടച്ച് പേന അതിന്റെ ചട്ടയിൽ തിരുകിക്കൊണ്ട് മേശവലിപ്പിൽ ഭദ്രമായി വെച്ചു. ഇവളിത് എന്തൊക്കെയാന്ന് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി പാതി മയക്കത്തിൽ എന്ന വണ്ണം ഉമ്മ പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി ഉറങ്ങാൻ നോക്ക്, നാളെ കോളേജിലെ ആദ്യത്തെ ദിവസമാണ്, അധികം വൈകാതെ ഉറങ്ങിക്കോ, അല്ലാതെ ഇനി ആ കട്ടിലിന്റെ അടിയിലെ പുസ്തകം കൂടി വായിക്കാൻ നിൽക്കണ്ട. ഇല്ലുമ്മ ഞാൻ ഉറങ്ങുക, അതും പറഞ്ഞ് ഉമ്മാന്റെ കട്ടിലിന്റെ താഴെയുള്ള പായയും തലയിണയും എടുത്ത് അവൾ ഉറങ്ങാൻ കിടന്നു. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ചെറുതായൊരു പരിഭ്രമവും പേടിയൊക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു.
2: ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തതല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ ചെയ്യണം അല്ലെ ഇന്നത്തെ ഈ ഒരു ഷോ ഇങ്ങനെ പോകണമെന്ന് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തതല്ല. പക്ഷെ ഇതിന്ന് കേട്ടവർക്ക് ഒരു പക്ഷെ താഹിറയ്ക്ക് ഉൾപ്പെടെ ഇതൊരു പുതിയൊരു ഫീൽ ആയിരുന്നു കേട്ടത് കൊണ്ടുവന്നത്.
4: ഒരു കാര്യം കൂടെ
2: ശരി
4: ഒന്ന് വായിച്ചു തരാം.
2: ശരി പറഞ്ഞോളൂ.
4: ഞാൻ നേരത്തെ പറഞ്ഞ പ്രണയത്തിന്റെ വിവിധ വശങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതില് ഇന്ദദാർ എന്തുകൊണ്ടാണെന്നുള്ളത്
2: ഒന്ന് തുടങ്ങിക്കോളൂ.
3: ഒരുമിച്ചുള്ള ജീവിതം എന്നതല്ല സയ്യിദ് ഭൂമിയിൽ പ്രണയത്തിന്റെ പൂർണ്ണത എന്നത്. നിന്റെ അരികിൽ ഞാനില്ല എന്ന് കരുതി ഞാൻ എങ്ങനെ നിന്റെ പ്രണയമല്ലാതാകുന്നു? ഈ പ്രപഞ്ചത്തിൽ നീയും ഞാനും എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സിൽ ഓർമ്മ അവശേഷിക്കുന്നിടത്തോളം കാലം നമ്മളെന്നും പ്രണയത്തിലാണ്. മരണത്തിലും ഒരു പ്രണയമുണ്ട്. പ്രിയപ്പെട്ടവരുടെ ഖബറിനരികിലെത്തുന്ന സമയത്ത് നമ്മുടെ റൂഹിൽ അലിഞ്ഞു ചേർന്ന ആ പ്രണയത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുവെങ്കിൽ നമ്മുടെ പ്രണയം മരണത്തിനും അതീതമാണ്.
2: ഭയങ്കര ഫീലാണ് കേട്ടോ. അത് നിത്യ നിത്യ അത് ഭയങ്കര എൻജോയ് ചെയ്താണ് നിത്യ അത് വായിച്ചത്. നിത്യ പറഞ്ഞേക്കുന്ന ആ ഒരു ഓഡിയോ ബുക്കിന്റെ ഒരു ഇതുകൂടെ
3: ഇതാണ് ശരിക്കും ഈ ബുക്കിലേക്ക് കുറച്ചു പേരെങ്കിലും എഴുത്തിനാണ് ഏറ്റവും പ്രാധാന്യമെങ്കിലും ശബ്ദത്തിലൂടെ എത്തിയ കുറച്ചു പേരിലേക്ക്.
2: ശരി,
5: പുറത്തുനിന്നുള്ള കാറ്റ് എന്റെ മനസ്സിൽ ഇത്രയധികം നാശം വിതച്ചത് കൊട്ടി അടയ്ക്കപ്പെടണമായിരുന്നു, കൊളുത്തുകൾ മുറുക്കിയിടണമായിരുന്നു, എന്റെ മനസ്സിനൊരു കവചം ഞാൻ തീർക്കണമായിരുന്നു. ഒരു കൊടുങ്കാറ്റിനും തകർക്കാൻ പറ്റാത്ത വിധം വിചാരണയില്ലാത്ത വിധിയെഴുത്തിൽ ഒരുത്തരെയും നിഷ്കളങ്കത അഭിനയിച്ച് പടിയിറങ്ങിപ്പോകാൻ അനുവദിക്കരുതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനിയും ആ മനുഷ്യനെ തേടേണ്ടതില്ലെന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് യാന്ത്രികമായി എനിക്ക് ആ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങാമായിരുന്നു എന്നേക്കുമായി. Don't try ever to rewrite a completed page.
2: അതിന്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന അത് നിങ്ങൾ വായിക്കുക അല്ലെ, നിങ്ങൾ ആ ഓഡിയോ ബുക്ക് കേൾക്കുക
3: അല്ലെ,
2: എന്നിട്ട് ആ പുസ്തകം വായിക്കുക, അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്താണേലും കൺഗ്രാജുലേഷൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്ക്. ഇതൊരു വലിയൊരു അസറ്റ് തന്നെയാണ് നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാം, ഒരു പക്ഷേ നമ്മുടെ റേഡിയോ കേട്ട് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാവാം. എന്നാലും താങ്ക് യു സോ മച്ച് താഹിറ ഫോർ ജോയിനിങ് വിത്ത് മീ. ഒരു ബ്യൂട്ടിഫുൾ വീക്കെൻഡിലേക്കുള്ള ഒരു കിക്ക് സ്റ്റാർട്ട് ഞങ്ങൾക്ക് തന്നു. കുറെ പേർക്ക് ചിന്തിക്കാൻ പറ്റുന്ന പ്രണയം എന്താണെന്നും ആ ഒരു പ്രണയത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഡയമെൻഷൻസും കാണിക്കത്തക്ക രീതിയിൽ ഇന്ദസദ്ദ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് അതൊരു ഓഡിയോ ബുക്ക് ആയിട്ട് റിലീസ് ചെയ്യാനും രണ്ടുപേർക്കും ബിഗ് കൺഗ്രാറ്റ്.
3: ഒരു കാര്യം കൂടെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ. ഇന്ദദാർ ഈ കാത്തിരിപ്പിന്റെ സൗന്ദര്യം ഇതുവരെ വായനയിലൂടെ ആസ്വദിച്ചവർക്ക് തുടർന്നും അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ പോകാം, കേൾക്കേണ്ടവർക്ക് കേൾക്കാം. രണ്ട് ഓപ്ഷൻസ് ആണ് ഇനി ഈ ബുക്ക് നിങ്ങൾക്ക് നൽകുന്നത്.
2: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് താഹിറ, വീണ്ടും നമ്മൾ മറ്റൊരു പുസ്തകമായിട്ട് നമ്മൾ കാണുന്നതാണ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന് ഹർജി. പാർട്ടിക്ക് സംഘടനാ ദൗർബല്യമെന്ന ഇ പി ജയരാജൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടിയെ റദ്ദാക്കി. യുവാക്കളും ബി എൽഒമാരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു റദ്ദാക്കിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോടെ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചയ്ക്കകം നോട്ടീസ് നൽകും. SIR പ്രക്രിയ നിർത്തിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജ്ഞാനേഷ് കുമാറിന് CJP അന്ത്യശാസനം. നാളേക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അഭിജിത് ദീപ്കെ. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. ഈ ഗാന്ധിജയന്തി ദിനത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും കുറിപ്പിലുണ്ട്. പിണറായി വിജയനും കുടുംബത്തിനും എതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ഇഡിയിൽ നിന്ന് മൊഴി പകർപ്പുകൾ വാങ്ങാൻ SIT. ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി SIT രേഖപ്പെടുത്തും. മന്ത്രിമാർക്കും MLA MPമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. October 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട്. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശമന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് മന്ത്രിയുമായ KM ഷാജി ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലെ മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയത്. സർക്കാർ പദവി ദുരുപയോഗം ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിരിക്കുന്നത്. CPMനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി ED VD കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്ത ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്നാണ് SIT വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും MV ഗോവിന്ദൻ പറയുന്നു. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു. ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപമുണ്ടാകുന്നുവെന്നും ഇ ജയരാജൻ. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗം. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഗുരുവായൂർ സ്വദേശിയാണ് നിവേദിത. കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് നിവേദിത. മഹിളാമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയാണ് അഡ്വക്കേറ്റ് നിവേദിത. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ചിലവാക്കിയത് 105 കോടി രൂപയെന്ന് കണക്ക്. BJP 82 കോടി രൂപയും CPM 23 കോടി രൂപയും ചിലവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച കണക്കാണിപ്പോൾ പുറത്തുവന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുന്നയിച്ചാൽ സമൂഹമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിത്. കഴിഞ്ഞ 10 കൊല്ലം പിണറായിക്കെതിരെ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ബിജെപി നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ ബിജെപിയിൽ അതൃപ്തി എന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ ബിജെപിയുടെ നേതാക്കളുടെ പേരും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ വഴിമാറി സംഘപരിവാറിനും അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. പരിസ്ഥിതി ലോല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ നിർദ്ദേശം അറിയിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ജനവാസ മേഖലയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ പരിസ്ഥിതി മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. AI സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും AI മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. അതേസമയം അതിവേഗം പുരോഗമിക്കുന്ന AI സാങ്കേതിക വിദ്യയ്ക്കുമേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന വാദത്തെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞു. ഷീയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ സൂപ്പർ ഇന്റലിജൻസ് ചർച്ചയിലെ പ്രധാന വിഷയമാക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും അത് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് പറഞ്ഞു. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ പിസ്റ്റൾ മിക്സ്ഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. കമൽജിത് സുരുജി സഖ്യമാണ് സ്വർണം നേടിയത്. ഗെയിംസിൽ ഇന്ത്യയുടെ രണ്ടാം സ്വർണമാണിത്. ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. അടുത്ത വാർത്ത 12 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
5: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
6: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 35 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 57%.
6: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: मॉर्निंग विद नित्या।
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് മിഡ് മോർണിംഗ് ഷോയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ പറഞ്ഞ എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു എന്താ പറയുക ഒരു വീക്കെൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫ്രൈഡേ മൂഡിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു. ആഴ്ചയിലെ മുഴുവൻ അധ്വാനവും മാറ്റിവെച്ച് നമ്മുടെ മനസ്സിന് കുറച്ച് സന്തോഷവും സമാധാനമൊക്കെ നൽകുന്ന വളരെ നല്ലൊരു വീക്കെൻഡ് നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വെള്ളിയാഴ്ച ഈ ഒരു മിഡ് മോർണിംഗിൽ നിങ്ങളോടൊപ്പം സമയം പങ്കുവയ്ക്കുന്നതിൽ എനിക്കും വലിയ സന്തോഷം. ഒത്തിരി ഒത്തിരി നല്ല നല്ല വാർത്തകളോടെ നല്ല നല്ല കാര്യങ്ങളോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ന് സെപ്റ്റംബർ 25 ഈ ദിവസത്തിന് ഈ ഒരു വെള്ളിയാഴ്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലാതെ ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള സ്പെഷ്യാലിറ്റീസും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് നമ്മൾ രോഗികളാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള മരുന്നും പരിചരണവും ഒക്കെ നൽകി സഹായിക്കുന്ന ഫാർമസിസ്റ്റുകളെ ഓർക്കാനുള്ള ഒരു ദിവസമാണ്. വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണിന്ന്. എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പനിയാണെങ്കിലും മറ്റെന്ത് തരത്തിലുള്ള ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും നമ്മൾ ഓടിപ്പോകുന്നത് ഒരു ഫാർമസിയിലേക്കാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിയിട്ടാണെങ്കിലും ഫാർമസിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഫാർമസികൾക്ക് ഇവയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം കണക്കിലെടുത്ത് അതിൻ്റെ ഒരു അവയർനെസ് എന്ന രീതിയിൽ ഇന്നത്തെ ദിവസം വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കാൻ രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ഈ ഒരു അവസരത്തിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് യുഎയിലിരുന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് ഓണെയറിൽ എടുക്കാം, അവരെ ഒന്ന് വിഷ് ചെയ്യാം. എല്ലാ ഫാർമസിസ്റ്റുകളെയും ബേസ് ചെയ്തുകൊണ്ട് അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓണെയറിൽ കൊണ്ടുവരാം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ, മെസ്സേജ് അയക്കൂ. അല്ലെങ്കിൽ താനൊരു ഫാർമസിസ്റ്റായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താങ്കൾക്കും മെസ്സേജ് അയക്കാം കേട്ടോ. ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, 0585829220 എന്ന നമ്പറിലേക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശ ആരോഗ്യത്തെക്കുറിച്ച് അതിൻ്റെ ഒരു അവയർനെസ് വളർത്താനായിട്ട് ഇന്ന് വേൾഡ് ലങ് ഡേ ആണ്. ലങ് ഡേ നമ്മുടെ ഹെൽത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ഡേ നൽകുന്നത്. ഇതുകൂടാതെ നാഡീവ്യൂഹ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കുറിച്ച് മനസ്സിലാക്കാനും അവരെ ചേർത്ത് പിടിക്കാനുമായിട്ട് ഇന്റർനാഷണൽ അറ്റാക്സിയ അവയർനെസ് ഡേ ആയിട്ട് നമ്മൾ ഈ ദിവസം ഓർക്കപ്പെടുന്നുണ്ട്. അതുപോലെ ആരോഗ്യപരമായ ഓർമ്മപ്പെടുത്തലുകൾക്കൊപ്പം തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശേഷപ്പെട്ട ദിനം കൂടിയാണ് ഇന്ന് വേൾഡ് ഡ്രീം ഡേ. സ്വപ്നങ്ങൾ കാണൂ. എന്താണ് ഈ പറഞ്ഞ പോലെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾക്ക് അദ്ദേഹം വലിയൊരു ഡെഫിനിഷൻ കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ഗോൾസ് സഫലമാക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും സമൂഹത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും ഈ ദിവസം നമ്മൾ ഓർപ്പിക്കുന്നു. സ്വപ്നങ്ങൾ കാണാൻ മടിക്കരുത്, കാരണം അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു സ്വപ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നല്ല സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് ബിഹേവ് ചെയ്യുക, എല്ലാ നന്മകളെയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരുപാട് നെഗറ്റിവിറ്റികളിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളൊരു ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓഫീസിൽ എത്തുമ്പോഴേക്കും അവരുടെ എല്ലാ പോസിറ്റീവ് എനർജിയും നശിച്ചു കാണും. അതുപോലെ താമസിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ് എടുത്തൊക്കെ ആയിരിക്കും ഓഫീസിലേക്ക് പോകുന്നത്. അതിനെപ്പോലും മാറ്റിമറിക്കാൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്ക് സാധിക്കട്ടെ. ആ ഒരു പോസിറ്റീവ് എനർജി ഇല്ലെങ്കിൽ നമ്മൾ രോഗബാധിതരാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോൾ ഭക്ഷണ പ്രേമികൾക്കും ഇന്നത്തെ ദിവസത്തിൽ സന്തോഷിക്കാൻ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ. രുചികരമായ കടൽ വിഭവങ്ങളുടെ സീ ഫുഡിൻ്റെ ആഘോഷമായിട്ടുള്ള നാഷണൽ ലോബ്സ്റ്റർ ഡേയും പരമ്പരാഗത ജർമ്മൻ ബട്ടർഡ് ബട്ടർ ബ്രെഡ് വിഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ജർമ്മൻ ബട്ടർ ബ്രോഡ് ഡേയും ഒക്കെ ലോകമെമ്പാടും ഇന്ന് ആഘോഷിക്കുന്നുണ്ട്. മെക്സിക്കൻ ഫോൾഡഡ് ആൻഡ് മെൽറ്റഡ് ടോർട്ടില വിഭവങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ രുചിപ്പെരുമ കൂട്ടുന്നുണ്ട്. അപ്പോൾ നല്ല മ്യൂസിക്കും ഈ പറഞ്ഞ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇന്ന് ഈ പറഞ്ഞതിനകത്ത് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നത് വേൾഡ് ഡ്രീം ഡേയും വേൾഡ് ഫാർമസിസ്റ്റ് ഡേയും പിന്നെ അതുപോലെ ലങ്സിനെ കുറിച്ചുള്ളൊരു അവയർനെസ് വരുത്തുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ഫാർമസിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം മെസ്സേജ് ആക്കി നമുക്ക് അവരെ ഓണയർ കൊണ്ടുവരാം. ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്, വേഗം തിരികെ എത്താം.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுடைய நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
7: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: Ammane, endha idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
10: ശ്രദ്ധിക്കണ്ടാ
9: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
13: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte aravugal, naalayude aarogyam. Dubai Investment Park 1 il. Call now 054-22-45901.
1: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

Yes, welcome back. Welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പോ എന്താ പറയാ, നമ്മള് ജീവിക്കുന്ന നമ്മുടെ ഈ ദുബായ് നഗരം എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മളിങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്നും പുതിയ പുതിയ മാറ്റങ്ങളും അതുപോലെ തന്നെ സൗകര്യങ്ങളുമാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. യെസ്, എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു അടിപൊളി വാർത്തയുമായിട്ടാണ്, സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ കൂടെ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ദുബായ് മെട്രോയും അതുപോലെ എത്തിഹാദ് റെയിലും തമ്മിൽ കണക്ട് ചെയ്യുന്ന പുതിയൊരു വലിയ വികസനം ഇവിടെ പൂർത്തിയാക്കാൻ പോവുകയാണ്. അൽ എലൈസ് ഏരിയയിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള പുതിയ പെഡസ്ട്രേഷൻ ബ്രിഡ്ജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ദുബായ് മെട്രോയും എത്തിഹാദ് റെയിലും തമ്മിൽ കണക്ട് ചെയ്യുന്ന പുതിയൊരു വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അൽ എലൈസ് ഏരിയയിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ പെഡസ്ട്രിയൻ ബ്രിഡ്ജ്, അതായത് നമ്മൾ നടക്കുന്ന പാലമില്ലേ, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ എത്തിഹാദ് റെയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ദുബായ് മെട്രോയിലേക്ക് കയറാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ പലപ്പോഴും ഇറങ്ങിയിട്ട് കുറേ നടക്കലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി കുറേ നമ്മൾ നടക്കാനൊക്കെ പോകാറുണ്ട്. സത്യത്തിൽ നമ്മുടെ യാത്രകളെ എത്രത്തോളം ഈസിയും കൺവീനിയൻറ്റും ആക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യു എ ഗവൺമെൻറ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പുതിയ ബ്രിഡ്ജ് വരുന്നതോടെ യാത്രക്കാർക്ക് യാതൊരുവിധ ട്രാഫിക് പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ വളരെ സേഫായിട്ടൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റം, എന്താ പറയുക, അതായത് വേറൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് അടുത്തതിലേക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആളുകളുടെ സമയവും വലിയ രീതിയിൽ നമുക്ക് എന്താ പറയുക

0: സ്ഥാപിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദിവസവും ജോലി ചെയ്യുന്ന ആവശ്യങ്ങൾക്കായിട്ട്, ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട്, മറ്റ് പല കാര്യങ്ങൾക്കായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, അതിപ്പോൾ ഏത് രാജ്യത്തുള്ള ആൾക്കാരായിക്കോട്ടെ, അവരെ നമുക്ക് അറിയാവുന്നതാണല്ലോ. സോ അബുദാബിയിൽ നിന്നോ മറ്റ് എമിറേറ്റുകളിൽ നിന്നൊക്കെ എത്തിഹാദ് റെയിൽ വഴി എത്തുന്നവർക്ക് ഇനി വളരെ വേഗത്തിൽ തന്നെ ദുബായിയിലെ ഏത് കോണിലേക്കും മെട്രോ വഴി എത്താൻ സാധിക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ്. നമ്മുടെ ഡെയിലി കമ്മ്യൂട്ട് ഇത്രയും സ്മൂത്ത് ആകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ, അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അല്ലേ. എന്തായാലും ഈ ഒരു പ്രോജക്ട് കാണിക്കുന്നത് ദുബായ് എന്ന നഗരത്തിന്റെ ഭാവി കാഴ്ചപ്പാടാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ശക്തമാക്കാനും ആളുകൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രാനുഭവം നൽകാനുമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ റോഡ് മാർഗമുള്ള വലിയ തിരക്കുകളൊക്കെ കുറയ്ക്കാനും പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ യാത്രകൾ മാറ്റാനും ഇത് സഹായിക്കും. ഇനി ഈ പുതിയ പെഡസ്ട്രിയൻ ബ്രിഡ്ജ് എത്രയും വേഗം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതോടെ നമ്മുടെ യാത്രകളെ സംബന്ധിച്ച് അതൊരു പുതിയ ലൈവിലേക്ക് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു മാജിക് നഗരത്തിൽ ജീവിക്കുന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ഇന്നൊവേഷൻസ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു നഗരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, ഡ്രീം നിങ്ങൾക്ക് നമ്മൾ ഓരോരോ വേൾഡ് റേറ്റ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ റൈറ്റ് നൌ 0585829220 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ യു ക്യാൻ കോൾ മീ റൈറ്റ് നൌ 800920 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഫാർമസിസ്റ്റുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൌ. വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഒരു ഫാർമസിസ്റ്റിനെ ഓണറിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വേഗം ആയിക്കോട്ടെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടക്കാം, വേഗം തിരികെ എത്താം. ഓക്കെ,
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
1: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്. You are tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
4: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
5: September 25 GCCയിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
7: പുതുമയുടെ നേരത്ത്
8: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
9: പഴമയുടെ തീരത്ത്
8: കഴിഞ്ഞ 365 ദിവസങ്ങൾ
7: പുതുമഴയിലോരത്ത്
8: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alukas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: Emirates Malayali Nurses Family Botim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: September 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
12: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
13: You are listening to Home 92.2 FM. Home is a feeling.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Morning with Nitya.
1: Yes, welcome back to Mid-Morning with Nithya on Home 92.2 FM. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെറുതിനും വലുതിനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക്, ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫാർമസിയെ ആശ്രയിക്കാറുള്ളതാണ്. അപ്പോൾ ഫാർമസിസ്റ്റുകൾ, ലോകം മുഴുവനുള്ള ഫാർമസിസ്റ്റുകൾ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യെസ്, അതവരുടെ ജോബാണ് എന്നതിനേക്കാളൊക്കെ ഉപരി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരം. ഹലോ
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
1: വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. കേൾക്കുന്നവർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഇത് മിസ്റ്റർ അച്യുതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഡേയുമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അദ്ദേഹം മാനേജറാണ് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഫാർമസീസിന്റെ. സോ ഇന്ന് വേൾഡ് ഫാർമസിസ്റ്റ് ഡേ ആയിട്ട് ഒരുപാട് ഫാർമസിസ്റ്റുകളുടെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ തന്നെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫാർമസിസ്റ്റായിട്ട് തന്നെയാണല്ലോ അച്യുതും സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു ഡേ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പറയാനുള്ള കാര്യം?
2: അതെ, ഈ വർഷം 2026 വേൾഡ് ഫാർമസിസ്റ്റേറെ തീമായിട്ട് വന്നിട്ടുള്ളത് എംപവറിംഗ് ഫാർമസീസ് ഫോർ ഹെൽത്തിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ് ഇത്തവണ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഫാർമസിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഹെൽത്തിയർ വേൾഡിൽ ഫാർമസിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്.
1: തീർച്ചയായും
2: ഇപ്പോ ഇവിടെ UAE-യിലാണെങ്കിലും ബാക്ക് ഇൻ ഇന്ത്യയിലാണെങ്കിലൊക്കെ തന്നെ മെഡിക്കേഷൻ പ്രാക്ടീസസിനും സേഫ്റ്റി മെഡിക്കേഷൻ പ്രാക്ടീസിനും വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇനീഷ്യേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റിന്റെ റോൾ പഴയതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ മുന്നോട്ട് വരുന്ന ഒരു സമയമാണ്.
1: തീർച്ചയായും പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഡോക്ടർ എഴുതി തരുന്ന മരുന്നുകൾ എടുത്തു നൽകുക മാത്രമാണ് ഒരു ഫാർമസിസ്റ്റിന്റെ ജോലി എന്നാണ്. എന്നാൽ ഈ രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഒരു ഫാർമസിസ്റ്റിന്റെ യഥാർത്ഥ ഒരു പങ്കും അവരുടെ ഉത്തരവാദിത്വവും എത്രത്തോളം ഉണ്ടെന്ന് അച്യുതൊന്ന് പറഞ്ഞുതരാമോ?
2: സാധാരണഗതിയിൽ ഫാർമസിസ്റ്റിന് പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഫാർമസിയിൽ കാണുന്നത് ഒരു ഡിസ്പെൻസിംഗ് ഫാർമസിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിനകത്ത് MMU എന്നുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസിനകത്ത് സെലക്ഷൻ ഓഫ് മെഡിക്കേഷൻ, ഫോർമുലറിയിൽ ഒരു പ്രൊഡക്റ്റ് ഉൾപ്പെടുത്തുന്നത് മുതലുള്ള ഡിസിഷനിൽ നിന്ന് ഡോക്യുമെന്റേഷൻ വരെയുള്ള പ്രധാനപ്പെട്ട 12 സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു ഫാർമസിസ്റ്റിന്റെ കടമകൾ കടന്നു പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പേഷ്യന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പേഷ്യന്റ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കേഷൻ ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇൻവിസിബിൾ ആണ്, അത് ബിഹൈൻഡ് ദ കർട്ടൻ ആണ്. പലപ്പോഴും ഫാർമസിസ്റ്റുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അത് നേരിട്ട് അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കാറില്ല.
1: തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് ഇത്രയധികം വലിയ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഡേ വരുമ്പോഴായിരിക്കും ഒരു അവയർനെസ് എന്ന നിലയിൽ പുറത്തേക്ക് എത്തുന്നത് പോലും, അല്ലെ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഡേയിൽ, വേൾഡ് ഫാർമസിസ്റ്റ് ഡേയിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും എനിക്കറിയാം. എന്തായാലും അവിടെയുള്ള എല്ലാ ഫാർമസിസ്റ്റുകളോടും ഞങ്ങളുടെ അന്വേഷണം പറയുക, അതുപോലെ ആശംസകളും അറിയിക്കുക. താങ്ക് യു സോ മച്ച് അച്യുത്.
2: തീർച്ചയായും എല്ലാ ഫാർമസിസ്റ്റുകളോടും നമ്മൾ സ്വയം സ്ട്രെങ്തൈൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കീപ് ലേണിംഗ് എന്നുള്ളതാണ്, പരമാവധി നോളജ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ആ നോളജ് നമ്മളുടെ കൊളീഗ്സുമായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കസ്റ്റമേഴ്സും പേഷ്യൻസുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, സ്വയം സ്ട്രെങ്തൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ഫാർമസിസ്റ്റ് ഡേ ഫോർ ദി ഓൾ ദ ഫാർമസിസ്റ്റ്.
1: താങ്ക് യു അച്യുത് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫാർമസിസ്റ്റിന് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു തിരക്കിട്ട ദിവസത്തിൽ അദ്ദേഹം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിലാണ് ഞാൻ താങ്ക് യു സോ മച്ച് പറയുന്നത്. എല്ലാ ഫാർമസിസ്റ്റിനും ഒരിക്കൽ കൂടി ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. You're listening to Home 92.2 FM. Home is a feeling. Manasu Mikey.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम न्यूज इन डिटेल, वार्ताकल विशदमाई
2: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തം. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാനാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചയ്ക്കകം നോട്ടീസ് നൽകും. SIR പ്രക്രിയ നിർത്തിവെയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജ്ഞാനേഷ് കുമാറിന് CJP അന്ത്യശാസനം. നാളേക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അഭിജിത് ദീപ്കെ. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. ഗാന്ധിജയന്തി ദിനത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും കുറിപ്പിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടി റദ്ദാക്കി. യുവാക്കളും BLOമാരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു റദ്ദാക്കിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ED നിന്ന് മൊഴിപ്പകർപ്പുകൾ വാങ്ങാൻ SIT. ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി SIT രേഖപ്പെടുത്തും. CPMനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി ED VD കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്നാണ് SIT വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 വർഷം പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് EP ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് EP ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപമുണ്ടാകുന്നുവെന്നും EP ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJPയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. CMRL മുൻ MD ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള BJP നേതാവ് താനല്ലെന്ന V മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ MLA. കേരളത്തിലെ BJPയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ BJPയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും MLAമാർക്കും MPമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ കെ എം ഷാജി ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലും മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയത്. സർക്കാർ പദവി ദുരുപയോഗം ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനത്തിന് പകരം സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനു പിന്നാലെ കാർ മന്ത്രി തിരിച്ചേൽപ്പിച്ചിരുന്നു. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗം. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഗുരുവായൂർ സ്വദേശിയാണ് നിവേദിത. കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് അവർ പ്രതികരിച്ചു. മഹിളാമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് നിവേദിത. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും പറഞ്ഞു. ശബരിമല സ്വർണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ എസ്ഐടിയുടെ അന്തിമ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ടെന്നാണ് വിവരം. അടുത്തമാസം 7 കേസ് ഹൈക്കോടതി പരിഗണിക്കും. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി എസ്ഐടി. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും എസ്ഐടി. സർക്കാരിന് എസ്ഐടി ശുപാർശ നൽകും. അഴിമതി കുറ്റം ചുമത്തി നിലവിലെ എഫ്ഐആർ പുതുക്കാനാണ് തീരുമാനം. അഴിമതി കേസിൽ ആന്റോയും ഉദ്യോഗസ്ഥരും പ്രതികളാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ. ഇഡി, ആർബിഐ, കസ്റ്റംസ് അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നുണ്ട്. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതെ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. കുറ്റപത്രത്തിൽ വ്യക്തതയില്ലെന്നും ആവശ്യത്തിന് രേഖകൾ ഇല്ലെന്നും വിമർശിച്ചുകൊണ്ടാണ് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതിരുന്നത്. പ്രതികളെ സഹായിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയത് ദുർബലമായ കുറ്റപത്രമെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. എന്നാൽ പുതുക്കിയ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കുറ്റപത്രം കോടതി മടക്കിയ സംഭവത്തിൽ സിസിഎഫിനോട് മന്ത്രി ഷിബു ബേബി ജോൺ വിശദീകരണം തേടി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. എഐ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും എഐ മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 10 മീറ്റർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. കമൽജിത്ത് സുരുജി സഖ്യമാണ് സ്വർണമണിഞ്ഞത്. ഷൂട്ടിംഗിൽ 50 മീറ്റർ പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളി മെഡലും നേടി. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ, രുദ്രാംഷ് പാട്ടീൽ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി മെഡൽ നേടിയത്. വിശദവാർത്ത ഒരു മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 58%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: मॉर्निंग विद नित्या.
1: അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വളരെ ഇപ്പം ഈ സമയത്ത് നിങ്ങളോട് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ചില സിനിമകൾ എത്ര തവണ കണ്ടാലും മതിയാകാത്ത രീതിയിൽ കണ്ടുവെക്കുന്ന കുറച്ച് മലയാള സിനിമകളുണ്ടല്ലേ. നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളത്തിലേക്ക് പോകുന്നതെന്ന് മാത്രം, ലോക സിനിമകൾ എടുത്താൽ പോലും അങ്ങനെ തന്നെയാണ്. എങ്കിലും ഇന്ന് ഈ എന്താ നമ്മൾ കാത്തുകാത്തിരുന്നൊരു നിമിഷം വന്നു ചേർന്നതുപോലത്തെ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്.

തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ തിരിച്ചു വന്നാല് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് അല്ലേ? മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ തേന്മാവിൻ കൊമ്പത്ത് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത്തവണ വെറും ഒരു സാധാരണ റീറിലീസ് അല്ല കേട്ടോ നമ്മൾ കാത്തിരിക്കേണ്ടത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 8K ഫോർമാറ്റിൽ റീമാസ്റ്റർ ചെയ്താണ് സിനിമ വീണ്ടും റിലീസിന് എത്താൻ പോകുന്നത്. മാണിക്കനും കാർത്തുമ്പിയും മപ്പുക്കളിയും പിന്നെ സുകുമാരിയുടെ ഒരു കഥാപാത്രമുണ്ടല്ലോ ഗാന്ധാരിയും തമ്പുരാനും ഒക്കെ വീണ്ടും വലിയ സ്ക്രീനിൽ പുത്തൻ ദൃശ്യ വിസ്മയത്തോടെ നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വരെയാണ്. എത്ര കണ്ടാലും മടുക്കാത്ത ആ രംഗങ്ങൾ ഇനി അൾട്രാ ഹൈ ഡെഫിനിഷനിൽ കാണാം എന്നുള്ളതാണ്. എനിക്കതിലെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഇപ്പം എന്റെ മനസ്സിലൊരു നാണം ഓ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ ഈ പാട്ട് ഇഷ്ടമാണ്. എങ്കിലും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന വേറൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല പാടാനും കുറച്ചുകൂടി ഇഷ്ടമുള്ള പാട്ട് കള്ളിപ്പുങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടൊന്നൊരു പറന്നൊരു കള്ളം പറഞ്ഞതിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ പാട്ട്. സോറി സോറി സോറി, നമ്മൾ പറഞ്ഞു വന്ന മൂഡ് കൊണ്ട് ആ പാട്ടിനോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. എന്നാലും പ്രിയദർശന്റെ ഗംഭീരമായിട്ടുള്ള സംവിധാനം, എൻ.കെ. ഏകാംബരവും KV ആനന്ദും ചേർന്നൊരുക്കിയ അവിസ്മരണീയമായ ഛായാഗ്രഹണം, അതുപോലെ ബേണി ഇഗ്നേഷ്യസിന്റെ ഈ പറഞ്ഞപോലെ പാട്ടുകൾ ഡിജിറ്റലി റീമാസ്റ്റർ ചെയ്ത് 8K തിയേറ്റർ അനുഭവം തരുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെയായിരിക്കും അല്ലേ. പഴയ തലമുറയ്ക്ക് ഇതൊരു നല്ല നൊസ്റ്റാൾജി ആകുമ്പോൾ പുതിയ തലമുറയ്ക്ക് അതൊരു വലിയ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് ഈ ഒരു സന്തോഷത്തിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പം പാടിയ പാട്ടെന്തായാലും ഇല്ല, നമുക്ക് കറുത്ത പെണ്ണെ ഈ പാട്ടായാലോ. അപ്പോൾ തേന്മാവിൻ കൊമ്പത്തിൻ്റെ 8K റീ റിലീസിന് വേണ്ടി കാത്തിരിക്കാം, അതിൻ്റെ സന്തോഷത്തിൽ കറുത്ത പെണ്ണെ.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுட நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
8: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. യാത്രക്കാർ

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
1: update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier. Number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
5: പലിമയുടെ ചാരത്ത്
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
5: FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
0: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com. അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
7: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
6: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തം. ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ഹർജി. പാർട്ടിക്ക് സംഘടനാ ദൌർബല്യമെന്ന ഇ പി ജയരാജൻ. കരിമണൽ കമ്പനി ഡയറി ഷോൺ ജോർജിന്റെ നടപടിയിൽ ബിജെപിയിൽ അതൃപ്തി. മന്ത്രിമാർക്കും എംപിമാർക്കും എംഎൽഎമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ്. കെ എം ഷാജിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി. എ ഐയിൽ ചർച്ച നടത്തി യുഎസ് ചൈനീസ് പ്രസിഡന്റുമാർ. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാനാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചയ്ക്കകം നോട്ടീസ് നൽകും. SIR പ്രക്രിയ നിർത്തിവെയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജ്ഞാനേഷ് കുമാറിന് CJP അന്ത്യശാസനം. നാളേക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അഭിജിത്ത് ദീപ്കെ. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. ഗാന്ധിജയന്തി ദിനത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും കുറിപ്പിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടി റദ്ദാക്കി. യുവാക്കളും BLOമാരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു റദ്ദാക്കിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ഇഡിയിൽ നിന്ന് മൊഴിപ്പകർപ്പുകൾ വാങ്ങാൻ SIT. ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി SIT രേഖപ്പെടുത്തും. CPMനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി ED VD കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്നാണ് SIT വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 വർഷം പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് EP ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് EP ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപം ഉണ്ടാകുന്നുവെന്നും EP ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJPയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. CMRL മുൻ MD ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള BJP നേതാവ് താനല്ലെന്ന V മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ MLA. കേരളത്തിലെ BJPയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശുകൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ BJPയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും MLA മാർക്കും MPമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലും മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയത്. സർക്കാർ പദവി ദുരുപയോഗം ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനത്തിന് പകരം സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനു പിന്നാലെ കാർ മന്ത്രി തിരിച്ചേൽപ്പിച്ചിരുന്നു. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗം. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഗുരുവായൂർ സ്വദേശിയാണ് നിവേദിത. കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് അവർ പ്രതികരിച്ചു. മഹിളാ മോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് നിവേദിത. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി K.മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K.ജയകുമാറും പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ SIT അന്തിമ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ടെന്നാണ് വിവരം. അടുത്ത മാസം 7 കേസ് ഹൈക്കോടതി പരിഗണിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ചെലവാക്കിയത് 105 കോടി രൂപയെന്ന കണക്ക്. BJP 82 കോടി രൂപയും CPM 23 കോടി രൂപയും ചെലവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച കണക്കാണ് പുറത്തുവന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി പോലീസ്. തിങ്കളാഴ്ച കളമശ്ശേരി സ്റ്റേഷനിൽ ഹാജരാകണം. കേസിൽ 1 പ്രതിയാണ് ആന്റോ അഗസ്റ്റിൻ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും SIT. സർക്കാരിന് SIT ശുപാർശ നൽകും. അഴിമതി കുറ്റം ചുമത്തി നിലവിലെ FIR പുതുക്കാനാണ് തീരുമാനം. അഴിമതി കേസിൽ ആന്റോയും ഉദ്യോഗസ്ഥരും പ്രതികളാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ. ED, RBI, കസ്റ്റംസ് അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നുണ്ട്. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതെ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. കുറ്റപത്രത്തിൽ വ്യക്തതയില്ലെന്നും ആവശ്യത്തിന് രേഖകൾ ഇല്ലെന്നും വിമർശിച്ചുകൊണ്ടാണ് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതിരുന്നത്. പ്രതികളെ സഹായിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയത് ദുർബലമായ കുറ്റപത്രമെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. എന്നാൽ പുതുക്കിയ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കുറ്റപത്രം കോടതി മടക്കിയ സംഭവത്തിൽ CCF മന്ത്രി ഷിബു ബേബി ജോൺ വിശദീകരണം തേടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. AI സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും AI മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അതിവേഗം പുരോഗമിക്കുന്ന AI സാങ്കേതികവിദ്യയ്ക്കുമേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന വാദത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഷീയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ സൂപ്പർ ഇന്റലിജൻസ് ചർച്ചയിലെ പ്രധാന വിഷയമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും അത് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. AI വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കുമെന്ന മുന്നറിയിപ്പുകളെയും അത്തരം ആശങ്കകൾ തട്ടിപ്പാണെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സൈന്യത്തെ തകർക്കാനായതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു. UN പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിലും ഗസയിലുമടക്കം നടത്തുന്ന സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ന്യായീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പ്രതിരോധിച്ചും എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയും നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും നെതന്യാഹു തിരിഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാനായി വന്നയുടൻ ഡസൻ കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ വേദിയിൽ നിന്ന് പുറത്തുപോയി. ഇതോടെ അനുകൂലിക്കുന്നവർ മുദ്രാവാക്യം മുഴക്കി. ഹാളിൽ നിന്ന് പുറത്തുപോയി പ്രതിഷേധിച്ചവരെ ഭീരുക്കളെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചു. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാനായി കൊണ്ടുവന്ന പ്രമേയം യുഎസ് സെനറ്റിൽ ഒറ്റ വോട്ടിന് പരാജയപ്പെട്ടു. ഇതോടെ യുദ്ധം തുടരുമെന്നുറപ്പായി. ആണവ ബോംബ് നിർമ്മാണം ഇറാന്റെ ലക്ഷ്യമല്ലെന്നും വെടിനിർത്തലിനും ചർച്ചയ്ക്കും തയ്യാറാണെന്നും ഫോക്സ് ന്യൂസ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ആണവ പദ്ധതിക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിന് 60% വിട്ടുകൊടുക്കാൻ ഇറാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ പെസഷ്കിയാൻ യുദ്ധം തുടരണോ എന്ന് യുഎസിന് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൌദിക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 10 മീറ്റർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. കമൽജിത്ത് സുരുജി സഖ്യമാണ് സ്വർണമണിഞ്ഞത്. ഷൂട്ടിംഗിൽ 50 മീറ്റർ പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളിമെഡലും നേടി. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ, രുദ്രാംഷ് പാട്ടീൽ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളിമെഡൽ നേടിയത്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1:11.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: Current temperature in Dubai, 36 degrees Celsius, humidity 60%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: मॉर्निंग विद नित्या।
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ എല്ലാ ആൾക്കാരും ഈ ദിവസവും കടകളിലൊക്കെ പോയിട്ട് പാക്കേജ് ഫുഡൊക്കെ വാങ്ങുന്ന ആൾക്കാരല്ലേ. ഇപ്പം അത് വാങ്ങരുത് എന്ന് പറഞ്ഞാലും പലപ്പോഴും ചില സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പലരും വാങ്ങാറുണ്ട്. കുട്ടികൾ കൊടുക്കരുത് എന്ന് പറഞ്ഞാലും കൊടുക്കാറുണ്ട്. എന്തായാലും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്, ഈ കുട്ടികൾക്കുള്ള സ്നാക്സ് ആവട്ടെ, വീട്ടിലേക്ക് വേണ്ട മറ്റ് ഗ്രോസറീസ് ഐറ്റംസ് ആവട്ടെ, പാക്കറ്റുകളിൽ വാങ്ങുന്ന ഒരു രീതി ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ ഡെയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ദിവസേനയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നാൽ അങ്ങനെ ഒരു പാക്കേജ് ഫുഡ് വാങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ എന്താ ചെയ്യാറുള്ളത്, ഈ പാക്കറ്റിൻ്റെ പിറകിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന എക്സ്പയറി ഡേറ്റ്, ബെസ്റ്റ് ബിഫോർ ഡേറ്റ് മാത്രം വേഗത്തിലൊന്ന് കണ്ണുപിടിക്കുക അല്ലേ. അത് വാലിഡ് ആണെങ്കിൽ ഉടനെ തന്നെ അത് കാർട്ടിലേക്ക് ഇടുകയും ചെയ്യും. അതുതന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പാക്കറ്റ് ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു എക്സ്പയറി ഡേറ്റ് മാത്രം നോക്കിയാൽ മതിയോ? അങ്ങനെ മാത്രം പോരാന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന മറ്റ് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ നിർബന്ധമായും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ വാല്യൂ, അതല്ലെങ്കിൽ ന്യൂട്രീഷൻ ഫാക്ട്സ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ആ പാക്കറ്റ് ഭക്ഷണത്തിൽ എത്രത്തോളം കാലറീസ്, ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ ഷുഗർ, ഇതൊക്കെ ഇതും പോരാതെ സോഡിയം അല്ലെങ്കിൽ സോൾട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ പോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരോ അതല്ലെങ്കിൽ സ്വന്തം വെയിറ്റ് കൃത്യമായി കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ ഈ ഒരു ചേരുവകളുടെ അളവ് മനസ്സിലാക്കി മാത്രം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റാണ്. അതായത് ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ ചേരുവകളാണ് പ്രധാനമായും ചേർത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ എപ്പോഴും ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ചേരുവയായിരിക്കും ആ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന ഭക്ഷണത്തിൽ പോഷക ഗുണമുള്ള നല്ല ചേരുവകളാണോ കൂടുതലുള്ളത്, അതോ എന്തെങ്കിലും ഉപദ്രവകാരികളായിട്ടുള്ള കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ കൃത്രിമ കളേഴ്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. ഇനി തേർഡ് വൺ, നിങ്ങളുടെയോ നിങ്ങളുടെ കുട്ടികളുടെയോ ഒക്കെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അലർജൻ ആ ഒരു ഇൻഫർമേഷനാണ്. ചില ആളുകൾക്ക് ചില പ്രത്യേക ഭക്ഷണങ്ങളോട്, ഫോർ എക്സാമ്പിൾ ഈ പാലുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ, പിന്നെ നട്ട്സ്, ഗ്ലൂട്ടൻസ്, സോയ അല്ലെങ്കിൽ എഗ്ഗുകൾ അല്ലേ സോറി എഗ്സ്, ഇതിലൊക്കെ ഇതിനോടൊക്കെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള അലർജി ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പാക്കറ്റിൽ ഇത്തരം അലർജൻസ് അടങ്ങിയിട്ടുണ്ടോ എന്ന് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വാർണിംഗ് ലേബൽ നോക്കി കൃത്യമായി ഉറപ്പുവരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ശ്രദ്ധിക്കാതെ പോയാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അപ്പം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുള്ള ഒന്നാണ് ഈ സെർവിങ് സൈസ് എന്ന് പറയുന്നത്. ഒരു പാക്കറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ കാണുന്ന എന്താ പറയുക ന്യൂട്രീഷണൽ വാല്യൂ ചിലപ്പോൾ ആ പാക്കറ്റ് മുഴുവൻ ഉള്ളതായിരിക്കില്ല, മറിച്ചൊരു സിംഗിൾ സെർവിങ്ങിന് വേണ്ടി മാത്രം ഉള്ളതായിരിക്കും. അപ്പം നമ്മൾ ആ പാക്കറ്റ് മുഴുവൻ ഒറ്റയിരുപ്പിൽ കഴിച്ചു തീർക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാലറീസ് എത്രയാണെന്ന് കൃത്യമായിട്ട് കണക്ക് കൂട്ടാൻ ഈ ഒരു സെർവിങ് സൈസ് ശ്രദ്ധിക്കുന്നത് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇനി അഞ്ചാമത്തെയും ഏറ്റവും അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാക്കേജ് ഇൻറ്റഗ്രിറ്റിയാണ്. അതായത് ആ പാക്കറ്റിൻ്റെ ഭൗതികമായ അവസ്ഥ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വാങ്ങുന്ന ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സുഷിരങ്ങൾ, ചെറിയ ഹോൾസ് ഒക്കെ വീണിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, അതോ അല്ലെങ്കിൽ ലീക്ക് അല്ലെങ്കിൽ സീല് പൊട്ടിയ അവസ്ഥ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കാറ്റ് പുറത്തു പോയതോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വീർത്ത് വന്നതായിട്ടുള്ള പാക്കറ്റുകൾ ഒരിക്കലും വാങ്ങരുത് എന്നുള്ളതാണ്. കാരണം വായു അകത്ത് കടന്നാൽ ഈ ഭക്ഷണത്തിൽ വളരെ വേഗത്തിൽ ബാക്ടീരിയ വളരാനും അത് ഗുരുതരമായ ഫുഡ് പോയിസണിങ്ങിന് കാരണമാകാനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഇനി കടകളിൽ പോയിട്ട് പാക്കേജ് ഫുഡ് വാങ്ങുമ്പോൾ വെറും ഒരു എക്സ്പയറി ഡേറ്റ് നോക്കി നിർത്തിക്കളയരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് മനസ്സിൽ വെച്ച് മാത്രം നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ആയിട്ട് സാധനങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങളാണ് നമ്മളെപ്പോഴും ഹാപ്പിയോടുകൂടി നിലനിർത്തുന്നത് അല്ലേ. ഇനി ഇതുപോലുള്ള വിശേഷങ്ങളെല്ലാം ഉണ്ട്. അടുത്ത ട്രെൻഡിങ് സോങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. അപ്പോൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുക മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM.
0: Trending song of the hour.
2: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
3: புதுமையுடைய நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന്
5: ലിസണേഴ്സ്,
4: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
9: September 26th
10: പരിപാടി.
11: Please make some noise for
10: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
12: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
10: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
12: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26th ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
10: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് platinumlist.a. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

0: Mid Morning with Nitya.
1: Yes, welcome back. അപ്പൊ നമ്മൾ നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി പറയാനുള്ള ഒരു വിശേഷം നടന്നത്, ഇന്ന് രാവിലെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ഒരു റൈറ്റപ്പ് അല്ലെങ്കിൽ ഒരു ട്രാവൽ ഡയറി അത് വായിച്ചിരുന്നു. നല്ല രസമായിട്ട് തോന്നി. അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് ട്രാവൽ അപ്ഡേറ്റ്സ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി. ശരമരയിൽ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതവും സന്തോഷവും ഒക്കെ ആയിട്ടാണ് തോന്നിയത്. കാരണം അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് കരുതുമ്പോൾ തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം നമ്മൾ പ്രവാസികളായിട്ടുള്ള മലയാളികൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ നാടിനെയും ആ ഒരു സംസ്കാരത്തെയൊക്കെ നെഞ്ചിലേറ്റുന്നവരാണ് അല്ലേ. അപ്പോൾ പക്ഷെ ഇവിടെ ഒരു ജപ്പാനിലുള്ള വ്യക്തി, ഒരു ജപ്പാൻകാരൻ നമ്മുടെ കേരളത്തോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രേമം തോന്നി. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഒരു അസൽ കേരളത്തിൻ്റെതായ അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെടുന്ന തറവാടുകളില്ല, ഇപ്പോൾ ആ തറവാടുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഈ വടക്കൻ ജില്ലകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്, തെക്കൻ ജില്ലകളിലൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കേരളത്തോട് പ്രേമം തോന്നിയിട്ട് അവരുടെ നാട്ടിലെ ഒരു അസൽ കേരളത്തിൻ്റെ എന്താ പറയുക ഹൃദയം തുടിക്കുന്ന തറവാടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും. പക്ഷെ സംഭവം വളരെ വളരെ സത്യമാണ്. അങ്ങ് ജപ്പാനിൽ ടോക്കിയോയിൽ നിന്ന് കുറച്ച് മാറി ചിബ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ബ്യൂട്ടിഫുൾ കേരളത്തിൻ്റെതായ എല്ലാ ഭംഗിയുള്ള തറവാട് സ്ഥിതി ചെയ്യുന്നത്. സതോഷി എന്നാണ് കേട്ടോ ഈ വീടിൻ്റെ, ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഉടമസ്ഥൻ്റെ പേര്. അദ്ദേഹം വെറൊരു വീട് ഉണ്ടാക്കിയായിരുന്നില്ല, നമ്മുടെ ടോക്കിയോയിൽ നിന്ന് കുറച്ച് മാറി ചിബ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ബ്യൂട്ടിഫുൾ കേരളത്തിൻ്റെതായ എല്ലാ ഭംഗിയുള്ള തറവാട് സ്ഥിതി ചെയ്യുന്നത്. സതോഷി എന്നാണ് കേട്ടോ ഈ വീടിൻ്റെ, ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ള

0: അറവാടുകളോടും ഒക്കെ അദ്ദേഹത്തിനൊരു ഇൻട്രസ്റ്റ് തോന്നിയത്, അദ്ദേഹത്തിനൊരു കടുത്ത പ്രണയം തോന്നിയത്, ഇൻട്രസ്റ്റ് എന്ന് മാത്രം പറഞ്ഞ പോരാ. അങ്ങനെ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ ജപ്പാനിലെ തണുപ്പും അന്തരീക്ഷവും പ്രതികൂലമായിട്ടും അവിടെ ഒരു കേരള മോഡൽ തറവാട് തന്നെ അദ്ദേഹം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? വെറുതെ ഒരു ഡിസൈൻ നോക്കി ഉണ്ടാക്കിയതല്ല, കേരളത്തിൽ നിന്ന് തടിപ്പണികളിലും വാസ്തുവിദ്യയിലും വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളെ നേരിട്ട് ജപ്പാനിലേക്ക് എത്തിച്ചാണ് ആള് ഇതിന്റെ പണി അല്ലെങ്കിൽ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയത്. ഇപ്പം നമ്മുടെ ചാരുപടി, നാടൻ ഈ ഓടുമേഞ്ഞ മേൽക്കൂരകളൊക്കെ ഇല്ലേ, വലിയ തറവാട് മുറ്റം, പിന്നെ നമ്മുടെ പൂമുഖം, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തടിത്തൂണുകൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള അളവിൽ തന്നെയാണ് ഈ ഒരു ജപ്പാനിലെ തറവാട്ടിലും പടുതുയർത്തിയത്. അപ്പം ജപ്പാനിലെ കാര്യം എന്ന് വെച്ചാൽ വലിയ കഠിനമായിട്ടുള്ള തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഇത് മാത്രമല്ല, ഏറ്റവും എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാൻ പേടിയുള്ള കാര്യം എർത്ക്വേക്കാണ്. അപ്പോൾ എർത്ക്വേക്കും അതുപോലെ ഭൂകമ്പങ്ങളെയൊക്കെ, ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ട്രഡീഷണലി കേരള സ്റ്റൈലും ട്രഡീഷണൽ കേരള സ്റ്റൈലും അവരുടെ മോഡേൺ ജാപ്പനീസ് എഞ്ചിനീയറിങ്ങും സമർത്ഥമായിട്ട് സംയോജിപ്പിച്ചാണ് അവർ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് അതുവഴി കടന്നു പോകുന്ന ഏതൊരു മലയാളിയും ഒന്ന് നിന്നു പോകും. കാരണം ജപ്പാനിലെ ആധുനിക കെട്ടിടങ്ങൾക്കിടയിൽ ഈ ഒരു പച്ചപ്പും തറവാടും ഒക്കെ ഇങ്ങനെ തലയുയർത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ നമ്മൾ സ്വന്തം നാട്ടിലെത്തിയതുപോലുള്ളൊരു ഫീലായിരിക്കും തോന്നുക എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ സംസ്കാരവും വാസ്തുവിദ്യയും അതിരുകൾ കടന്ന് മറ്റൊരു രാജ്യത്ത്, അതും ഒരു വിദേശിയുടെ കൈകളാൽ ഇത്രയും ഭംഗിയായി സംരക്ഷിക്കപ്പെടുന്നു എന്നറിയുമ്പോൾ ഏതൊരു മലയാളിക്കും അഭിമാനമൊക്കെ തോന്നിയേക്കാം അല്ലേ. എനിക്ക് തോന്നി, അത് കണ്ടപ്പോൾ അത്ര രസമുണ്ട്. ഇനി നിങ്ങൾക്കും ഇതുപോലെ യാത്രകൾക്കിടയിലോ മറ്റ് രാജ്യങ്ങളിലോ വെച്ച് അവിചാരിതമായി നമ്മുടെ നാടിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ ഇതുപോലെ മനോഹരമായ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. നമുക്കടുത്ത തമിഴ് ഹിറ്റിലേക്ക് പോകേണ്ട സമയമാണ്. എൻജോയ് ദി സോങ്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling. Traffic update.
1: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ സമയം 1:39 ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യൂട്ട് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ടൈമാണ്. നല്ല ട്രാഫിക്, അത്യാവശ്യം നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ സിറ്റീസിൻ്റെ പ്രധാന റോഡുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ പ്രധാനമായിട്ട് D94 ജുമേറ സ്ട്രീറ്റ്, അതുപോലെ ജുമേറ സെക്കൻഡിലൊക്കെ നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അൽസത്വയിലെ 31A സ്ട്രീറ്റിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. അൽസൂഖ് സ്ട്രീറ്റ്, അൽവാസലിലെ 17C സ്ട്രീറ്റ്, സബീൽ സെക്കൻഡ് ഇവിടങ്ങളിലും ഹെവി ട്രാഫിക്കാണ്. ട്രേഡ് സെന്റർ ഫസ്റ്റ്, സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റ് ഇവിടങ്ങളിലും ഭാഗങ്ങളിലൊക്കെ, ഈ ഭാഗങ്ങളിലൊക്കെ വാഹനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇതുകൂടാതെ മാരിടൈം സിറ്റി, അൽമൻകൂൾ, കരാമ പോർട്ട് സൈഡിലെ 34 സ്ട്രീറ്റ് ഇവിടങ്ങളിലൊക്കെ ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ച് കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്.
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്.
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
6: പുതുമഴയിലോരത്ത്.
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alucas, world's favorite jeweler.
1: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: Emirates Malayali Nurses Family Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: September 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
12: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർട്ടിക്ക് സംഘടനാ ദൗർബല്യമെന്ന് ഇ പി ജയരാജൻ. മന്ത്രിമാർക്കും MPമാർക്കും MLAമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ഇഡിയിൽ നിന്ന് മൊഴിപ്പകർപ്പുകൾ വാങ്ങാൻ SIT. ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി SIT രേഖപ്പെടുത്തും. CPMനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി ED VD കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്നാണ് SIT വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 വർഷം പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് ഇ.പി. ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ഇ.പി. ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപമുണ്ടാകുന്നുവെന്നും ഇ.പി. ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJPയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. CMRL മുൻ MD ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള BJP നേതാവ് താനല്ലെന്ന V മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ MLA. കേരളത്തിലെ BJPയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ BJPയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും MLAമാർക്കും MPമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്തമാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലും മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയത്. സർക്കാർ പദവി ദുരുപയോഗം ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനത്തിന് പകരം സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനു പിന്നാലെ കാർ മന്ത്രി തിരിച്ചേൽപ്പിച്ചിരുന്നു. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും പറഞ്ഞു. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതെ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. കുറ്റപത്രത്തിൽ വ്യക്തതയില്ലെന്നും ആവശ്യത്തിന് രേഖകൾ ഇല്ലെന്നും വിമർശിച്ചുകൊണ്ടാണ് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതിരുന്നത്. പ്രതികളെ സഹായിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയത് ദുർബലമായ കുറ്റപത്രമെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. എന്നാൽ പുതുക്കിയ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കുറ്റപത്രം കോടതി മടക്കിയ സംഭവത്തിൽ CCFനോട് മന്ത്രി ഷിബു ബേബി ജോൺ വിശദീകരണം തേടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ഗ്യാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാനാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചയ്ക്കകം നോട്ടീസ് നൽകും. SIR പ്രക്രിയ നിർത്തിവെയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഗ്യാനേഷ് കുമാറിന് CJPയുടെ അന്ത്യശാസനം. നാളേക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അഭിജിത്ത് ദീപ്കെ. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. ഗാന്ധിജയന്തി ദിനത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും കുറിപ്പിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി ഗ്യാനേഷ് കുമാർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടി റദ്ദാക്കി. യുവാക്കളും BLOമാരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു റദ്ദാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. AI സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും AI മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശ

0: മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശ
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
3: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിലിപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 41%.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: You are listening

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

എന്നുള്ള പാട്ട്. ആരോ ആരോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഷീബയാണേ, ഷീബയാണ്, ഞാനാണ് ഇവിടെ ഉള്ളത്. ശ്രീ ശ്രീ എന്ന നമ്മുടെ ഡിക്യുവിന്റെ ഏറ്റവും പുതിയ സിനിമയിലെ പാട്ടാണ്. സിനിമ വന്നിട്ടില്ല, വരും, ഉടനെ വരും കേട്ടോ. അപ്പോൾ ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.0.

2FM-ൽ മലയാളിടാ നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബ. ഇനി നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയമാണ്. വരിക വരിക, എല്ലാവരും വരിക, വേഗം വേഗം. ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആശംസകളായിട്ടൊക്കെ അറിയിക്കാനായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമ്മൾ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്. ആകാശംലോ ഒക്കെ താര എന്ന ചിത്രത്തിലെ, അതും DQ-ന്റെ സിനിമയാണ്, ആ ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுடன் நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions.
1: September 26 എന്താ പരിപാടി?
4: September 26 പരിപാടി.
8: Please make some noise for it.
4: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
6: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
6: സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM and 89.4 തമിഴ് FM.

മലയാളിടാ ബ്രോട്ട് യു ബൈ ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: കേതു എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് സന്ദേശങ്ങളിലേക്ക് പോട്ടെ. ഹലോ, എൻ്റെ പേര് ശ്യാം, എൻ്റെ വൈഫ് അഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്യാമിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഹായ് ശ്യാം, മെസ്സേജ് കണ്ടു, താങ്കളുടെ വൈഫ് അഞ്ജനയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്ത പാട്ടല്ല കേട്ടോ, അടുത്ത പാട്ടും ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അടുത്ത് നമുക്ക് തമിഴ് പാട്ടിൻ്റെ സമയമാണ്, ജയിലർ 2 പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും ഇനി വരുന്ന പാട്ടുകളെല്ലാം അഞ്ജനയ്ക്കൂടെ വേണ്ടിയിട്ട് ശ്യാമിൻ്റെ വകയായിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. സലാം, എന്നെ ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഹലോ സലാം. പിന്നെ റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സന്തോഷ് കുമാർ പച്ചാട്ടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, അബ്ദുൾ കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ അതെ, കയറി പോകുന്നേരം അവിടെ ഒന്നും നിൽക്കണ്ട കേട്ടോ. മെഹബൂബ ഹലോ പറഞ്ഞിട്ടുണ്ട്, സീമ ഷാജിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ, ഹാപ്പി വീക്കെൻഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സീമ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖമാണ് സീമ, അവിടെ സുഖമായിട്ട് സീമയും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ശ്രീരാജ് കല്യാണി പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണി പാട്ട് പ്ലേ ചെയ്യാം. കല്യാണി പാട്ട് ഏതാണ് വേണ്ടത്? ഹിന്ദി കൂടെ ഉള്ളത് വേണോ, നമ്മുടെ ശ്രേയ കൂടെ പാടിയിട്ടുള്ളത് വേണോ, അതോ വെറും കല്യാണി പാട്ട് മതിയോ, ഏതാണെന്ന് പറയണം കേട്ടോ. പിന്നെ റിജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, വിപിൻ പി കെ സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. വിപിൻ പി കെ സുഖമാണ്, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു, അവിടെയും സുഖം എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഷനോജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് ഷനോജ്, എൻ്റെ അടുത്ത് സുഖമാണ് സുഖമാണ് ഷനോജ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഷൈജുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഷൈജു അതേ തന്നെ ചോദിച്ചിട്ടുണ്ട് സുഖമല്ലേ എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ആശംസകളൊക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്.
1: Yatrakarude shradhakku 922 Madras Mail purappedunu
2: 922 Madras Mail Tamil hit of the heart.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
4: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റിൽ നോട്ടീസ് നൽകും. SIR നിർത്തിവെക്കണമെന്ന കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന പ്രതിപക്ഷ വാദം ശരിയും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM. എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
4: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡോൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
4: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
2: ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
4: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
2: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
7: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: മലയാളിട ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0504224591.

ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ഒരു പാട്ട് തന്നെയാണ് ഇത്. സൈന്യം എന്ന ചിത്രത്തിലെ ബാഗി ജീൻസും പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ന് മെസ്സേജ് അയച്ചത് മനുവാണ്. ഹായ് മനു, മനുവിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ശ്രീരാജിന്റെ പാട്ടാണ്. ശ്രീരാജ് ഇങ്ങനെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ പാട്ട് പ്ലേ ചെയ്തോട്ടെ. കല്യാണി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതും നമ്മുടെ ശ്രേയാ ഘോഷലും കൂടെ പാടിയിട്ടുള്ള ഒരു വേർഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടിട്ട് വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ നോട്ടീസ് നൽകും. SIR നിർത്തിവെക്കണമെന്ന കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന പ്രതിപക്ഷവാദം ശരിയും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. Joy Alukas presents Home 92.2 FM first anniversary birthday bash.
0: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya car rentals and Volcano LED solutions.
5: You are listening to Home 92.2 FM. Home is a feeling.
6: Malayalita.
1: മലയാളിട ബ്രോട്ട് ടു യു ബൈ
2: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0 5 4 2 4 5 9 0 1.

ഇത് ഹോം എടാ നമ്മുടെ വീടെടാ ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ നിതിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണേഷ്, ഇത് നമ്മുടെ വീടാണല്ലോ, അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും വരാമല്ലോ, അതാണ് അതുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആഹാ, നമ്മുടെ വീടാണെന്ന് കരുതി ഇങ്ങനെ ലേറ്റായി വരാമെന്ന് വിചാരിച്ചോ? എന്തായാലും വഴക്ക് പറഞ്ഞിട്ടേ വീട്ടിൽ കയറ്റുള്ളൂ. ലേറ്റായിട്ട് വന്നാൽ വീട്ടിലെന്താ ചെയ്യുക? എവിടെ പോയിരുന്നടാ ഇത്രയും നേരം? എവിടെ പോയിരുന്നടാ? വേണമെങ്കിൽ അച്ഛനും അമ്മയും ചെവിക്ക് നല്ല കിഴുക്കും തരും അല്ലേ. അതൊക്കെ കൊണ്ടുകൊണ്ട് വേണമെങ്കിൽ വീട്ടിനകത്തോട്ട് കയറാൻ ലേറ്റായിട്ട് വരുമ്പോൾ കേട്ടോ. പിന്നെ സുധിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. ബിച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ബിനീഷ് അടിമാലിയുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷൈജുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു നല്ല പാട്ട് എനിക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഡാനിയലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഡാനിയൽ ഇനി വരുന്ന പാട്ടുകളെല്ലാം തന്നെ താങ്കൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാർട്ടിക്ക് സംഘടനാ ദൗർബല്യമെന്ന് ഇ പി ജയരാജൻ. മന്ത്രിമാർക്കും എംപിമാർക്കും എംഎൽഎമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ഇഡിയിൽ നിന്ന് മൊഴിപ്പകർപ്പുകൾ വാങ്ങാൻ SIT. ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി SIT രേഖപ്പെടുത്തും. CPMനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി ED VD കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്നാണ് SIT വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 വർഷം പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് ഇ.പി. ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ഇ.പി. ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപം ഉണ്ടാകുന്നുവെന്നും ഇ.പി. ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJPയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. CMRL മുൻ MD ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള BJP നേതാവ് താനല്ലെന്ന വി മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ MLA. കേരളത്തിലെ BJPയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ BJPയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും MLAമാർക്കും MPമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലും മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയത്. സർക്കാർ പദവി ദുരുപയോഗം ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനത്തിന് പകരം സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനു പിന്നാലെ കാർ മന്ത്രി തിരിച്ചേൽപ്പിച്ചിരുന്നു. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാറും പറഞ്ഞു. മുട്ടിൽ മരമുറിക്കേസിൽ വനംവകുപ്പിന്റെ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതെ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. കുറ്റപത്രത്തിൽ വ്യക്തതയില്ലെന്നും ആവശ്യത്തിന് രേഖകൾ ഇല്ലെന്നും വിമർശിച്ചുകൊണ്ടാണ് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതിരുന്നത്. പ്രതികളെ സഹായിക്കാൻ വനംവകുപ്പ് തയ്യാറാക്കിയത് ദുർബലമായ കുറ്റപത്രമെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. എന്നാൽ പുതുക്കിയ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കുറ്റപത്രം കോടതി മടക്കിയ സംഭവത്തിൽ സിസിഎഫിനോട് മന്ത്രി ഷിബു ബേബി ജോൺ വിശദീകരണം തേടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാനാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചയ്ക്കകം നോട്ടീസ് നൽകും. എസ്ഐആർ പ്രക്രിയ നിർത്തിവെയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജ്ഞാനേഷ് കുമാറിന് സിജെപിയുടെ അന്ത്യശാസനം. നാളേക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അഭിജിത് ദീപ്കെ. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. ഗാന്ധിജയന്തി ദിനത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും കുറിപ്പിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടി റദ്ദാക്കി. യുവാക്കളും ബിഎൽഒമാരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു റദ്ദാക്കിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. എഐ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും എഐ മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൌദിക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 10 മീറ്റർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. കമൽജിത്ത് സുരുജി സഖ്യമാണ് സ്വർണമണിഞ്ഞത്. ഷൂട്ടിംഗിൽ 50 മീറ്റർ പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളിമെഡലും നേടി. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ, രുദ്രാംഷ് പാട്ടീൽ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളിമെഡൽ നേടിയത്.
4: Was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. Ippol samayam 3 mani kaiyna 9 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 41%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൌ 0542245901.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுட நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്തെ
4: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Al Maraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി?
4: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ നോട്ടീസ് നൽകും. SIR നിർത്തിവെക്കണമെന്ന കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന പ്രതിപക്ഷ വാദം ശരിയും.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: മലയാളിടാ ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92.2 മദ്രാസ് മെയിൽ തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ് കഴിഞ്ഞ 160 ദിവസങ്ങൾ

0: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
2: വാക്കുകൾക്ക് അതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
4: Joy Alukas, world's favorite jeweler.
3: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
5: Emirates Malayali Nurses Family Boatim Orimichonam Season 2.
0: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ടൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
0: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
5: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
0: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
5: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
6: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: മലയാളിട ബ്രോട്ട് ടു യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് വണ്ണിൽ കോൾ നൗ 0542245901.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻ വൈബ്സ്.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിൽ നോട്ടീസ് നൽകും. SIR നിർത്തിവെക്കണമെന്ന കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്ന പ്രതിപക്ഷവാദം ശരിയും.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: മലയാളിട
3: ബ്രോട്ട് യു ബൈ
1: ജോഷി വൈദ്യർ ആയുർവേദിക് മെഡിക്കൽ സെന്റർ. പാരമ്പര്യത്തിന്റെ അറിവുകൾ, നാളെയുടെ ആരോഗ്യം. ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1. കോൾ നൌ 0542245901.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാർട്ടിക്ക് സംഘടനാ ദൗർബല്യമെന്ന ഇ പി ജയരാജൻ. മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ഇഡിയിൽ നിന്ന് മൊഴിപ്പകർപ്പുകൾ വാങ്ങാൻ SIT. ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി SIT രേഖപ്പെടുത്തും. CPMനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി, ED, VD കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്നാണ് SIT വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 വർഷം പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് ഇ.പി. ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ഇ.പി. ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപം ഉണ്ടാകുന്നുവെന്നും ഇ.പി. ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJPയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. CMRL മുൻ MD ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള BJP നേതാവ് താനല്ലെന്ന വി മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ MLA. കേരളത്തിലെ BJPയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശുകൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ BJPയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും MLAമാർക്കും MPമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലും മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയത്. സർക്കാർ പദവി ദുരുപയോഗം ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനത്തിന് പകരം സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനു പിന്നാലെ കാർ മന്ത്രി തിരിച്ചേൽപ്പിച്ചിരുന്നു. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJകുമാറും പറഞ്ഞു. മുട്ടിൽ മരമുറിക്കേസിൽ വനംവകുപ്പിന്റെ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതെ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. കുറ്റപത്രത്തിൽ വ്യക്തതയില്ലെന്നും ആവശ്യത്തിന് രേഖകൾ ഇല്ലെന്നും വിമർശിച്ചുകൊണ്ടാണ് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതിരുന്നത്. പ്രതികളെ സഹായിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയത് ദുർബലമായ കുറ്റപത്രമെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. എന്നാൽ പുതുക്കിയ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കുറ്റപത്രം കോടതി മടക്കിയ സംഭവത്തിൽ CCFനോട് മന്ത്രി ഷിബു ബേബി ജോൺ വിശദീകരണം തേടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാനാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചയ്ക്കകം നോട്ടീസ് നൽകും. SIR പ്രക്രിയ നിർത്തിവെയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജ്ഞാനേഷ് കുമാറിന് CJPയുടെ അന്ത്യശാസനം. നാളേക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അഭിജിത് ദീപ്കെ. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. ഗാന്ധിജയന്തി ദിനത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും കുറിപ്പിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടി റദ്ദാക്കി. യുവാക്കളും BLOമാരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു റദ്ദാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. AI സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും AI മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
1: FM News was brought to you by Danya Group of Companies since 1982. You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: മാനവരോർക്കേണം ജീവിതയാത്രകളെ സൽക്രിയമാക്കേണം അന്ത്യദിനം വരെ.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
1: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
2: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അപ്പി ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
2: You're tuned into Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: tuned into Home 92.2 FM. Home is a feeling.
1: നവരാത്രിയുടെ പുണ്യവും സാംസ്കാരിക തനിമയും ആഘോഷത്തിന്റെ നിറപ്പകിട്ടുമായി ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം. ദുബായ് ദർബാർ മീഡിയ ആൻഡ് റിലീഷ് ദരസ ജോയിന്റ്ലി പ്രസന്റ്സ് നവോമി 2026 എ ഗ്രാൻഡ് നവരാത്രി കൾച്ചറൽ ഫെസ്റ്റിവൽ. മലയാളക്കരയുടെ ജനപ്രിയ വനിതാ ഭജൻ ടീമായ ഭൈരവി ഭജൻസ് എത്തുന്നു. ഒക്ടോബർ 4 വൈകുന്നേരം 6 മുതൽ ദുബായ് സബീൽ ലേഡീസ് ക്ലബ്ബിൽ നവോമിത് 2026.
2: ടിക്കറ്റ്സ് അവൈലബിൾ ഓൺ ടിക്കറ്റ്സ് ഫൈവ് ഡോട്ട് നെറ്റ്.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. എവിടെയാണ് എല്ലാവരും പോയിരിക്കുന്നത്? ചർച്ചയ്ക്ക് സമയമായില്ലേ? കുറച്ചുനേരം ടെലിഫോൺ ലൈനിൽ കേൾവിക്കുറവുണ്ടായിരുന്നു അല്ലേ? അതൊന്ന് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ മറ്റുമൊക്കെ ആയിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ വലിയ പ്രതിഷേധമായിരുന്നു. അത് ഇനി വരും ദിവസങ്ങളിലും ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. പ്രതിപക്ഷം ഗ്യാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ നോട്ടീസ് നൽകുകയാണ്. SIR നിർത്തിവെക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ വാദം ശരിയോ എന്ന വിഷയത്തിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ആരാണിത് വിളിക്കുന്നത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. വീക്കെൻഡ് ആണ്, ആരാണ്? സുഖമായിരിക്കുന്നു സജി, പറയൂ. വലിയ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാനേഷ് കുമാറിന്റെ വിവാദ യാത്ര, മഹാരാഷ്ട്ര ബീഹാർ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറിയെ കുറിച്ച് വരുന്നു, അങ്ങനെ കൊറേ കാര്യങ്ങള്.
2: അതെ, ഈ SIR നടപ്പിലാക്കിയിട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളില് എന്താ പറയാ, നോക്കൂ, കേരളത്തില് SIR നടപ്പിലാക്കിയ ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്,

0: കോൺഗ്രസിന് വലിയ വിജയമാണ്.
1: നല്ല വിജയം. അത് ഈവൻ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മാത്യു പോൾ നടൻ പോലും ആ എസ്ഐആറിനെ വളരെ നല്ല രീതിയിലാണ് അപ്ലോഡ് ചെയ്ത് സംസാരിച്ചത്. അതുപോലെ തന്നെ മറ്റുള്ള ഏത് ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പോ ഇവിടെ ഈ രാഹുൽ ഗാന്ധിയും മറ്റേ ബിജെപിയുടെ നേതാവും പറഞ്ഞത് ആക്ച്വലി ബാക്ക് ഫയർ ആയി വന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് എസ്ഐആറിലൂടെ അട്ടിമറിച്ചു, അതുകൊണ്ടാണ് അവിടെ ബിജെപി അധികാരത്തിൽ വന്നത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വാസ്തവത്തില് 2024 അക്ടോബർ മാസം നവംബർ മാസമാണ് അവിടെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഗ്യാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആകുന്നത് February 19. അതുപോലെ അതേ സെയിം മിസ്റ്റേക്ക് സി ജെ പി നേതാവ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അതായത് മഹാരാഷ്ട്രയിൽ ഇതുപോലെ വോട്ടർ പട്ടിക എസ്ഐആർ കാരണം അത് അവിടെ
0: അല്ല, ഇത് ഇതെല്ലാം വരുമ്പോഴും എസ്ഐആർ മുതൽ കമ്മീഷനിലെ ഐക്യമില്ലായ്മ വരെ വരുന്നത് ഇവിടെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ വലിയ രീതിയിൽ വിയോജിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. മറ്റാരുമല്ല, പുറത്തുനിന്ന് ആരുമല്ല അല്ലേ വന്നിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മിനി പത്മ, ഞാൻ അതിലേക്ക് വരാം. ഈ ഇലക്ഷൻ കമ്മീഷണർ പ്രത്യേകമായിട്ട് ഒരു വീറ്റോ പവർ ഇല്ല. അവിടെ അവർ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും അതില് 3-0 അല്ലെങ്കിൽ 2-1 വന്നാൽ മാത്രമേ അവരെടുക്കുന്ന തീരുമാനം അപ്രൂവ് ആവുള്ളൂ. ഇപ്പൊ സപ്പോസ് രണ്ട് പേര് എതിർക്കുകയാണെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരു തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഭരണഘടന ഇലക്ഷൻ കമ്മീഷണറുടെ. പക്ഷെ ഇവിടെ ഈ ഇഷ്യൂ പൊന്തിവരാൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസിൽ ഞാനും കണ്ടു, ഒരു ഇന്ത്യൻ എക്സ്പ്രസിൽ ഇതുപോലെ 10 മാസത്തിനിടയിൽ ഏതാണ്ട് 14 വിയോജിപ്പുകൾ ഇലക്ഷൻ കമ്മീഷണർ, അതായത് വിവേക് ജോഷി അല്ലെങ്കിൽ ഈ സുഖ്ബീർ സിംഗ്, അവരാണ് ഈ രണ്ടു പേര് സബോർഡിനേറ്റ് ആയിട്ടുള്ളത്. അവരിങ്ങനെ
0: വിയോജന കുറിപ്പാണ് അറിയിച്ചതെന്നാണ് പറയുന്നത്.
1: അതെ അതെ, അത് ഇന്ത്യൻ എക്സ്പ്രസിൽ. പക്ഷെ ഈ രണ്ട് സ്വാഭാവികമായിട്ട് നോക്കും, ഒരു മീറ്റിംഗ് നടക്കുമ്പോ അല്ലെങ്കിൽ ഒരു സെഷൻ നടക്കുമ്പോ പല പല വിയോജന കുറിപ്പുകളും വരും. അത് റെക്കോർഡിംഗിലായിരിക്കും, അത് അത് മിനിറ്റ്സിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് ഈ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് വെച്ച് അവസാനം ഒരു ഡിസിഷൻ എടുക്കുമ്പോ സ്വാഭാവികമായിട്ടും യുനാനിമസ്ലി മാത്രമേ അത് പാസ്സാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടു പേരുടെ സപ്പോർട്ട് വേണം. ആ മൂന്ന് പാനലില് രണ്ടു പേര് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് ഒരു ഡിസിഷൻ പാസ്സാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉയർന്നു വന്ന ഒരു ഡിക്ലറേഷൻ ഫോമില് 6 വന്ന ഒരു മാറ്റമാണ്. അതായത് 2000 എസ്ഐആറിലെ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് അത് ഇൻക്ലൂഡ് ചെയ്യണം പറഞ്ഞതിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അൾട്ടിമേറ്റ്ലി അവസാനം ഒരു തീരുമാനം എടുക്കുമ്പോ ഇവര് 3 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 അപ്രൂവ് ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം വെച്ചിട്ടാണ് ഇപ്പോ ഈ ഇഷ്യൂസ് എല്ലാം നടക്കുന്നത്. ഈ എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് സബോർഡിനേറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഈ മൂന്നംഗ ഇലക്ഷൻ കമ്മീഷണർമാരാണ്. അപ്പൊ ഈ വിവേക് ജോഷി അല്ലെങ്കിൽ സുഖ്ബീർ ഇവര് വരട്ടെ, പത്രസമ്മേളനം നടത്തട്ടെ, എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അവര് പറയട്ടെ, അപ്പൊ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നോക്ക്, ഇവർക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അവരൊരു മുൻവിധിയോടുകൂടി സംസാരിക്കും. കാരണം നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തുള്ള ഇലക്ഷൻ കമ്മീഷണർമാർ MS ഗിൽ അതുപോലെ TN ശേഷൻ ഇവർക്കൊക്കെ പിന്നീട് എന്താ സംഭവിച്ചു, ഇവരെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു. കോൺഗ്രസ് പാർട്ടി ചേർന്നു എന്ന് മാത്രമല്ല, ഈ MS ഗിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പിന്നീട് കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിയായിട്ട് അധികാരമേറ്റു. അപ്പൊ ഇവർക്കൊരു മുൻവിധിയോട് ഇവർ പറയണം. കാരണം ഇവർക്ക് അങ്ങനെ ചെയ്ത് ശീലമുള്ള കാരണം ഈവൻ TN ശേഷൻ ഗുജറാത്തില് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും കോൺഗ്രസ്. അപ്പൊ ഇവർക്ക് ഒരു ധാരണ എന്താ പറഞ്ഞ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി വരുന്നവരൊക്കെ ഇങ്ങനെ ഒരു ഒരു പാർട്ടിയുടെ പപ്പറ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും യാദർശികമാണ്. അത് നമുക്ക് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഹലോ
0: കേൾക്കുന്നുണ്ട് പറയാനുള്ളത്,
1: നോക്കൂ ഈ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ 2012 മുതൽ 2024 ആ തെരഞ്ഞെടുപ്പുള്ള നോക്കാം. അവിടെ നിന്ന് ഗ്യാനേഷ് കുമാർ ഇല്ല, ഗ്യാനേഷ് കുമാർ 2025 February വരുന്നത്. ഈ 2012 മുതൽ 2024 വരെയുള്ള തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 70 സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്. 70 സംസ്ഥാനങ്ങളല്ല ഞാൻ പറയുന്നത്, 5 റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഏതാണ്ട് 70 വന്നു. ഇതിലെല്ലാം കോൺഗ്രസ് പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. അവിടെയൊന്നും SIR നടപ്പിലാക്കിയിട്ടില്ല, ഗ്യാനേഷ് കുമാർ ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് ഇവിടെ നടന്ന ആ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിരലെണ്ണാവുന്ന സംസ്ഥാനം മാത്രമേ കോൺഗ്രസ് കിട്ടിയിട്ടുള്ളൂ, കേരള, തെലങ്കാന, ഹിമാചൽ പ്രദേശ്. അപ്പൊ ഇത് പിന്നെ കർണാടക. അപ്പൊ ഇതില് SIR ഗ്യാനേഷ് കുമാറിനെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? കാരണം ഈ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു ചെല്ലുണ്ട്, അതായത് ഈ ആശാരിക്ക് പണിയറിയില്ലെങ്കിൽ ആ പണിയായത്തെയും മരത്തെയും കുറ്റം പറയാന്ന് പറയില്ലേ. ആ ഒരു ഒരു ഒരു എന്താ പറയാ ഒരു തിങ്കിങ് ആണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം വേറെയും ചില എന്താ പറയാ
0: വേറെയും ചില വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്, അതൊന്നും പിന്നെ തരമായിട്ട് ഗ്രൗണ്ട് വർക്ക് നടത്താത്ത എന്നാണ് സജി ഉദ്ദേശിക്കുന്നത് അല്ലേ. സജി, താങ്കളുടെ കോള് കട്ടായി പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
1: നമസ്കാരം, ജ്യോതി ആണല്ലോ.
0: ജ്യോതി, ഇന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു BJP സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ സംസാരിക്കുന്നത്. പറയൂ.
1: കുറച്ചായല്ലോ സംസാരിച്ചത്.
0: അത് കുറെ ദിവസമായി കേട്ടിട്ട്. പറയൂ.
1: നിങ്ങളെ കിട്ടുന്നുണ്ടായിരുന്നില്ല.
0: പറയൂ.
1: ഈ ഈ ഒരു ഇപ്പോ SIR-ലൂടെയാണ് BJP അധികാരത്തിൽ വരുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ടല്ലോ. 30 കൊല്ലത്തോളം ബംഗാളിൽ കോൺഗ്രസിന് 0 ആയിരുന്നു. അവിടെ CPM ഭരിക്കണു, അത് കഴിഞ്ഞ് മമത ഭരിക്കണു. ഇത് SIR-ലൂടെ ആയിരുന്നു. ബീഹാറിൽ കോൺഗ്രസിന് എൻട്രി ഇല്ല. അവിടെ SIR ഉണ്ടായിട്ടാണോ? അത് ഇപ്പോഴല്ല, 30 കൊല്ലം 40 കൊല്ലമായിട്ട് ഇല്ല. ഇല്ല, ത്രിപുര എന്താണ് ഈ കോൺഗ്രസിന് എൻട്രി ഇല്ലാത്ത സ്ഥലമായി മാറി. അത് എന്താണ് SIR-ലൂടെയാണോ? ഇനി UPയിലേക്ക് നിങ്ങൾ വരൂ. UPയിലേക്ക് കോൺഗ്രസിന്റെ എന്താണ് എന്താ പറയേണ്ട വാക്കുകളില്ല. അവിടെ 30-40 കൊല്ലമായിട്ട് കോൺഗ്രസിനെ കയറാൻ കഴിയുന്നില്ല. ഇത് SIR-ലൂടെയാണോ? ആണോ? അപ്പോ SIR വന്നപ്പോഴാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നതിനോട് നമുക്ക് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? ഇനി ഞാൻ വ്യക്തമായിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. രാജീവ് ഗാന്ധി ഇലക്ഷൻ കമ്മീഷനോട് അന്ന് ഒരു ഇലക്ഷൻ കമ്മീഷണറേ ഉള്ളൂ, ഇട്ടോളൂ, ഒറ്റ അപ്പോയിന്റ്മെന്റാ. അതിനെ മൂന്നാക്കി മാറ്റിയതാരാ? രാജീവ് ഗാന്ധിയാണ്. ഈ രാജീവ് ഗാന്ധി മൂന്നാക്കാനുള്ള കാരണം എന്തായിരുന്നു? ഒരാള് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം രണ്ടുപേരെ കൂടി അതിൽ ആഡ് ചെയ്തുകൊണ്ട് മെജോറിറ്റി കൊണ്ടുവരട്ടെ എന്ന തീരുമാനമെടുത്തു. ഇല്ലേ, അത് ചെയ്തത് കൊണ്ട് ഈ രാജ്യത്തിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ഷനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടെങ്കിലും അതിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി കുടുംബമാണ്. അത് നമ്മൾ മറന്നുകൊണ്ട് പറയാൻ പറ്റില്ല. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ഇലക്ഷൻ കമ്മീഷനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിലും ഇലക് ഷനെ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്നലെയാണ്. അപ്പോൾ ഈ ഈ കുടുംബത്തിൽ നിന്നൊരു വ്യക്തി വന്ന ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അതിൽ അതിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. കാരണം ഞാൻ കള്ളനാണ്, അപ്പോൾ മറ്റുള്ളവരും കള്ളരല്ലേ എന്ന് ചിന്തിക്കുന്നവരെ ഈ ലോകത്തുണ്ടാവും, ഈ ഇന്ത്യ രാജ്യത്തിലുണ്ടാവുള്ളൂ. ഇനി ഒരു കാര്യം ഞാൻ ചോദിച്ചട്ടെ. ഈ CJP പറയുന്നുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷൻ നാളെ രാജിവെക്കണം, മറ്റന്നാൾ രാജിവെക്കണം. പത്മ മാധ്യമ പ്രവർത്തകല്ലേ, പത്മയ്ക്ക് അറിയാലോ ഇലക്ഷൻ കമ്മീഷനെ രാജിവെപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അധികാരമുണ്ടോ?
0: ഇല്ല,
1: ഇല്ല. അതിന്റെ അധികാരം എന്താണെന്ന് അറിയാലോ? സമയം തന്നാൽ ഞാൻ വ്യക്തമാക്കി തരാം.
0: പറഞ്ഞോളൂ.
1: അപ്പൊ ഈ ഇത് എന്താണ്? ഇതൊരു പുകമറ സൃഷ്ടിക്കുക. രാജ്യത്തും അക്രമങ്ങളും മറ്റുള്ളതും ഉണ്ടാക്കാൻ യുവജന സംഘടനകളെ കൂട്ടുപിടിക്കുക. അല്ലാതെ യഥാർത്ഥത്തിൽ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരിത് പാർലമെന്റിൽ കൊണ്ടുവരട്ടെ, ചർച്ചയാവണ്ടെ. പിന്നെ SIR ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ നടപ്പിലാക്കുന്നത്? 20 കൊല്ലം മുമ്പ് SIR നടപ്പിലാക്കിയിട്ടില്ലേ? ഇല്ലേ
0: പത്മാക്കിയത്?
1: അപ്പോ അന്നാരാ നടപ്പിലാക്കിയത്? ഈ SIR നടപ്പിലാക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ്? രോഹിംഗ്യയിൽ നിന്നും അഭയാർത്ഥികളായ വന്നവർക്ക് പോലും വോട്ട് കിട്ടുന്നു. ഇത് ചെയ്യുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ നമ്മൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ആരെങ്കിലും ഒരു ഇതിൽ 11 കണ്ടീഷൻ പറഞ്ഞുകൊണ്ടാണ് SIR നടപ്പിലാക്കുന്നത്. SIR വോട്ട് പോയപ്പോ നിങ്ങൾ നോക്കൂ, ബംഗാളിലെ ഇലക്ഷൻ തീർന്നപ്പോ ബംഗാളികള് കൂട്ടത്തോടെ ബംഗ്ലാദേശിലേക്ക് പോകുന്നു. ഒന്ന്, ബംഗ്ലാദേശിലെ മന്ത്രിമാരടക്കം പറയുന്നു ബംഗാളിൽ BJP അധികാരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് 1.5 കോടി ജനങ്ങളോളം തിരിച്ചു വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അവർക്കും അറിയാം ഇവന്മാർ അവര് കയറി ഇന്ത്യയിൽ കയറി കുടിയേറിയിട്ടുണ്ട് എന്ന്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഒരു ഏറ്റവും വലിയൊരു സംശയം രാഹുൽ ഗാന്ധിക്ക് എന്താണ്? ഇന്ദിരാ ഗാന്ധിക്കും ഇവരും 5 കൊല്ലമോ 10 കൊല്ലമോ ഭരണിച്ചപ്പോ തിരിച്ച് മറ്റുള്ളവർക്ക് വന്നു. ഞങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല? അവരെല്ലാം പ്രവർത്തിച്ചത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത്. ഇലക്ഷനെ പോലും വിശ്വാസമില്ലാതെ ഇവർ എത്ര കാലം ഇങ്ങനെ കോൺഗ്രസ് ഈ രാജ്യത്തില് നിലനിൽക്കാൻ
0: കഴിയും?
1: രാഹുൽ ഗാന്ധിയാണ് BJP ഐശ്വര്യം. കാരണം ഇങ്ങനെ വിട്ടുത്തരം പറഞ്ഞ് ജനങ്ങളെ. ഹലോ,
0: താങ്കൾ പറഞ്ഞു വരുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമുള്ള ആശയക്കുഴപ്പം അത് സ്വാഭാവികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ്.
1: അതിലേക്കും വരാം ഞാൻ. എന്താ സജി വ്യക്തമാക്കി തന്നു, അതുകൊണ്ട് ഒന്നുകൂടി പറയാം ഞാൻ. ഈ ഒരു വ്യക്തിയല്ല തീരുമാനം എടുക്കുന്നില്ലെങ്കിലും ഇലക്ഷൻ കമ്മീഷണർക്ക് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചില പവറുകളുണ്ട്. അപ്പൊ ഈ 3 പേരും കൂടി അഭിപ്രായ സമന്വയം എത്തുമ്പോൾ 3 പേരിൽ ഒരാൾക്ക് എതിർപ്പ് പറയാം, 2 പേർക്ക് എതിർപ്പുകൾ പറയാം. അപ്പൊ ചിലപ്പോ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പൊ പാർലമെന്റിൽ പാസ്സാക്കുന്നു നിയമങ്ങൾ. ഈ പാർലമെന്റിൽ പാസ്സാക്കുന്ന നിയമങ്ങളെല്ലാം യുനാനിമസിലി എല്ലാവരും പറഞ്ഞിട്ടാണ്. പ്രതിപക്ഷം എതിർത്തു എന്ന് വരും.
2: അപ്പൊ അതിനെ അതിനെ ഓത്തിനിട്ട് ഒന്ന് വരും. ഓത്തിനിട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് വാലിഡ് ആണ് അല്ലേ? അതോ രാഹുൽ ഗാന്ധി എതിർത്തു, പിന്നെന്തിനാണ് നടപ്പിലാക്കിയെന്ന് ചോദിക്കോ? ഇത് അന്നം ആഹാരം കഴിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ബേസിക് അറിയുന്ന ഒരു അറിയുന്ന കാര്യമല്ലേ ഇത്? അല്ലെ, പാർലമെന്റിൽ എങ്ങനെയാണ് നിയമം പാസ്സാക്കുന്നത്? ഇതിന് മൂന്ന് പേരെ എന്തിനാണ് രാജീവ് ഗാന്ധി കൊണ്ടുവന്നത്? ഈ മൂന്ന് പേരെ എന്തിനാ കൊണ്ടുവന്നത്? അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ സമന്വയത്തിൽ എത്തട്ടെ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്? അങ്ങനെ മൂന്ന് പേരിൽ രണ്ടുപേരെടുത്തുന്ന അവർ യുണാനിമസിൽ ഒപ്പിട്ടിട്ടുണ്ട്. അവർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് പലതും, ഞങ്ങൾ യുണാനിമസിൽ അവർ പറയുന്നത്. എന്നിട്ടും ഇതിൽ സത്യ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, സജി പറഞ്ഞതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ മാധ്യമങ്ങളാണ് കുത്തിതിരിപ്പുണ്ടാക്കിയത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ അദ്ദേഹം. അതിന് ഒരു തെളിവില്ല, അങ്ങനെ തെളിവില്ല. തെളിവ് സഹിത മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ട് പറയുകയാണെങ്കിൽ അതിന് കഴമ്പുണ്ടെന്ന് കരുതാം.
0: യെസ്, അതാണ് തെളിവ് സഹിത മാധ്യമങ്ങൾ കൊണ്ടുവരട്ടെ എന്നാണ് ശ്രീ ജ്യോതി പറയുന്നത്. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ, വളരെ വ്യക്തമായിട്ട് വളരെ ആവേശത്തോടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതാണ് ജ്യോതിയും സജിയും ഒക്കെ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-9220. നമുക്കറിയാം ഇന്നൊരു വീക്കെൻഡ് ആണ്, വീക്കെൻഡ് മൂഡിൽ പലരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സിനിമ കാണാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ആ ഒരു മൂഡിൽ പോകുമ്പോൾ കുറച്ച് രാഷ്ട്രീയം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഒഴിയാൻ വേണ്ടി പറ്റുമോ? മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ വായിച്ചതാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഒരു കോൾ കൂടി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യാം. നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണിത്?
3: ഹലോ, നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം. ഇതാ ഈ രണ്ട് കോൾ കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ് ശ്രീ ഷാജി?
3: അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ രണ്ട് ഈ ഇലക്ഷൻ കമ്മീഷണർ ഈ ഗണേഷ് കുമാറിനെതിരെ രണ്ടുപേരെന്തുകൊണ്ട് 14 തവണയെങ്ങാണ്ടും പ്രകടിപ്പിച്ച കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് SIRO മറ്റെല്ലാം വിട്ടേക്കാം. നമുക്ക് ഇപ്പൊ ഒരു ഒരു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമാണ്. അപ്പൊ ഒരു പ്രധാനമന്ത്രിക്കെതിരെ ആ മന്ത്രിസഭയിലുള്ള തന്നെ അതേ പാർട്ടിയിലുള്ള ആരെങ്കിലും രണ്ടുപേരും ഒരു എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് അവർക്കെതിരെ നമ്മൾ എന്തിനാണ് സംശയങ്ങൾ നീട്ടുന്നത്? ആ കാര്യമില്ല ചർച്ച ചെയ്യേണ്ടത്. ഈ 13 കോടി പേരെയൊക്കെ ആൾക്കാരെയൊക്കെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇല്ലീഗൽ വേ അന്യ രാജ്യത്തുള്ളവർ കുടിയേറി പാർത്തിട്ടുണ്ടെങ്കിൽ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് രാജ്യത്തു നിന്ന് പുറത്താക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ നിലവിലുള്ള എല്ലാ രേഖകളും ഉള്ളവരെ പോലും പുറത്താക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചോദ്യം ചെയ്യണ്ടേ എന്തുകൊണ്ട് രണ്ട് പ്രോഗ്രാമുകൾ പെട്ടെന്ന് മാറ്റി? എന്തോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രശ്നം ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനങ്ങൾ പിന്നെ അഭിമുഖീകരിക്കണ്ടേ? 100% അദ്ദേഹം ഒന്നിരിക്കും. ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ട് പ്രോഗ്രാം അദ്ദേഹം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നു? എന്തുകൊണ്ട്? അപ്പൊ ജനങ്ങൾ നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കും, നമ്മളിപ്പോ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നത് തന്നെയാണ് ഞാനും കണ്ടത്, അത് വെച്ചിട്ടാണ് തന്നത്. പക്ഷേ ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ചില രാജ്യത്തുണ്ട്. അവരാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അവരിത് എഴുതി കൂട്ടി എന്ന് വെച്ചിട്ടല്ല, അത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടാണ് അവർ പറയുന്നത്. നമ്മളിപ്പോ ഞാൻ എന്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് പറയാം. അത് പേപ്പറിൽ നമ്മളെ മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യം മാത്രമാണ് പറയും. പക്ഷെ ഇതൊക്കെ അന്വേഷിക്കാനും അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനുമുള്ള രാജ്യത്ത് ആൾക്കാരുണ്ട്. പക്ഷെ അവര് നമ്മൾ ഉടനെ അവര് ഗാന്ധി കുടുംബമാണ്, അല്ലെങ്കിൽ മോദി കുടുംബമാണ്, അല്ലെങ്കിൽ VD സതീശൻ കുടുംബമാണ്, പിണറായി വിജയൻ കുടുംബമാണെന്ന് പറഞ്ഞ് അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയരുത്. ഇത് 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. ആ രാജ്യം തകർന്നു കാണിക്കാൻ പല വൈദേശിക ശക്തികളും ഇപ്പോഴും കഴുകൻ കണ്ണുകളോടുകൂടി നോട്ടമിട്ടുണ്ട്. അത് പാടില്ല. അതുകൊണ്ടാണ് ജനാധിപത്യം രാജ്യത്ത് നിലനിൽക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനെ മറ്റൊരു രീതിയിൽ കണ്ണിൽ കാണേണ്ടല്ല. ആ രണ്ടുപേരുടെ സംശയങ്ങൾ അവരെന്തുകൊണ്ടാണ് എതിർത്തത്, അതാണ്, അത് പുറത്തു വരണം. അത് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഗണേഷ് കുമാർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, താങ്കൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെങ്കിൽ, താങ്കളുടെ കയ്യിൽ ഒരു പിന്നെ പ്രശ്നം ഇല്ലെന്നുണ്ടെങ്കിൽ താങ്കൾ അത് അഭിമുഖീകരിക്കാണ് വേണ്ടത്. താങ്കൾ പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്യുന്നു. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു? ഇവിടെ ആരെങ്കിലും പറഞ്ഞു ക്യാൻസൽ ചെയ്യാൻ, അദ്ദേഹം തന്നെയാണ് അത് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണേണ്ട, നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിലോട്ട് വരുമ്പോ നമ്മളെല്ലാവരും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു ശ്രീ ഷാജി. ഒരുപാട് സന്തോഷം വിളിച്ചു കേട്ടോ. ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: നമസ്കാരം മിനി പത്മ, ഗുഡ് ഈവനിങ്.
0: നിതിൻ, ഇതിന് എന്തായാലും വിഷയത്തില് ഇവിടെ തന്നെയുണ്ട്.
4: എവിടെ എവിടെ ഉണ്ട് നിങ്ങൾ? എത്ര നാളെ പരിപാടി നടത്തി?
0: അത് ശരി.
4: ആൾക്കാർ പറയാ, എന്താ അറിയോ, കാന്തപുരത്തിന്റെ വിഷയം വന്നപ്പോ നിങ്ങൾ
0: മുങ്ങിന്ന് പറഞ്ഞു അല്ലേ? അത്തരം വിവാദ വിഷയങ്ങളൊന്നും നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് ചർച്ചയ്ക്ക് എടുക്കാറില്ല.
4: ഇന്നലെ 4:30 വന്നപ്പോ പറഞ്ഞു ഞങ്ങൾ ഇനി തൊട്ട് 4 മണിക്ക് വരുന്നു. ഇതുപോലെയുള്ള ആൾക്കാർ നമ്മുടെ ഓഫീസിലുണ്ട് കേട്ടോ.
0: അത് ശരി, വാക്ക് പാലിക്കാത്തതല്ലേ. പക്ഷെ വാക്ക് പാലിക്കാനുള്ള ശ്രമമൊക്കെ തീവ്രമായിട്ട് നടത്തിക്കൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച
4: നേരത്തെ പോകുന്നവർ.
0: ആ അത് ശരിയാണല്ലോ, അങ്ങനെ കുറച്ച് പേരുണ്ടല്ലേ. പക്ഷെ ഞാൻ കുറച്ച്
4: ആയിക്കോട്ടെ,
0: സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. നിത്യനാണ് വിളിച്ചത്, എപ്പോഴും വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി വൈരാഗ്യൊന്നും പറയാതെ നല്ല രസത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വ്യക്തിയാണ്. ചിലപ്പോൾ ഏതാണ് നിത്യന്റെ രാഷ്ട്രീയം എന്നൊക്കെ എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ചിലപ്പോൾ തോന്നും ഒരു സംഘപരിവാർ ചായവില്ലേ, ബി ജെ പി കാരനല്ലേ എന്ന് തോന്നും. ചിലപ്പോൾ തോന്നും കോൺഗ്രസിന്റെ അനുഭാവിയാണോ, ചിലപ്പോൾ തോന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്കല്ലേ ഈ ചർച്ച പോകുന്നതെന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അതാണ് ഒരാളുടെ വിജയം എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കാതെ എന്നാൽ എല്ലാ വിഷയങ്ങളും വളരെ കൃത്യമായിട്ട് ആഴത്തിൽ പഠിച്ചിട്ട് പറയുന്ന ആളുകൾ എപ്പോഴും ചർച്ചയിൽ പ്രതീക്ഷിക്കാറുണ്ട്. പിന്നെ അവരവർ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിലും പാർട്ടിയിലൊന്നും അത് തെറ്റൊന്നുമല്ല കേട്ടോ. അവരെ ന്യായീകരിക്കാനും അവരെ പ്രതിരോധിക്കാനും അവരെ കുറ്റം പറയാനുള്ള ആൾക്കാരും വേണം. അതാണ് ഒരു ചർച്ചയുടെ ഭംഗി. എന്തായാലും വിളിച്ചെല്ലാവരോടും സന്തോഷം, സ്നേഹം, മനോഹരമായിട്ടുള്ളൊരു വീക്കെൻഡ് ആശംസിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് കേൾക്കാം. എല്ലാവരോടും സന്തോഷം, സ്നേഹം.
5: You are listening to Home 92.2 FM. Home is a feeling.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇടുക്കിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇടുക്കിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് നേരെ കരിങ്കുടി പ്രതിഷേധവുമായി യൂത്ത് ഫ്രണ്ട് എം പ്രവർത്തകർ. യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ പ്രവർത്തകരാണ് കരിങ്കുടി കാട്ടിയത്. ആനത്താരകളിലെ അനധികൃത ഫെൻസിങ്ങും കെട്ടിടങ്ങളും പൊളിക്കണമെന്ന ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം. ഇടുക്കി വാഴവര വെച്ചാണ് കരിങ്കുടി. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കുടിയുമായി പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. വാഹനം നിർത്താതെ കടന്നുപോയി. വിവിധ പരിപാടികൾക്കായി മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഇടുക്കിയിലെത്തിയിരുന്നു. കലക്ടറേറ്റിലെ പരിപാടിയിൽ പങ്കെടുത്തതിനുശേഷം കട്ടപ്പനയിലേക്ക് വരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കുടി കാണിച്ചത്.

0: മന്ത്രിമാർക്കും ക്ഷമിക്കണം, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്ത പ്രതിഷേധം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട ഡൽഹിയിലെ ജന്തർമന്ദറിൽ പ്രതിഷേധം. കോൺഗ്രസ്, CJP അടക്കമുള്ള സംഘടനാ പ്രവർത്തകരും പൊതുജനങ്ങളും സംയുക്തമായാണ് പ്രതിഷേധിക്കുന്നത്. SIR അടക്കമുള്ള വിഷയങ്ങളിൽ ജ്ഞാനേഷ് കുമാർ ഏകപക്ഷീയമായ തീരുമാനമെടുത്തുവെന്നും ഇതിനെതിരെ മറ്റ് രണ്ട് കമ്മീഷണർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നും ഇന്ത്യൻ എക്സ്പ്രസ് രാവിലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗ്യാനേഷിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ആരംഭിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആരെ വേണമെങ്കിലും ഒഴിവാക്കാനും കൂട്ടിച്ചേർക്കാനും ഗ്യാനേഷ് കുമാറിന് കഴിയുന്നു. അപമാനമാണ് അദ്ദേഹം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇതിലും വലിയ രാഷ്ട്രീയ ഭൂകമ്പം അടുത്തകാലത്തായി ഉണ്ടാകാനിടയില്ല. ഇന്ന് 10,000 ആളുകളെ അണിനിരത്തിയുള്ള രാജ്യവ്യാപക പ്രതിഷേധമാണ്. ഇനി വരും ദിവസങ്ങളിലും പ്രതിഷേധം ഉണ്ടാകും. ഗ്യാനേഷ് കുമാർ രാജിവെച്ച് പോകുന്നതുവരെ പോരാട്ടം തുടരും. രാജി മാത്രം പോരെന്നും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും എടുത്ത നടപടികളെല്ലാം SIR അടക്കമുള്ളവ പിൻവലിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജന്തർമന്ദർ ഒരു തടവറയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും കണ്ടാൽ പോലീസിന് ഹാലിളകുന്ന അവസ്ഥയാണെന്നും ബിനോയ് വിശ്വം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി കമ്മീഷണർ. മുട്ടിൽ മരമുറി കേളങ്കട വലിയ കുംഭകോണം കഴിഞ്ഞ സർക്കാർ കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കുറ്റപത്രത്തിലെ പിശക് ബോധപൂർവമായിരുന്നോ എന്നന്വേഷിക്കും. തള്ളിയ കുറ്റപത്രത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ചു. ചില പിശകുകളുണ്ട്, അത് ബോധപൂർവമാണോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ED നിന്ന് മൊഴിപ്പകർപ്പുകൾ വാങ്ങാൻ SIT. ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി SIT രേഖപ്പെടുത്തും. CPMനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി ED VD കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്തോടെ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്, കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്ന് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറയുന്നു. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 പുറത്തുപോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്ന് CPM. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചു മുതിർന്ന നേതാവ് EP ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ല, സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം പ്രതിരോധിക്കാനായില്ലെന്നും ജയരാജൻ. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് പാർട്ടിയാകുന്നു, പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപമുണ്ടാകുന്നുവെന്നും EP ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന് റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചുവെന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര, കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJP നേതാക്കളുടെ പേരും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ ഇതോടെ വഴിമാറിയെന്ന ആക്ഷേപം. സംഘപരിവാറിനും അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. മോശം കാലാവസ്ഥ, റാഞ്ചിയിൽ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയിരിക്കുകയാണ് ഇൻഡിഗോ. റാഞ്ചിയിൽ നിന്ന് പുറപ്പെടാനിരുന്നതും എത്തിച്ചേരേണ്ടതുമായ 24 സർവീസുകളാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നത്. മന്ത്രിമാർക്കും MLA MP പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. October 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. തദ്ദേശമന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ വാഹനം ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്ന് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനം. അതിനിടെ വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലെ മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗം. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഗുരുവായൂർ സ്വദേശിയാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് നിവേദിത. മഹിളാ മോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷയാണ് അഡ്വക്കേറ്റ് നിവേദിത. AI ഇപ്പോഴും മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ഷീ ജിൻപിങ്, ചൈനീസ് പ്രസിഡന്റ്. AI മേഖലയിൽ അമേരിക്കയും ചൈനയും തമ്മിൽ സഹകരണത്തിന് വലിയ സാധ്യതകളുണ്ട്. AIയുടെ ദുരുപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ്. ഇറാനിലും ഗസയിലുമടക്കം നടത്തുന്ന സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിൽ ന്യായീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പ്രതിരോധിച്ചും എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയും നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചത്. ഇറാനെതിരായി യുദ്ധം അവസാനിപ്പിക്കാനായി കൊണ്ടുവന്ന പ്രമേയം യു എസ് സെനറ്റിൽ ഒറ്റ വോട്ടിന് പരാജയപ്പെട്ടു. ഇതോടെ യുദ്ധം തുടരുമെന്നുറപ്പായി. വിശദവാർത്ത 6 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening, station clock il ippol samayam 5 mani kazhinja 7 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Very good evening, Dubai le ipozhathe taapanila 34 degree Celsius, antariksha eerpam 67%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ, കാരണം അവധി ദിവസങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ പരം സന്തോഷം എന്താ ഉള്ളത്? എന്താണ് നിങ്ങളുടെയൊക്കെ വീക്കെൻഡ് പ്ലാൻസ്? വീക്കെൻഡിൽ ഒരുപാട് പരിപാടികൾ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ രണ്ട് മൂവി സ്ക്രീനിങ്സ് ഉണ്ട്, EMNF ഓണാഘോഷമുണ്ട്, നാളെ അകം ഇവന്റിന്റെ അകം ബാൻഡിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് ഉണ്ട്. നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തരുന്നുണ്ട്, ഇനിയും തരും. ഇന്നുകൂടി നമ്മൾ എന്തായാലും നാളത്തെ അകം ഇവന്റിന് വേണ്ടിയിട്ടുള്ള, അകം ബാൻഡിന്റെ ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സും അതുപോലെ തന്നെ ഇന്ന് നാളെയുള്ള സ്ക്രീനിങ്ങിനൊക്കെയുള്ള ടിക്കറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.
3: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
6: പൊലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
8: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
9: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
10: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
13: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
12: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
14: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
15: ശ്രദ്ധിക്കണ്ട.
14: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
16: അണ്ണം പേടിക്കണ്ട,
17: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
14: അമ്പാണ്, എന്നാ വേഗം പോ അൽറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
15: അണ്ണ ശ്രദ്ധിക്ക.
18: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. September 26th, enda paripadi?
2: September 26th alle paripadi.
3: Please make some noise for
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: ഹോം തിയേറ്ററിന്റെ ഭാഗമായി നാളെ നമ്മൾ കാണാൻ പോകുന്ന സിനിമയാണ് ആരം. അപ്പൊ ഇന്ന് ആക്ച്വലി ധൂമകേതുവിന്റെ സ്ക്രീനിംഗ് ഉണ്ട്. ഓൾറെഡി ടിക്കറ്റ് വിൻ ചെയ്തിട്ടുള്ളവരെല്ലാവരും കൃത്യസമയത്ത് തന്നെ തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും മെസ്സേജസും ടിക്കറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ആരം സിനിമ നാളെയാണ് നമ്മൾ ഹോം തിയേറ്ററിന്റെ ഭാഗമായി കാണാൻ പോകുന്നത്. ഒരു കിഡിലൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെയാണ് കേട്ടോ അറിഞ്ഞെടുത്തോളം. കാരണം സൈജു കുറുപ്പ് എന്ന നായകന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ. അദ്ദേഹം മോഹിനിയാട്ടം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ ഷാർപ്പായിട്ട് ഏറ്റവും മികച്ച സ്ക്രിപ്റ്റുകൾ മാത്രം ചൂസ് ചെയ്തെടുക്കുന്ന അദ്ദേഹം നായകനാകുന്ന സിനിമകൾക്കെല്ലാം ഒരു ക്വാളിറ്റി നമുക്ക് അഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ 50 ഇൻവെസ്റ്റിഗേഷൻ തിരക്കഥകൾ കേട്ടതിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുത്ത സിനിമയാണ് ആരം എന്നാണ് സൈജു കുറുപ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു അഭിനേതാവെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ സിനിമയിലേത്. ആൻഡ് എഡ്ജ് ഓഫ് ദി സീറ്റിലേക്ക് ഇരുന്ന് ആവേശത്തോടെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ്, ആരം സിനിമ തിയേറ്ററിൽ കാണാനുള്ള ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. സൈജു കുറുപ്പിന്റെ കരിയറിൽ ഒരിക്കലും നമ്മൾ മറക്കാനിടയില്ലാത്ത, മറക്കാൻ സാധ്യതയില്ലാത്ത
1: അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്.
0: റൈറ്റ്, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിജിഎമ്മിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏതാണ് ഈ കഥാപാത്രമെന്നുള്ളത്. യെസ്, അറക്കൽ അബു. അറക്കൽ അബു എന്ന ഇടിവെട്ട് കഥാപാത്രമായി സൈജു കുറുപ്പ് നമുക്ക് മുന്നിലേക്ക് എത്തിയ സിനിമ ഏത് എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ചോദ്യം. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുന്നവരിൽ നിന്ന് ഒരുപാട് പേർക്ക് ഞാൻ ടിക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. അറക്കൽ അബു എന്ന കഥാപാത്രമായി സൈജു കുറുപ്പ് നമുക്ക് മുന്നിലേക്ക് എത്തിയ സിനിമ ഏത് എന്നുള്ളത് മാത്രമാണ്. അത് ഒരു 1, 2, 3 തവണ വന്നിട്ടുണ്ട് ആ സിനിമ. അതിൽ ആദ്യത്തെ തവണ വന്ന എല്ലാ തവണയും പേര് 1, 2, 3 എന്നുള്ളതാണല്ലോ. അപ്പൊ ആ സിനിമയുടെ കോർ പേര് മാത്രം നിങ്ങൾ അയച്ചാൽ മതി. HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ചുതി നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
4: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ നിങ്ങൾ.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക്.

0: birthday bash.
1: Joya Lucas, world's favorite jeweler.
0: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.
2: മമ്മി വിശക്കുന്നു.
3: ഓക്കേടാ, വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
2: ആഹാ, പാസ്തയോ?
4: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
3: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
2: വൗ, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
4: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
3: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
5: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസീലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
6: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
7: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
6: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
7: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
6: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
7: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
6: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
8: You are listening to Home 92.2 FM. Home is a feeling.
9: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

നമ്മൾ ഒരിക്കൽ കേട്ട് മറന്ന എത്രയോ പാട്ടുകൾ, ചിലപ്പോൾ നമ്മളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളായിരിക്കും, പക്ഷേ അടുത്ത കാലത്തായി നമ്മൾ അധികം അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരു ഗംഭീര കവർ വേർഷൻ ആ ഒരു പാട്ടിൻ്റെതായിട്ട് വരുന്നത്. അതിപ്പോൾ ഏതൊക്കെ പാട്ടുകളാണ് എണ്ണി പറയാനാണെങ്കിൽ എത്രയോ പാട്ടുകളല്ലേ, ഇപ്പോൾ രാത്തിങ്കിൽ പൂത്താലി ആവട്ടെ അല്ലെങ്കിൽ ശ്രീരാഗമോ ആവട്ടെ, അങ്ങനെ എത്രയോ പാട്ടുകളിലൂടെ ആ പാട്ടുകളുടെ പുതിയൊരു വേർഷൻ നമുക്ക് മുന്നിൽ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ കൂടുതൽ ആ പാട്ടിലേക്ക് അടുപ്പിച്ച, കൂടുതൽ കൂടുതൽ ആ പാട്ടിനെ സ്നേഹിക്കാൻ കാരണമായി മാറിയിട്ടുള്ള ഗായകനാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അകം ബാൻഡുമായി ചേർന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോ വർക്കുകളും ഓരോ കവർ വേർഷൻസും അത്രമാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ മാത്രമല്ല, തമിഴിൽ ഇളയരാജ ട്രാക്കുകളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു റീവർക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ അങ്ങ് ഫാൻ ആയിപ്പോയി ഇപ്പോഴും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അകം ബാൻഡിന്റെ സോങ്സ് കേൾക്കുന്ന നിരവധി പേരെ എനിക്ക് പേഴ്സണലി അറിയാം.

അപ്പൊ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹരീഷ് ശിവരാമകൃഷ്ണനും അഗം ബാൻഡും നമുക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് തൊട്ട് മുൻപായിട്ട് അവരുടെ ട്രിവാൻഡ്രത്തെ ഒരു പെർഫോമൻസിന്റെ കുറച്ചധികം വീഡിയോസും ഗ്ലിംസും ഒക്കെ എനിക്ക് ഒന്ന് തിരുവോണത്തിനോ മറ്റോ ആയിരുന്നു തോന്നുന്നു. എന്തൊരു ജനസാഗരമായിരുന്നു. അതിന്റെ മാത്രമല്ല ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, എല്ലാവരെയും ആ ഒരു ഹോളിൽ ആ ഒരു കോൺസെർട്ടിന് അണിനിരക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന അവരുടെ ആ ഒരു സ്കിൽ, ആ ഒരു ടാലന്റ് തീർച്ചയായിട്ടും അത് ഇവിടെ ദുബായിലും നമുക്ക് മുന്നിലും അരങ്ങേറാൻ വേണ്ടി പോവാണ്. ഈ വരുന്ന സെപ്റ്റംബർ 26 തീയതിയാണ് അഗം ബാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്ലാറ്റിനം ലിസ്റ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. ഏറ്റവും മികച്ച സീറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ പിന്നെ പോയി കഴിയും കേട്ടോ. ആൻഡ് മാത്രമല്ല നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കും ഞങ്ങൾ എന്തായാലും ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത് മാത്രം കാത്തിരിക്കേണ്ട, ഇപ്പോൾ നിങ്ങൾ തന്നെ കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെയും ടിക്കറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, അല്ലാത്തവർ ഒന്ന് മെസ്സേജ് അയച്ചോളൂ അഗം സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ 0585829220 അഗം സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 മെസ്സേജ് അയച്ചു സ്വന്തമാക്കാം നമ്മുടെ അഗം ബാൻഡിന്റെ ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഇൻവൈറ്റ്സ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തം. ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ഹർജി. പാർട്ടിക്ക് സംഘടനാ ദൌർബല്യമെന്ന ഇ പി ജയരാജൻ. കരിമണൽ കമ്പനി ഡയറി ഷോൺ ജോർജിന്റെ നടപടിയിൽ ബി ജെ പിയിൽ അതൃപ്തി. മന്ത്രിമാർക്കും എം പിമാർക്കും എം എൽ എമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ്. കെ എം ഷാജിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി. എ ഐയിൽ ചർച്ച നടത്തി യു എസ് ചൈനീസ് പ്രസിഡന്റുമാർ. ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാനാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രമേയത്തിന് പ്രതിപക്ഷം ഒരാഴ്ചയ്ക്കകം നോട്ടീസ് നൽകും. എസ് ഐ ആർ പ്രക്രിയ നിർത്തിവെയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജ്ഞാനേഷ് കുമാറിന് സി ജെ പിയുടെ അന്ത്യശാസനം. നാളേക്കുള്ളിൽ രാജിവെച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. പ്രക്ഷോഭം ഇന്ത്യയിലെമ്പാടുമുള്ള നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അഭിജിത്ത് ദീപ്കെ. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു അഭിജിത്തിന്റെ പ്രതികരണം. ഗാന്ധിജയന്തി ദിനത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കാമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്നും കുറിപ്പിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. പൊതുപരിപാടികൾ റദ്ദാക്കി ജ്ഞാനേഷ് കുമാർ. ഉത്തർപ്രദേശിലെ മീററ്റിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഡയലോഗ് എന്ന പരിപാടി റദ്ദാക്കി. യുവാക്കളും ബി എൽ ഒമാരും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു റദ്ദാക്കിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുടുംബത്തിനുമെതിരായ അഴിമതി ഹവാല ആരോപണങ്ങളിൽ ഇഡിയിൽ നിന്ന് മൊഴിപ്പകർപ്പുകൾ വാങ്ങാൻ എസ് ഐ ടി. ശശിധരൻ കർത്ത, സി എം ആർ എൽ ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരുടെ മൊഴി ആവശ്യപ്പെടും. വീണയുടെ മൊഴി എസ് ഐ ടിയും രേഖപ്പെടുത്തും. സി പി എമ്മിനെതിരെ കടന്നാക്രമണം നടത്തുന്നത് മോദി ഇ ഡി വി ഡി കൂട്ടുകെട്ടാണെന്നും ഇതിനെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉയർന്നുവരുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അന്വേഷണത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകളുടെ അംശം പോലുമില്ലെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തലെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്ന് ആസൂത്രണം ചെയ്ത പ്രത്യയശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 വർഷം പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി. സി പി എമ്മിലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് ഇ പി ജയരാജന്റെ വിമർശനം. സി പി എമ്മിന് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപം ഉണ്ടാകുന്നുവെന്നും ഇ പി ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ ബി ജെ പിയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ ബി ജെ പിയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. സി എം ആർ എൽ മുൻ എം ഡി ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള ബി ജെ പി നേതാവ് താനല്ലെന്ന വി മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എം എൽ എ. കേരളത്തിലെ ബി ജെ പിയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശുകൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ ബി ജെ പിയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും MLA മാർക്കും MP മാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജി ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള വാഹനം ഉപയോഗിച്ചതിനെതിരെ സർക്കാരിലും മോട്ടോർ വാഹന കമ്മീഷണർക്കും പരാതി. ഹൈക്കോടതി അഭിഭാഷകൻ അതുൽ ടോമാണ് പരാതി നൽകിയത്. സർക്കാർ പദവി ദുരുപയോഗം ചെയ്യുകയും മോട്ടോർ വാഹന ചട്ടലംഘനം നടത്തിയെന്നുമാണ് പരാതിയിൽ ആരോപിച്ചിട്ടുള്ളത്. ഔദ്യോഗിക വാഹനത്തിന് പകരം സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനു പിന്നാലെ കാർ മന്ത്രി തിരിച്ചേൽപ്പിച്ചിരുന്നു. അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗം. വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. ഗുരുവായൂർ സ്വദേശിയാണ് നിവേദിത. കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ച അംഗീകാരമാണിതെന്ന് അവർ പ്രതികരിച്ചു. മഹിളാ മോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് നിവേദിത. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി K. മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറും പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കട്ടിളപ്പാളി കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ SIT യുടെ അന്തിമ റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. ഒരു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി ലഭിക്കാനുണ്ടെന്നാണ് വിവരം. അടുത്ത മാസം 7 കേസ് ഹൈക്കോടതി പരിഗണിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് ചെലവാക്കിയത് 105 കോടി രൂപയെന്ന കണക്ക്. BJP 80 കോടി രൂപയും CPM 23 കോടി രൂപയും ചെലവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച കണക്കാണ് പുറത്തുവന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ വിവാഹ ആരോപണം ഉന്നയിച്ച കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി പോലീസ്. തിങ്കളാഴ്ച കളമശ്ശേരി സ്റ്റേഷനിൽ ഹാജരാകണം. കേസിൽ 1 ആന്റോ അഗസ്റ്റിൻ. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന പേരിൽ നടന്ന തട്ടിപ്പിൽ നിർണായക നീക്കവുമായി SIT. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാമെന്നും റിപ്പോർട്ടർ കമ്പനിക്കെതിരെ തെളിവുണ്ടെന്നും SIT. സർക്കാരിന് SIT ശുപാർശ നൽകും. അഴിമതി കുറ്റം ചുമത്തി നിലവിലെ FIR പുതുക്കാനാണ് തീരുമാനം. അഴിമതി കേസിൽ ആന്റോയും ഉദ്യോഗസ്ഥരും പ്രതികളാകും. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ. ED, RBI, കസ്റ്റംസ് അന്വേഷണം വേണമെന്നും പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നുണ്ട്. മുട്ടിൽ മരമുറിക്കേസിൽ വനം വകുപ്പിന്റെ കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതെ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. കുറ്റപത്രത്തിൽ വ്യക്തതയില്ലെന്നും ആവശ്യത്തിന് രേഖകൾ ഇല്ലെന്നും വിമർശിച്ചുകൊണ്ടാണ് കോടതി കുറ്റപത്രം ഫയലിൽ സ്വീകരിക്കാതിരുന്നത്. പ്രതികളെ സഹായിക്കാൻ വനം വകുപ്പ് തയ്യാറാക്കിയത് ദുർബലമായ കുറ്റപത്രമെന്ന ആരോപണം ഇതോടെ ശക്തമാവുകയാണ്. എന്നാൽ പുതുക്കിയ കുറ്റപത്രം ഇന്ന് തന്നെ സമർപ്പിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. കുറ്റപത്രം കോടതി മടക്കിയ സംഭവത്തിൽ CCF നോട് മന്ത്രി ഷിബു ബേബി ജോൺ വിശദീകരണം തേടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. AI സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും AI മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അതിവേഗം പുരോഗമിക്കുന്ന AI സാങ്കേതികവിദ്യയ്ക്കുമേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന വാദത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഷീയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ സൂപ്പർ ഇന്റലിജൻസ് ചർച്ചയിലെ പ്രധാന വിഷയമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും അത് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. AI വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കുമെന്ന മുന്നറിയിപ്പുകളെയും അത്തരം ആശങ്കകൾ തട്ടിപ്പാണെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ സൈന്യത്തെ തകർക്കാനായതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിന്റെ പിന്തുണയ്ക്ക് നെതന്യാഹു നന്ദി അറിയിച്ചു. UN പൊതുസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനിലും ഗസയിലുമടക്കം നടത്തുന്ന സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ന്യായീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പ്രതിരോധിച്ചും എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയും നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. ന്യൂയോർക്ക് മേയർ സൊറാൻ മംതാനി മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും നെതന്യാഹു തിരിഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാനായി വന്നയുടൻ ഡസൻ കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ വേദിയിൽ നിന്ന് പുറത്തുപോയി. ഇതോടെ അനുകൂലിക്കുന്നവർ മുദ്രാവാക്യം മുഴക്കി. ഹാളിൽ നിന്ന് പുറത്തുപോയി പ്രതിഷേധിച്ചവരെ ഭീരുക്കളെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചു. യു എൻ പൊതുസഭയിൽ റഷ്യക്കെതിരെ രൂക്ഷ വിമർശനവും ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യ 47 രാജ്യങ്ങളിലെ പൌരന്മാരെ ഉപയോഗിച്ചുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാനായി കൊണ്ടുവന്ന പ്രമേയം യുഎസ് സെനറ്റിൽ ഒറ്റ വോട്ടിന് പരാജയപ്പെട്ടു. ഇതോടെ യുദ്ധം തുടരുമെന്നുറപ്പായി. ആണവ ബോംബ് നിർമ്മാണം ഇറാന്റെ ലക്ഷ്യമല്ലെന്നും വെടിനിർത്തലിനും ചർച്ചയ്ക്കും തയ്യാറാണെന്നും ഫോക്സ് ന്യൂസ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ആണവ പദ്ധതിക്കുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിന് 60% വിട്ടുകൊടുക്കാൻ ഇറാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ പെസഷ്കിയാൻ യുദ്ധം തുടരണോ എന്ന് യുഎസിന് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൌദിക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 10 മീറ്റർ പിസ്റ്റൾ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. കമൽജിത്ത് സുരുജി സഖ്യമാണ് സ്വർണമണിഞ്ഞത്. ഷൂട്ടിംഗിൽ 50 മീറ്റർ പൊസിഷൻ ടീം ഇനത്തിൽ ഇന്ത്യ വെള്ളിമെഡലും നേടി. ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ, രുദ്രാംഷ് പാട്ടീൽ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളിമെഡൽ നേടിയത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Dubai ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 67%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: തിരികെ എത്താം. ഹോം 92.2 എഫ് എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഈ വരുന്ന നവംബർ മാസം 16-ാം തീയതി മുതൽ 22-ാം തീയതി വരെയുള്ള തീയതികളെ ഏർലി ചൈൽഡ്ഹുഡ് വീക്ക് ആയിട്ട് UAE പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. UAE കുടുംബവർഷമാണ് 2026 എന്ന വർഷം. അപ്പോൾ കുടുംബവർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആൻഡ് ഏറ്റവും, അതായത് പ്രത്യേകിച്ചും ഓരോ വീട്ടിൻ്റെയും ഓരോ കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീക്ഷകളാണ് കുട്ടികൾ. കുട്ടികളെ ആഘോഷമാക്കി വരാൻ, കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബാല്യകാലം സമ്മാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് വീക്കും കാര്യങ്ങളുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ UAE എമ്പാടുമായിട്ട് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേട്ടോ. എനിവേ, എന്തായാലും ആ വിശേഷങ്ങൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം, നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗംഭീര സമ്മാനം, അതായത് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസാന അവസരങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ തന്നെ. സോ അതിന്റെ ഭാഗമായിട്ട് അൽമറായ കാർ റെന്റൽ, അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽ, ഏതാണ്ട് 1200-1300 വാഹനങ്ങളുമായിട്ട് കഴിഞ്ഞ 33 വർഷത്തിലേറെയായി UAE എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു റെന്റ് കാർ സർവീസാണ്. ഏറ്റവും ക്വിക്ക്ലി നിങ്ങളുടെ അടുക്കലേക്ക് ഒരു കാർ എത്തിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് അൽമറായൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള 1 മന്ത് കാർ സബ്സ്ക്രിപ്ഷൻ, 1 മന്ത് റെന്റ് കാർ സബ്സ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഇന്ന് പ്രത്യേകിച്ച് ചോദ്യവും കാര്യമൊന്നുമില്ല. ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ബമ്പർ സമ്മാനം ഒരാൾക്ക്. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബാക്ക് ടു ഹോമിലെ ലിസണേഴ്സിൽ 4 പേർക്ക് ഓരോ ആഴ്ച വീതം ഇത്തരത്തിൽ റെൻ്റ് എ കാർ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് പേര് ലൈസൻസ് കിട്ടിയിട്ട് UAE നിരത്തുകൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം ആദ്യമായിട്ട് അച്ചീവ് ചെയ്ത് അൽമറായിൽ നിന്നുള്ള ഒരു കാറിലൂടെ തന്നെയായിരിക്കും. കാരണം അത്രയും കിടിലമാണ് അവരുടെ സർവീസ്. 24/7 നമുക്ക് കസ്റ്റമർ സർവീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ തരത്തിലും കൂടെ നിൽക്കുന്ന ഒരു സംഘം തന്നെയാണ്, ഒരു ഏജൻസിയാണ് അൽമറായ കാർ റെൻ്റൽ. അപ്പോൾ അവരുടെ ഒരു മാസത്തേക്കുള്ള റെൻ്റ് കാർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് സ്വന്തമാക്കാം. ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചേക്ക് ഹോം ഡ്രൈവ് സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ടാ
11: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ടാ,
14: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്പാടെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാടെ.
15: അണ്ണ ശ്രദ്ധിക്ക.
16: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്
2: 922 മദ്രാസ് മെയിൽ. ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: ആരോഗ്യകരമായിട്ടുള്ള ശീലങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി എല്ലായ്പ്പോഴും ജീവിതത്തിൽ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ജീവിതശൈലി രോഗങ്ങളുടെ നടുവിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പലവിധ കാര്യങ്ങൾ പല മേഖലകളിലായിട്ട് തന്നെയുണ്ടല്ലേ.
2: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
1: അപ്പോൾ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളുടെ ഏറ്റവും വലിയ ഗുണങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ വെള്ളരിക്ക കഴിച്ചു കഴിഞ്ഞാൽ കുടലിലെ കൊഴുപ്പ് വരുന്നത് കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. കറുവപ്പട്ട ചേർത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോഡി ഷുഗർ കൗണ്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. കാർബ്സ് കഴിക്കുന്നതിന് മുൻപേ ആപ്പിൾ സിഡർ വിനെഗർ കുടിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ സ്പൈക്ക് കുറയ്ക്കാൻ പറ്റും എന്ന്. ആൻഡ് അതോടൊപ്പം ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ചില ആക്ടിവിറ്റീസ് ഇപ്പോൾ കാൽമുട്ടൊക്കെ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഒരു ഗ്യാസ് റിലീഫും കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. രാത്രി ഭക്ഷണം ചെയ്ത് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അത് നൈറ്റ് ക്രേവിങ്സും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കും. അങ്ങനെ പലതരത്തിൽ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിന് ഗുണകരമായിട്ടുള്ള ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളിങ്ങനെ എവിടെ കണ്ടു കഴിഞ്ഞാലും അതൊക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്താറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു കണ്ടീഷൻ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകളെ കുറിച്ചിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് കേട്ടോ. കാരണം ഇപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾക്കും നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ വലിയ കാരണങ്ങളായിട്ട് മാറാറുണ്ട്. അവിടെയാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൻ്റെ ഒരു റെലവൻസ് വരുന്നത്. അതായത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോക്കറ്റ് കാലിയാവാതെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ പലതരം പാക്കേജുകളിൽ എല്ലാ പാക്കേജുകളിലും മെൻസ് പാക്കേജ് മെൻസിനും വിമൻസിനും ഉള്ള സെപ്പറേറ്റ് പാക്കേജുകൾ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് പാക്കേജുകൾ എല്ലാം തന്നെ 50% വരെ സ്പെഷ്യൽ ഓഫറിൽ പ്രൊവൈഡ് ചെയ്യുന്ന കൂടെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റേഡിയോളജിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ സാന്നിധ്യവുമായിട്ട് ഉള്ള ഒരു ഇടമാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്ക്. വിളിക്കാം 0508609611. അവിടെ എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടായിരിക്കും. സോ ഈ ഒരു നമ്പർ ഓർത്ത് വെച്ചോളൂ, MVR നമ്പർ 0508609611 ക്ലിനിക്. വിളിക്കാം 0508609611. അവിടെ എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടായിരിക്കും. സോ

0: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
5: Joy Alukas, world's favorite jeweler.
4: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
6: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒറിജിനൽ ഇല്ല.
7: ഇങ്ങനെ കരയിലാണ്. അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
8: ഏറ്റവും
9: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ട്. Call
10: 050-000-2918.
11: വെറും 10 മിനിറ്റ്. ചൂടും ടേസ്റ്റിയുമായ പാസ്ത റെഡി.
12: ആഹാ, പാസ്തയോ?
7: പക്ഷേ ഇത് ഹെൽത്തി ആണോ?
11: പിന്നല്ലാതെ, ഇത് 100% ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണ്. വൈറ്റമിനുകളും മിനറൽസും ധാരാളം ഉണ്ട്. വെജിറ്റേറിയൻ ആയും നോൺ വെജിറ്റേറിയൻ ആയും ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കാം.
12: വാവ്, നൈസ്, സൂപ്പർ ടേസ്റ്റ് മമ്മി.
7: ആഹാ, നല്ല സ്വാദ്. പുതുതായിട്ട് വാങ്ങിയതാണോ?
11: ഇതോ ഗ്രീൻ ഫാമിന്റെ ഹെൽദി ബൈ നേച്ചർ പാസ്ത.
13: ഗ്രീൻ ഫാം പ്രസന്റ്സ് ഹെൽദി ബൈ നേച്ചർ പാസ്ത റേഞ്ച്. മാക്കറോണി, പെന്നെ, ഫിസിയലി, വെർമിസെല്ലി, സ്പഗേറ്റി. രുചിയും ആരോഗ്യവും ഇനി ഒന്നിച്ച്. ഗ്രീൻ ഫാം ഹെൽദി ബൈ നേച്ചർ പാസ്ത അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് ഹൈപ്പർമാർക്കറ്റ്, സൂപ്പർമാർക്കറ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
14: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: Home of a birthday bash. Win 9 grams of 22 karat gold. Brought to you by Joya Lucas, world's favorite jeweler.
1: റൈറ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ഹോം 92.2 FM ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായി 9 ഗ്രാമിന്റെ 22 കാരറ്റ് ഗോൾഡ് സ്വന്തമാക്കാനുള്ള ചോദ്യത്തിനുള്ള സമയമായിരിക്കുകയാണ്. ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ അറിയാലോ, ഹോം എഫ് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കുടുംബം തന്നെയാണ്, നമ്മളെല്ലാവരും ചേരുന്ന കുടുംബം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. അറക്കൽ എന്ന ഫാമിലി, അറക്കൽ എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ആടിലെ അറക്കലബ് വരെ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 സഹോദരങ്ങളുടെ കഥയാണ് കേട്ടോ. അറക്കൽ മാധവനുണ്ണിയും സംഘവും നമുക്ക് മുന്നിലേക്ക് എത്തിയ, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കഥ പറഞ്ഞത് ഏത് സിനിമയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം 2000 റിലീസായ ഒരു മലയാളത്തിലെ ഒരു ക്ലാസിക് മാസ് ആക്ഷൻ സിനിമകളിലൊന്നാണ് അറക്കൽ മാധവനുണ്ണി. അദ്ദേഹത്തിന്റെ അനുജന്മാർ, അറക്കൽ മാധവനുണ്ണി ആയിട്ട് ഒന്ന് ആരെന്നറിയാലോ, മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ മമ്മൂക്കയുടെ ആ ഒരു ഓവറുള്ള ക്യാരക്ടർ നമ്മൾ കണ്ട ആ ഒരു സിനിമ ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220.
2: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
3: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akbitravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You are listening

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധം. കോൺഗ്രസ്, CJP അടക്കമുള്ള സംഘടനകളും പൊതുജനങ്ങളും സംയുക്തമായാണ് പ്രതിഷേധിക്കുന്നത്. SIR അടക്കമുള്ള വിഷയങ്ങളിൽ ഗ്യാനേഷ് കുമാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും ഇതിനെതിരെ മറ്റ് രണ്ട് കമ്മീഷണർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗ്യാനേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഭിന്നതയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കമ്മീഷൻ ആസ്ഥാനത്തേക്ക് കോൺഗ്രസും SFI നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞത് അക്രമാസക്തമായി. 48 മണിക്കൂറിനുള്ളിൽ ഗ്യാനേഷ് കുമാർ രാജിവെച്ചില്ലെങ്കിൽ ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യവ്യാപക സമരം തുടങ്ങുമെന്ന് CJP പ്രഖ്യാപിച്ചു. രണ്ട് കമ്മീഷണർമാരുടെ പ്രതികരണം എന്തുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം നൽകിയില്ലെന്ന് ഗ്യാനേഷ് കുമാറിനെ ന്യായീകരിച്ച് BJPയുടെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആരെ വേണമെങ്കിലും ഒഴിവാക്കാനും കൂട്ടിച്ചേർക്കാനും ഗ്യാനേഷ് കുമാറിന് കഴിയുന്നു. അപമാനമാണ് അദ്ദേഹം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇതിലും വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഈ അടുത്ത കാലത്തായി ഉണ്ടാകാനിടയില്ല. ഇന്ന് 10,000 ആളുകളെ അണിനിരത്തിയുള്ള രാജ്യവ്യാപക പ്രതിഷേധമായിരുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് KC വേണുഗോപാൽ. ഇടുക്കിയിലെ 60% ഭൂപ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരമായെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 60% പ്രശ്നങ്ങൾക്കും പരിഹാരം ഉറപ്പിച്ചു. ബാക്കിയുള്ളവ സുപ്രീംകോടതിയിൽ നിയമപരമായി നേരിടും. സമയബന്ധിതമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഉപാധിരഹിതമായി ഭൂമി ക്രമവൽക്കരണം നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്വകാര്യ വിമാനയാത്ര നടത്തിയ മുഖ്യമന്ത്രിയും സ്വകാര്യ വാഹനം വിവാദത്തിൽപ്പെട്ട മന്ത്രി KM ഷാജിയും രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PJ രാജൻ. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയും മുഖ്യമന്ത്രിയും അധികാരത്തിൽ തുടരാൻ പാടില്ലെന്ന് PJ രാജൻ. മുട്ടിൽ മരമുറി കേരളം കണ്ട വലിയ കുംഭകോണം. കഴിഞ്ഞ സർക്കാർ കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കുറ്റപത്രത്തിലെ പിശക് ബോധപൂർവമായിരുന്നോ എന്നന്വേഷിക്കും. തള്ളിയ കുറ്റപത്രത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ചു. കുറ്റപത്രത്തിൽ ചില പിശകുകളുണ്ട്, അത് ബോധപൂർവമാണോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. മുട്ടിൽ മരമുറി കേസിൽ പിഴവുകൾ തിരുത്തി കുറ്റപത്രം സമർപ്പിച്ച് വനംവകുപ്പ്. സുൽത്താൻ ബത്തേരി മാജിസ്ട്രേറ്റ് കോടതിയിലാണ് വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് EP ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് EP ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപം ഉണ്ടാകുന്നുവെന്നും EP ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJPയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. CMRL മുൻ MD ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള BJP നേതാവ് താനല്ലെന്ന V മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ MLA. കേരളത്തിലെ BJPയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ BJPയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും എംഎൽഎമാർക്കും എംപിമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. എഐ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും എഐ മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അതിവേഗം പുരോഗമിക്കുന്ന എഐ സാങ്കേതികവിദ്യയ്ക്കുമേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന വാദത്തെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഷീയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ സൂപ്പർ ഇന്റലിജൻസ് ചർച്ചയിലെ പ്രധാന വിഷയമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും അത് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ടു പോകുന്നത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. എഐ വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കുമെന്ന മുന്നറിയിപ്പുകളെയും അത്തരം ആശങ്കകൾ തട്ടിപ്പാണെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലും ഗസയിലുമടക്കം നടത്തുന്ന സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ന്യായീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പ്രതിരോധിച്ചും എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയും നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും നെതന്യാഹു തിരിഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാനായി വന്നയുടൻ ഡസൻ കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ വേദിയിൽ നിന്ന് പുറത്തുപോയി. ഇതോടെ അനുകൂലിക്കുന്നവർ മുദ്രാവാക്യം മുഴക്കി. ഹാളിൽ നിന്ന് പുറത്തുപോയി പ്രതിഷേധിച്ചവരെ ഭീരുക്കളെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചു. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൌദിക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ പോൾവോൾട്ട് ഇനത്തിൽ മെഡൽ സ്വന്തമാക്കി ഇന്ത്യയുടെ ഭരണിക ഇളങ്കോവൻ. 4.15 മീറ്റർ ഉയരം ചാടിക്കടന്നാണ് ഭരണിക വെങ്കല മെഡൽ നേടിയത്. ഏഷ്യൻ ഗെയിംസ് പോൾവോൾട്ടിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം മെഡൽ നേടുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are

0: ചൂടേ ചൂട് ചൂടേ. ശരിക്കും ഒഫീഷ്യലി സമ്മർ സീസൺ ഒക്കെ കഴിഞ്ഞു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇന്നും അത്യാവശ്യം 45 ഡിഗ്രി ടെമ്പറേച്ചർ വരെ, 45 ഡിഗ്രിക്ക് മുകളിൽ 46 ഡിഗ്രിയോളം അടുപ്പിച്ച ചൂട് പലയിടത്തും അൽദഫ്ര ഭാഗത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്മർ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉഷ്ണം, കാരണം ഞാൻ പിന്നെ നിന്നിട്ടിരുന്നതും സ്വെറ്റ്ഷർട്ട് പോലത്തൊരു ഷർട്ടാണ്. ചൂടൊക്കെ മാറിയല്ലോ, സമ്മർ കഴിഞ്ഞല്ലോ എന്ന് കരുതി വലിയ കാര്യത്തിൽ എടുത്തിട്ടതാണ് സംഭവം. തേക്കാനുള്ള മടി കാരണം, അയൺ ചെയ്യാനുള്ള മടി കാരണം എടുത്തിട്ടതാണ്. പക്ഷെ എന്നിരുന്നാലും സമ്മറൊക്കെ കുറഞ്ഞ, സമ്മറൊക്കെ മാറി വരുന്ന സമയമായതുകൊണ്ട് വലിയ രീതിയിൽ എഫക്റ്റ് ആവില്ലെന്ന് കരുതി. പക്ഷെ അങ്ങനെയല്ല, നല്ല രീതിയിൽ എഫക്റ്റ് ആയി. എന്താ വിയർപ്പ്! അപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, ചൂട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്ന അത്തരം ശീലങ്ങളൊന്നും തന്നെ കൈമോശം വരുത്തേണ്ട, കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ UAE-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭാവിയിലേക്ക് വേണ്ടി നോക്കിക്കാണുന്ന സമയത്ത് ഏറ്റവും അധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടം സ്വന്തമായ ദിവസം കൂടിയാണ്. മിഡിലീസ്റ്റിലെ ഏറ്റവും മികച്ച AI നഗരമായിട്ട് അബുദാബിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് അബുദാബിയും രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ദുബായാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള അംഗീകാരം നമ്മുടെ അബുദാബിയും ദുബായിയും തേടി എത്തിയിട്ടുള്ളത്. തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെയാണ്. കാരണം ഭാവിയിലേക്ക് നമ്മൾ നോക്കിക്കാണുന്ന സമയത്താണെങ്കിലും ഏറ്റവും അധികം അവസരങ്ങൾ ഈ ഒരു രാജ്യത്ത് ഈ ഒരു നഗരങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നേട്ടം അബുദാബിയും ദുബായിയും തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ.
1: FM. Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alucas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Brought to you by Joshi Vaidyar Ayurvedic Medical Center. Parambaryathinte Aravukal, Nalayude Aarogyam, Dubai Investment Park 1 il. Call now 054-22-45901.
1: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 പരിപാടി.
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ് എം ആൻഡ് 89.4 തമിഴ് എഫ് എം.
4: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒന്ന് നാട്ടിലേക്ക് അയച്ചാലോ? യെസ്, അതിനുള്ള വഴിയാണ് അക്ബർ ട്രാവൽസുമായി ചേർന്നുകൊണ്ട് ഹോം 92.2 എഫ് എം ഇപ്പോൾ ഈ ഒരു ആനിവേഴ്സറി വേളയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നാട്ടിലേക്ക് ഒന്ന് പോയി അവിടെ കുറച്ച് ദിവസം അടിച്ചു പൊളിച്ച് തിരികെ എത്താൻ വേണ്ടിയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ് ആണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കായിട്ട് നൽകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമ്മാനത്തിന് വേണ്ടി അതിൻ്റെ അവസാന സെറ്റ് ഓഫ് വിന്നേഴ്സിനൊക്കെയാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ നാട് കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. വേറൊന്നുമല്ല, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏത് എന്നുള്ളതാണ് ആ ചോദ്യം. ഓഫ് കോഴ്സ് എല്ലാവരുടെയും മനസ്സിൽ ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ആ ഉത്തരങ്ങൾ ഞങ്ങളെ അറിയിച്ച് കൃത്യമായിട്ട് ഫോർമാറ്റിൽ അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും ഈ ഒരു റിട്ടേൺ ടിക്കറ്റ് സ്വന്തമാക്കാനുള്ള അവസരം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ, സ്വന്തമാക്കിക്കോ റിട്ടേൺ ടിക്കറ്റ് ഫ്രം അക്ബർ ട്രാവൽസ് ടു ട്രാവൽ കേരള.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is the feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alucas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: Emirates Malayali Nurses Family bought him Orimichonam Season 2.
13: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
13: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
13: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
12: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
14: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2
3: FM.
4: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
6: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: നോക്കിയ എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്തെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടമാണ്. കാരണം നമ്മളിൽ പലരും മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് ഒരു നോക്കിയയിലൂടെ ഏതെങ്കിലും ഒരു ഡിവൈസിലൂടെ ആയിരിക്കും. കാരണം ആ ഒരു വിൻറ്റേജ് റെട്രോ കാലഘട്ടത്തിൽ നോക്കിയ ആയിരുന്നു മൊബൈൽ ഫോൺ ആയിരുന്നു, എന്നാൽ നോക്കിയ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ പക്ഷേ ഇന്ന് നോക്കിയയ്ക്ക് ആ ഒരു പഴയ പ്രതാപമില്ല. സ്മാർട്ട് ഫോൺ ഡിവൈസുകളിലേക്ക് ലോകം മാറിയ സമയത്ത് ആൻഡ്രോയിഡുകൾക്ക് പകരമായി വിൻഡോസിനെ കൂട്ടുപിടിച്ചതാണ് നോക്കിയയ്ക്ക് വന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായി മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നും പ്രതാപത്തിലില്ല, മൊബൈൽ ഫോണിന്റെ മേഖലയിൽ പ്രതാപത്തിലില്ല എന്നുണ്ടെങ്കിലും നോക്കിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സാർ. കാരണം വിപണിയിൽ സജീവമല്ലെങ്കിലും കോടികൾ നോക്കിയ കൊയ്യുന്നുണ്ട് കേട്ടോ. ഫോൺ മാത്രമല്ല നോക്കിയയുടെ ബിസിനസ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. നോക്കിയ ഇന്ന് നെറ്റ്വർക്കിംഗ് ടെക്നോളജിയിലാണ് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതായത് 5G, 6G നെറ്റ്വർക്കുകൾ, AI, ക്ലൗഡ് ആൻഡ് അതോടൊപ്പം തന്നെ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി ഇതിലൊക്കെ തന്നെ വലിയൊരു അസറ്റ് നോക്കിയയ്ക്കുണ്ട് എന്നുള്ളതാണ്. വീഡിയോ ടെക്നോളജിയിലും നോക്കിയുണ്ട്. H.264, H.265 പോലെയുള്ള വീഡിയോ കോഡിക് സ്റ്റാൻഡേർഡ്സിന്റെ ഡെവലപ്മെന്റിൽ നോക്കിയയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിയ ഫോണില്ലെങ്കിലും നോക്കിയയുടെ ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നോക്കിയ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പേറ്റന്റുകൾ നിരവധിയാണ്. ഏതാണ്ട് 26,000-ൽ പേറ്റന്റ് ഉള്ള ഒരു കമ്പനിയാണ് നോക്കിയ എന്നുള്ളതാണ്. 5G മുതൽ വീഡിയോ ടെക്നോളജി വരെ നോക്കിയ വർഷങ്ങളായിട്ട് വികസിപ്പിച്ച പലവിധ ടെക്നോളജികൾക്ക് പേറ്റന്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് മറ്റ് ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നോക്കിയയ്ക്ക് ലൈസൻസിങ് റവന്യൂ കാര്യങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്ര പണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 മാത്രം നോക്കിയ ടെക്നോളജീസിന്റെ റവന്യൂ 1.5 ബില്യൺ യൂറോ ആണ് കേട്ടോ. ഏകദേശം 14,000 കോടിയിലധികം ടെക്നോളജി ലൈസൻസിങ്ങിലൂടെ മാത്രം അവർ സ്വന്തമാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫോണിൽ നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നോക്കിയയുടെ പെട്ടിയിൽ കാശ് വീഴുന്നുണ്ട് എന്നാണ് അതിനർത്ഥം കേട്ടോ. ഫോൺ വിപണിയിൽ പിന്നോട്ട് ആണെങ്കിലും നോക്കിയയുടെ ടെക്നോളജിക്ക് വിപണിയിൽ ഇപ്പോഴും മൂല്യമുണ്ട്. ഇപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഒരു ഉദാഹരണം പറഞ്ഞത്, അതുപോലെയുള്ള പലവിധങ്ങളായ ആപ്ലിക്കേഷനിലൂടെ ഇൻഡയറക്ട്ലി നോക്കിയ ഇന്നും പണം സമ്പാദിച്ചുകൊണ്ട് ടെക്നോളജി മേഖലയിൽ അധികാരന്മാരായി നിലനിൽക്കുകയാണ്.
1: You're tuned into Home 92.2 FM. Home is the feel.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പ്രതിഷേധം ശക്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പ്രകടിപ്പിച്ച വിയോജിപ്പുകൾ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധം. ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധം. കോൺഗ്രസ്, CJP അടക്കമുള്ള സംഘടനകളും പൊതുജനങ്ങളും സംയുക്തമായാണ് പ്രതിഷേധിക്കുന്നത്. SIR അടക്കമുള്ള വിഷയങ്ങളിൽ ഗ്യാനേഷ് കുമാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും ഇതിനെതിരെ മറ്റ് രണ്ട് കമ്മീഷണർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നും ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗ്യാനേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഭിന്നതയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കമ്മീഷൻ ആസ്ഥാനത്തേക്ക് കോൺഗ്രസും SFI നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞത് അക്രമാസക്തമായി. 48 മണിക്കൂറിനുള്ളിൽ ഗ്യാനേഷ് കുമാർ രാജിവെച്ചില്ലെങ്കിൽ ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യവ്യാപക സമരം തുടങ്ങുമെന്ന് CJP പ്രഖ്യാപിച്ചു. രണ്ട് കമ്മീഷണർമാരുടെ പ്രതികരണം എന്തുകൊണ്ട് വാർത്ത പ്രസിദ്ധീകരിച്ച പത്രം നൽകിയില്ലെന്ന് ഗ്യാനേഷ് കുമാറിനെ ന്യായീകരിച്ച് BJPയുടെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട സമാനതകളില്ലാത്ത പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആരെ വേണമെങ്കിലും ഒഴിവാക്കാനും കൂട്ടിച്ചേർക്കാനും ഗ്യാനേഷ് കുമാറിന് കഴിയുന്നു. അപമാനമാണ് അദ്ദേഹം. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. ഇതിലും വലിയ രാഷ്ട്രീയ ഭൂകമ്പം ഈ അടുത്ത കാലത്തായി ഉണ്ടാകാനിടയില്ല. ഇന്ന് 10,000 ആളുകളെ അണിനിരത്തിയുള്ള രാജ്യവ്യാപക പ്രതിഷേധമായിരുന്നു. വരും ദിവസങ്ങളിലും പ്രതിഷേധമുണ്ടാകുമെന്ന് KC വേണുഗോപാൽ. ഇടുക്കിയിലെ 60% ഭൂപ്രശ്നങ്ങൾക്ക് ഇന്ന് പരിഹാരമായെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 60% പ്രശ്നങ്ങൾക്കും പരിഹാരം ഉറപ്പിച്ചു. ബാക്കിയുള്ളവ സുപ്രീംകോടതിയിൽ നിയമപരമായി നേരിടും. സമയബന്ധിതമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഉപാധിരഹിതമായി ഭൂമി ക്രമവൽക്കരണം നടത്തുമെന്നും മുഖ്യമന്ത്രി. സ്വകാര്യ വിമാനയാത്ര നടത്തിയ മുഖ്യമന്ത്രിയും സ്വകാര്യ വാഹനം വിവാദത്തിൽപ്പെട്ട മന്ത്രി KM ഷാജിയും രാജിവെക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PJ രാജൻ. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയും മുഖ്യമന്ത്രിയും അധികാരത്തിൽ തുടരാൻ പാടില്ലെന്ന് PJ രാജൻ. മുട്ടിൽ മരമുറി കേരളം കണ്ട വലിയ കുംഭകോണം. കഴിഞ്ഞ സർക്കാർ കാര്യമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കുറ്റപത്രത്തിലെ പിശക് ബോധപൂർവമായിരുന്നോ എന്നന്വേഷിക്കും. തള്ളിയ കുറ്റപത്രത്തിന്റെ നിജസ്ഥിതി പരിശോധിച്ചു. കുറ്റപത്രത്തിൽ ചില പിശകുകളുണ്ട്, അത് ബോധപൂർവമാണോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. മുട്ടിൽ മരമുറിക്കേസിൽ പിഴവുകൾ തിരുത്തി കുറ്റപത്രം സമർപ്പിച്ച വനം വകുപ്പ്. സുൽത്താൻ ബത്തേരി മാജിസ്ട്രേറ്റ് കോടതിയിലാണ് വീണ്ടും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പോലീസിന്റെ സഹായത്താൽ അത് നീക്കം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണിതെന്നും കഴിഞ്ഞ 10 പിണറായിക്കെതിരായ കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തവരാണ് ഇത് ചെയ്യുന്നതെന്നും MV ഗോവിന്ദൻ. സ്വകാര്യ മുതലാളിമാരെ ഉപയോഗപ്പെടുത്തി കേരളം ഭരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യത്തോടെ പറഞ്ഞത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ 4 മന്ത്രിമാർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ വിദേശയാത്ര. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് പോകുന്നതെങ്കിൽ വലിയ അപകടം ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPMലെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് വിമർശനവുമായി മുതിർന്ന നേതാവ് EP ജയരാജൻ. ശത്രുക്കളുടെ കടന്നാക്രമണം പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ ദൌർബല്യം വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. വിശാല ജില്ലാ കമ്മിറ്റിക്കുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് EP ജയരാജന്റെ വിമർശനം. CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന പ്രചരണം പ്രതിരോധിക്കാനായില്ല. ചില വ്യക്തികളുടെ തെറ്റായ പ്രവണത പാർട്ടിയെ ബാധിക്കുന്നു, ജനങ്ങളിൽ നിന്ന് അകലുന്നു. പണപ്പിരിവുമായി മാത്രം പോകുന്നൊരു പാർട്ടിയെന്ന ആക്ഷേപമുണ്ടാകുന്നുവെന്നും EP ജയരാജൻ. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് BJP നേതാവ് ഷോൺ ജോർജ് പുറത്തുവിട്ട ഡയറി പകർപ്പിൽ BJPയിൽ അതൃപ്തിയെന്ന റിപ്പോർട്ട്. ശശിധരൻ കർത്തയുടെ ഡയറിയിലെ പേരുകൾ പുറത്തുവിട്ടത് തിരിച്ചടിച്ചു എന്ന നേതാക്കളുടെ വിലയിരുത്തൽ. മുരളീധര കൃഷ്ണദാസ് പക്ഷങ്ങൾക്കാണ് അതൃപ്തി. ഡയറിയിലെ BJPയുടെ നേതാക്കളുടെ പേരുകളും പിന്നീട് പുറത്തുവന്നിരുന്നു. പിണറായി വിജയനിൽ നിന്ന് വിഷയത്തിന്റെ ശ്രദ്ധ അപ്പോൾ വഴിമാറി. സംഘപരിവാറിനും ഇക്കാര്യത്തിൽ അതൃപ്തിയെന്ന് വിവരം. എന്നാൽ വിഷയത്തിൽ പാർട്ടിയിൽ അതൃപ്തിയില്ലെന്നാണ് ഷോൺ ജോർജിന്റെ വാദം. CMRL മുൻ MD ശശിധരൻ കർത്ത പണം നൽകിയവരുടെ പട്ടികയിലുള്ള BJP നേതാവ് താനല്ലെന്ന V മുരളീധരന്റെ പ്രതികരണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ MLA. കേരളത്തിലെ BJPയിൽ മുരളീധരൻ ഒരാൾ മാത്രമല്ല ഉള്ളതെന്നും എന്നാൽ കരിമണൽ കർത്ത കാശു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു മുരളീധരനെ BJPയിലുള്ളൂ എന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രിമാർക്കും എംഎൽഎമാർക്കും എംപിമാർക്കും പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് തീരുമാനം. അടുത്ത മാസം 3 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം കോഴിക്കോട്ട് ചേരും. ഈ യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിക്കും. തദ്ദേശ വകുപ്പ് മന്ത്രി കെ എം ഷാജി സർക്കാർ വാഹനം ഒഴിവാക്കി സ്വകാര്യ വ്യക്തിയുടെ റേഞ്ച് റോവർ ഉപയോഗിച്ചത് വിവാദമായതിനെ തുടർന്നാണ് മാർഗരേഖ കൊണ്ടുവരാനുള്ള തീരുമാനമെന്നാണ് സൂചന. ഷാജിയുടെ നടപടിയിൽ ലീഗ് നേതൃത്വത്തിലെ പലർക്കും അതൃപ്തിയുണ്ട്. ശബരിമല മണ്ഡലകാല മുന്നൊരുക്കം നേരിട്ടറിയിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. വിവാദങ്ങൾക്കിടെ ആദ്യമായാണ് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ദേവസ്വം ബോർഡും സർക്കാരും സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശങ്കയും അസംതൃപ്തിയും മാറിയെന്നും എല്ലാം ശുഭമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. വൈറ്റ് ഹൌസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചാ വിഷയമായത് നിർമ്മിത ബുദ്ധിയാണ്. എഐ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും എഐ മനുഷ്യ നിയന്ത്രണത്തിലായിരിക്കണമെന്നും പൊതുക്ഷേമത്തിനായി അത് ഉപയോഗിക്കണമെന്നും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അതിവേഗം പുരോഗമിക്കുന്ന എഐ സാങ്കേതിക വിദ്യയ്ക്കുമേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന വാദത്തെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഷീയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ സൂപ്പർ ഇന്റലിജൻസ് ചർച്ചയിലെ പ്രധാന വിഷയമായിരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നുവെങ്കിലും അത് നിലവിലുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ടു പോകുന്നത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. എഐ വലിയ ദുരന്തങ്ങൾക്ക് കാരണമായേക്കുമെന്ന മുന്നറിയിപ്പുകളെയും അത്തരം ആശങ്കകൾ തട്ടിപ്പാണെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലും ഗസയിലുമടക്കം നടത്തുന്ന സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ന്യായീകരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ പ്രതിരോധിച്ചും എതിരാളികൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയും നെതന്യാഹുവിന്റെ പ്രസംഗം വലിയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചു. ന്യൂയോർക്ക് മേയർ സൊറാൻ മംദാനി മുതൽ ബ്രിട്ടൻ, ഫ്രാൻസ്, തുർക്കി തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും നെതന്യാഹു തിരിഞ്ഞു. നെതന്യാഹു പ്രസംഗിക്കാനായി വന്നയുടൻ ഡസൻ കണക്കിന് നയതന്ത്ര പ്രതിനിധികൾ വേദിയിൽ നിന്ന് പുറത്തുപോയി. ഇതോടെ അനുകൂലിക്കുന്നവർ മുദ്രാവാക്യം മുഴക്കി. ഹാളിൽ നിന്ന് പുറത്തുപോയി പ്രതിഷേധിച്ചവരെ ഭീരുക്കളെന്ന് നെതന്യാഹു വിശേഷിപ്പിച്ചു. മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ ഭാഗമായി സൌദി അറേബ്യയിലെയും പാകിസ്ഥാനിലെയും പ്രതിരോധ സേനാ മേധാവികളെ കാണാനായി തുർക്കി മേധാവി സൌദി അറേബ്യ സന്ദർശിക്കും. പ്രതിരോധ കരാർ പ്രകാരം റിയാദിനെ പിന്തുണയ്ക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യാനായി സേനാ മേധാവികൾ അടിയന്തര യോഗം ചേരുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സൌദിക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ പോൾവോൾട്ട് ഇനത്തിൽ മെഡൽ സ്വന്തമാക്കി ഇന്ത്യയുടെ ഭരണിക ഇളങ്കോവൻ. 4.15 മീറ്റർ ഉയരം ചാടിക്കടന്നാണ് ഭരണിക വെങ്കല മെഡൽ നേടിയത്. ഏഷ്യൻ ഗെയിംസ് പോൾവോൾട്ടിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം മെഡൽ നേടുന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: You're listening to Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.